നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 4, 2026 ജൂൺ 18, വ്യാഴാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 36 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: 1 2 3 4 ടൈം ചെക്ക്, റേഡിയോ ടൈം.
2: സ്റ്റുഡിയോകൾക്കുള്ള സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
3: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, സഹകരണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രദേശവാസികളുടെ സഹകരണത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ദേശീയപാതാ അതോറിറ്റി അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. PM ശ്രീ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി.
3: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ശൗര്യവും ക്രൗര്യവും കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ ജയിക്കാൻ സാധിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസ.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ദെറ്റ് കോഫി റെഡി.

0: If you wait for the perfect conditions, you will never get anything done. എല്ലാം ഒത്തിണങ്ങിയ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം വരട്ടെ എന്ന് കരുതി നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല. പക്ഷേ ഇത് ഓഫ് കോഴ്സ് റൈറ്റ് ടൈമാണ് ഒരു കോഫിക്ക്. അതുകൊണ്ടാണല്ലോ റെയിൻബോ എല്ലാ ദിവസവും രാവിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായിട്ട് ബെഡ് കോഫി എത്തിക്കുന്നത് വിതൗട്ട് ഫെയിൽ. ഗുഡ് മോർണിംഗ് ബഡീസ്. ഞാനും ഉണ്ട് കൂടെ, സുരേഷ് കാഞ്ഞിരക്കാട്. ഐഡിയൽ കണ്ടീഷൻസ്, എല്ലാം തികഞ്ഞ സാഹചര്യം, അവസരം, അതില്ല. അങ്ങനൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ചില കുറവുകളും പരിമിതികളും ഒന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇങ്ങനെയുള്ളിടത്തും ഞാനൊരു മിടുക്കൻ തന്നെയാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് കൈയും കാലുമിട്ട് അടിച്ച് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങൾ ഏത് രീതിയിലുള്ള വ്യക്തിയാകുവാനാണോ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ പെരുമാറുക. ആ 10 മിനിറ്റ് ഫോർ എക്സാമ്പിൾ, നാണമാണ് ഷൈനസ് ആണ് പലതിലും തടസ്സമെങ്കിൽ, നാണമൊന്നും ഇല്ലാത്ത ഒരാളാകണമെങ്കിൽ ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാകാൻ ട്രൈ ചെയ്യുക ആ 10 മിനിറ്റ്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ട്രൈ ചെയ്യാൻ. ഇങ്ങനെ ഏത് പ്രശ്നമാണോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് അത് ഇല്ലാത്ത ഒരാളാകാനുള്ള ബോധപൂർവമായ ശ്രമം. ഇതല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾ എന്ന രീതിയിലുള്ള ട്രയൽ. വെറും 10 മിനിറ്റ് മാത്രം മതി ദിവസവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരാം, പക്ഷെ അതെല്ലാം ഉണ്ടല്ലോ ഈ ഒരു ശ്രമം കൊണ്ടുള്ള ഫലത്തിൻ്റെ മുന്നിൽ വളരെ നിസ്സാരമാണ്. ഇങ്ങനെ നിരന്തരമായി ശ്രമിക്കുമ്പോൾ പതിയെ നിങ്ങൾക്ക് 10 മിനിറ്റെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമായി ഇരിക്കാൻ കഴിയുന്നതായി മനസ്സിലാകും. അപ്പോൾ ഇതുകൂടി മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ മുന്നോട്ടുള്ള പാതയിൽ തന്നെയാണ്, പോസിറ്റീവായി മുന്നേറുകയാണ്, റൈറ്റ് ട്രാക്കിലാണ് എന്ന്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെഡ് കോഫി.

Happiness doesn't depend on how much you have to enjoy, but how much you enjoy what you have. നിങ്ങൾ എത്ര കണ്ട് ആസ്വദിക്കുന്നുണ്ട്, എത്ര മാത്രം ആസ്വദിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചല്ല സന്തോഷം നിലകൊള്ളുന്നത്. മറിച്ച് നിങ്ങൾക്കുള്ളതിൽ, നോട്ട് ദ പോയിന്റ്, നിങ്ങൾക്ക് ഉള്ളത് വച്ച് നിങ്ങൾ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, സന്തോഷത്തെക്കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാട് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ടോം വിൽസൻ്റെ ആണ് കേട്ടോ. സിഗി എന്നൊരു കാർട്ടൂൺ സ്ട്രിപ്പിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി. 1971 മുതൽ 87 വരെ ഈ സീരീസ്, സിഗി സീരീസ്, ടോം വിൽസൺ തുടർന്നു വന്നു. ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അത് ഏറ്റെടുക്കുകയുണ്ടായി. 1983 സിഗീസ് ഗിഫ്റ്റ് എന്ന പേരിൽ ചിത്രീകരിച്ച അനിമേഷൻ പ്രോഗ്രാമിന്, വിൽസന്റെ സിഗി സ്റ്റോറിയെ ബേസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമിന് ഔട്ട്സ്റ്റാൻഡിംഗ് അനിമേറ്റഡ് പ്രോഗ്രാമിനുള്ള എമ്മി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓൾ റൈറ്റ്, ബെഡ് കോഫി അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ട് പാട്ടുകൾ കേൾക്കാം. സ്റ്റേ വിത്ത് ആകാശവാണി റെയിൻബോ FM 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: മോശം ദിവസങ്ങൾ അല്ലെങ്കിൽ മോശം സമയങ്ങൾ ആർക്കും ഉണ്ടാവാം, ഏത് ശുഭാപ്തി വിശ്വാസിക്കും ഉണ്ടാകാം. അല്ലാതെ ഇത് നമുക്ക് മാത്രം നീക്കി വച്ചിരിക്കുന്നതൊന്നുമല്ല. ഓക്കെ, ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, തൻ്റെ സ്വപ്നമായ ഒരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു ആള്.

0: ആ മാസ്റ്റർ പീസ് തനിക്ക് പ്രശസ്തിക്കൊപ്പം ആവശ്യത്തിന് പണവും നേടിത്തരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. കാരണം സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലായിരുന്നു അദ്ദേഹവും ഭാര്യയും. ഏറെ നാളുകളെടുത്ത് ആ പുസ്തകം എഴുതി തീർത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെയായി എന്നാണ് ഭാര്യ വിചാരിച്ചത്. പക്ഷേ എഴുത്തുകാരൻ വളരെ നിരാശനും അതൃപ്തനുമായി. കാരണം എന്താണ്? പുസ്തകം വായിച്ചിട്ട് പുള്ളിക്കാരന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. തനിക്ക് തന്നെ ഇഷ്ടമായില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണോ എന്നായിരുന്നു ആളുടെ ചിന്ത. പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ തന്നെ ആരും വാങ്ങില്ലെന്ന് പുള്ളിക്കാരൻ സ്വയം അങ്ങ് ഉറപ്പിച്ചു. ആ നിരാശയുടെ ഭാഗമായിട്ടേ എഴുതി തീർന്ന മാനുസ്ക്രിപ്റ്റ് എടുത്ത് ചവറ്റുകുട്ടയിലിടുകയും ചെയ്തു. അത് എഴുതി തീർക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളും അധ്വാനവും കടന്നുവന്ന ബുദ്ധിമുട്ടുകളും ഇതിനെല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്ന ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമമായി. അവര് അദ്ദേഹത്തോട് സംസാരിച്ചു, നമുക്ക് ഇത് പബ്ലിഷറെ കാണിച്ചു നോക്കാം, ശ്രമിക്കുന്നതിൽ എന്താ തെറ്റ് എന്നെല്ലാം വാദിച്ചു നോക്കി. പക്ഷേ എഴുത്തുകാരൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. വേസ്റ്റ് ബിന്നിൽ നിന്നും കയ്യെഴുത്ത് പ്രതി എടുക്കരുതെന്ന് കർശനമായി പറയുകയും ചെയ്തു. പക്ഷേ ഭാര്യ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമങ്ങൾക്ക് ഒരു നല്ല ഫലമുണ്ടായി കാണണം എന്ന്. എന്തായാലും മാനുസ്ക്രിപ്റ്റ് അതിനകത്ത് നിന്നും എടുക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേസ്റ്റ് ബിൻ മൊത്തമായി എടുക്കാൻ വിലക്കൊന്നുമില്ലല്ലോ. അവരെന്ത് ചെയ്തെന്നോ, ഇദ്ദേഹം അറിയാതെ ആ ബിൻ അങ്ങനെ തന്നെ എടുത്ത് പബ്ലിഷറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. 1952 കേട്ടോ ഈ സംഭവം. ഓക്കെ, ഈ കയ്യെഴുത്ത് പ്രതി എടുത്ത് വായിച്ചു നോക്കിയ പബ്ലിഷർ അവരോട് പറഞ്ഞത് എന്താണ്? ഇതിന് ഒരു ബെസ്റ്റ് സെല്ലർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ്. ആൻഡ് പബ്ലിഷറുടെ പ്രവചനം ഫലിച്ചു. ബെസ്റ്റ് സെല്ലർ ആയി എന്ന് മാത്രമല്ല, പിന്നീടുള്ള വർഷങ്ങളിൽ കോടിക്കണക്കിന് കോപ്പികളാണ് ആ പുസ്തകത്തിൻ്റെ വിറ്റഴിഞ്ഞത്. ഇപ്പോഴും വളരെയധികം ആവശ്യക്കാരുണ്ട് ആ പുസ്തകത്തിന്. 42 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ആ പുസ്തകം. ഇനി പുസ്തകത്തിൻ്റെ പേര് പറയട്ടെ, ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അപ്പോൾ എഴുത്തുകാരനെയും മനസ്സിലായല്ലോ. പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ മറുവാക്കായ പര്യായമായ നോർമൻ വിൻസെന്റ് പീൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റൂത്ത് എന്നാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പീലിനെ പോലുള്ള ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതീക്ഷ മങ്ങിയ അവസരം വന്നിട്ടുണ്ട്. അതായത് ആ അവസ്ഥകളിൽ നിന്നും ആരെയും അങ്ങ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ആർക്കും ഉണ്ടാവാവുന്നതേ ഉള്ളൂ ഇത്തരം അവസ്ഥകൾ. ആ മൈൻഡ് സെറ്റിൽ നിന്നും മോചനം നേടുക എന്നിടത്താണ് പലർക്കും പരാജയം സംഭവിക്കുന്നത്. സ്വയം ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ കഴിവുകളിലും പരിശ്രമങ്ങളിലും വിശ്വാസമുള്ളവർ ഒപ്പമുള്ളത് ഏറെ ഗുണം ചെയ്യും. ഈ ഉദാഹരണത്തിൽ നിന്നും അത് മനസ്സിലായല്ലോ. ദാറ്റ് ഇസ് വിൻസെന്റ് പീലിന്റെ കാര്യത്തിൽ റൂത്തിന്റെ റോൾ പോലെ. നിരാശയുടെയും വിഷമങ്ങളുടെയും ദിനങ്ങളിൽ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ പ്രോത്സാഹനം നൽകാൻ ഇതുപോലെ ആരെങ്കിലും, ഉറ്റ സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ നമുക്ക് വേണം, അത്യാവശ്യമാണ്. അവരാണ് മോശം ദിവസങ്ങൾ ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും നീണ്ടു പോകാതെ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പരസ്പര സഹകരണത്തിലൂടെ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയൂ. അത് മറക്കരുത് കേട്ടോ. Okay, you are listening to Bed Coffee. Stay tuned.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ Bed Coffee.

നിങ്ങളുടെ വിധിയുടെ വിധാതാവ് നിങ്ങൾ തന്നെയാണ്. സ്വന്തം പരിതസ്ഥിതികളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ദിശാബോധം നൽകാനുമുള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ജീവിതം എങ്ങനെ വേണം എന്നാഗ്രഹിക്കുന്നുവോ അതുപോലെ ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതെ, നമ്മുടെ പ്രവൃത്തികളും മനോഭാവങ്ങളും ഒക്കെയാണ് ഈ തലയിലെഴുത്ത് എന്ന് പറയുന്ന സംഗതിയെ രൂപപ്പെടുത്തുന്നത്. ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഉണ്ട്, ഓസ്ട്രേലിയക്കാരനായ ക്ലിഫ് യങ്. അദ്ദേഹത്തെ പറ്റി പറയാം ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ 2000 ഏക്കറോളം വരുന്ന കുടുംബ കൃഷിയിടത്തിൽ ഉരുളക്കിഴങ്ങ് കൃഷിയും 2000ത്തോളം വരുന്ന ചെമ്മരിയാടുകളുടെ പരിപാലനവും ഒക്കെയായി 57 വയസ്സ് വരെ കഴിഞ്ഞിരുന്നയാളാണ് ക്ലിഫ് യങ്. ആ പ്രായം എത്തിയപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി തന്റെ നിയോഗം ഇതല്ല എന്ന്. ഏതല്ലെന്ന്? കൃഷിയിടത്തിലെ കഠിനാധ്വാനമല്ല എന്ന്. ഈ ദീർഘദൂര ഓട്ടത്തിനോട് പണ്ട് മുതലേ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. യങ്ങിന് കുട്ടിക്കാലത്ത് ആടുകളെ മേയ്ക്കാനും എണ്ണമെടുക്കാനും ഒക്കെയായി നല്ലവണ്ണം ഓടിശീലം ഉണ്ട്. ഓക്കെ, ഇനി അതായിരിക്കണം തന്റെ ജീവിതം. ദീർഘദൂര ഓട്ടം അതായിരിക്കണം തന്റെ ജീവിതം, തന്റെ ലക്ഷ്യം എന്നങ്ങ് നിശ്ചയിച്ചു അദ്ദേഹം. ഒരു മഴക്കാലമായിരുന്നു അത്. തീരുമാനമെടുത്തല്ലോ ഏതായാലും. അപ്പോൾ താമസിയാതെ കാലാവസ്ഥയെ വകവയ്ക്കാതെ നിരന്തരമായ ഓട്ടപരിശീലനം തുടങ്ങി. റെയിൻകോട്ടും ഗംബൂട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഓട്ടം. ഓട്ടം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട ഷൂവോ മറ്റ് അനുസാരികളോ ഒന്നുമില്ല. ശരീരത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യം ഒരു ഓട്ടക്കാരന്റേതേ അല്ല. പ്രായമാണെങ്കിലോ 57. എന്നാൽ ഇതൊന്നും ക്ലിഫ് യങ്ങിന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളെ തീർത്തും അവഗണിച്ച് ക്ലിഫ് യങ് കഠിനമായ പ്രാക്ടീസ് തുടർന്നു. ഒരു

ദിവസം 20 മുതൽ 30 മൈൽ വരെ ഓടിക്കൊണ്ടായിരുന്നു പ്രാക്ടീസ്. അങ്ങനെ 4 വർഷം നിരന്തരമായി പരിശീലിച്ചു. ശേഷം 1983 ക്ലിഫ് യങ് ലോകത്തിനെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യത്തെ സിഡ്നി ടു മെൽബൺ അൾട്രാ മാരത്തൺ ജയിച്ചുകൊണ്ട്. ദൂരം എത്രയാണെന്നറിയോ? 875 കിലോമീറ്റർ, അഥവാ 545 മൈൽ. പുള്ളിക്കാരന്റെ പ്രായമോ? 61 വയസ്സ്. ഇത്രയും ദൂരം ഓടി ചെറുപ്പക്കാർ ജയിക്കുന്നത് തന്നെ വലിയ നേട്ടമാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായ പരിശീലനം കഴിഞ്ഞ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 20-കാരെയും 30-കാരെയും എല്ലാം പിന്നിലാക്കി ഒരു 61-കാരൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ. ഓക്കെ, നമുക്കിനി ആ ഓട്ടത്തിലേക്കൊന്ന് പോവാം. 875 കിലോമീറ്റർ ദൂരമാണല്ലോ. ഈ ദൂരം പല ദിവസങ്ങളിലായിട്ടാണ് ഓടിയിരുന്നത്. റേസിന്റെ തുടക്ക ദിവസം ക്ലിഫ് യങ് മറ്റുള്ളവരെക്കാൾ ഏറെ പുറകിലായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന യങ് പിറ്റേന്ന് വെളുപ്പിന് 1 മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് ഓട്ടം തുടങ്ങി. മറ്റുള്ളവർ 5 മണിക്ക് എഴുന്നേറ്റ് റെഡിയൊക്കെ ആയി വന്നപ്പോഴേക്കും യങ് അവരുടേതിനേക്കാൾ കൂടുതൽ ദൂരം കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ ഒരു തന്ത്രം തന്നെയാണ് ആള് മത്സരം മുഴുവൻ പ്രയോഗിച്ചത്. മറ്റ് മത്സരാർത്ഥികളെക്കാൾ 4 മണിക്കൂർ മുൻപ് എഴുന്നേറ്റ് ഉള്ള ഓട്ടം. ഈ രംഗത്തെ എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ പകൽ ഓട്ടത്തിന് ശേഷം പ്രോപ്പറായ ഉറക്കം കിട്ടിയാൽ മാത്രമേ പിറ്റേന്ന് നന്നായി ഓടാൻ പറ്റൂ എന്നൊക്കെയാണ്. എന്നാൽ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് 5 ദിവസവും 15 മണിക്കൂറും 4 മിനിറ്റും എടുത്ത് ക്ലിഫ് യങ് എന്ന 61 ഇയേഴ്സ് യങ് ഓട്ടക്കാരൻ ഒന്നാമതെത്തിയത്. ഈ പ്രായത്തിൽ ഓട്ടമത്സരങ്ങളിൽ വലിയ മുൻപരിചയമൊന്നും ഇല്ലാതെ രാജ്യത്തെ മികച്ച അത്ലീറ്റ്സുകൾക്കൊപ്പം മത്സരിച്ച് ഒന്നാമതായ ക്ലിഫ് യങ് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്കും ഓസ്ട്രേലിയയുടെ പ്രിയങ്കരനായി മാറി. അദ്ദേഹത്തിന് ആ മത്സരം ജയിച്ചതിന് $10,000 സമ്മാനമായി കിട്ടിയത്. ആ തുകയുണ്ടല്ലോ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്തു അദ്ദേഹം. അതൊരു വലിയ വാർത്തയായിരുന്നു. മറ്റുള്ളവരുടെ തയ്യാറെടുപ്പിനെയും കഠിന പ്രയത്നങ്ങളെയും താൻ ആദരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ക്ലിഫ് യങ്ങിന്റെ തന്ത്രമുണ്ടല്ലോ, 5 മണിക്ക് പകരം 1 മണിക്ക് എഴുന്നേറ്റ് മത്സരം തുടങ്ങുന്ന സ്ട്രാറ്റജി. അങ്ങനെയാണല്ലോ അദ്ദേഹം ജയിച്ചത്. ഇത് പിന്നീട് പലരും സ്വീകരിച്ചു വന്നു. ആ ഇവന്റിൽ സ്വന്തം നിയോഗത്തെ സ്വയം നിശ്ചയിച്ച് നടപ്പിലാക്കിക്കൊണ്ട് 61-ാം വയസ്സിൽ ക്ലിഫ് യങ് കാണിച്ച അതേ തന്ത്രം. പിന്നീട് പല പല മത്സരങ്ങളിലും പങ്കെടുത്ത ക്ലിഫ് യങ് പേരും പെരുമയും മാത്രമല്ല ധാരാളം പണവും സമ്പാദിച്ചു ഓട്ടക്കാരനാകാനുള്ള തന്റെ ആ ബോൾഡ് ഡിസിഷൻ വഴി. അതുകൊണ്ട് പ്രായമോ നിലവിലുള്ള സാഹചര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമായി എടുക്കാതെ ക്ലിഫ് യങ്ങിനെ പോലെ സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം നമുക്ക് സ്വയം ഏറ്റെടുക്കാം. അതിന് ഇനിയും വൈകിട്ടില്ല, ഒട്ടും വൈകിട്ടില്ല. വേണം എന്നുള്ള ആഗ്രഹത്തെയും ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തെയും ഊട്ടിയുറപ്പിക്കേണ്ട താമസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ താമസിക്കുന്നില്ല ബെഡ് കോഫി അവസാനിപ്പിക്കാനും. അതെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം നമ്മൾ ഓടി തീർത്തിട്ടുണ്ട്. ഇനി നല്ല ഗോൾഡൻ സോങ്സ് കേട്ട് റിലാക്സ് ചെയ്തോളൂ കേട്ടോ. നാളെ കാണാമേ ബെഡ് കോഫിയിൽ. And I wish all my dear friends a lovely day. This is Suresh Kanjirakat signing off from Pet Coffee. Akashvani FM Rainbow 107.5.

0: നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം നിത്യഹരിത സുന്ദര സുവർണ ഗാനങ്ങളുമായി. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. തൃശൂർ ഊരകം സ്വദേശി എം കെ കലാവതി തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ. യാത്രയിലായിരിക്കുന്ന ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ തത്സമയം പങ്കുവച്ച് ഇഷ്ടഗാനം ആവശ്യപ്പെടാവുന്ന പ്രോഗ്രാം സവാരി ടൈം എത്തുന്ന നേരം രാവിലെ 8:30. 10 വാട്സപ്പ്, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വാട്സപ്പ് മുഖേന ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്ന പ്രോഗ്രാം. 11 ചാർട്ട് ബസ്റ്റേഴ്സ്. ഉച്ചയ്ക്ക് 12 തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി യുവർ ചോയ്സ്. വൈകിട്ട് 3 മുതൽ 5 വരെ വിവിധ ഭാരതി റിലേ പരിപാടികൾ കേൾക്കാം. വൈകിട്ട് 5 വിനോദവും വിജ്ഞാനവും കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. രാത്രി 8 കരിയർ കണക്ട്. 9 റിതം റൂട്ട്സ്. 10 കേൾക്കാം അരിക്ക്. 11 ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നെന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

മിഥുന മാസത്തിലെ ഈ പ്രഭാതത്തിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ പുതിയ അധ്യായത്തിൽ നമുക്കായി ഗാനങ്ങളെല്ലാം എഴുതി അയച്ചു നൽകിയിരിക്കുന്നത് തൃശൂർ ഊരകം സ്വദേശിനി കലാവതി എം കെ. ഒപ്പം സ്വാഗതം കൊച്ചിയുടെ ഈ യാത്രയിൽ പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ. നവോദയയുടെ ബാനറിൽ അപ്പച്ചൻ സംവിധാനം ചെയ്ത് 1979 പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് മാമാങ്കം. അതിൽ പി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യമായി എത്തുന്നത്. പ്രേംനസീറിന്റെ ചന്തുണ്ണിയും ജയന്റെ മൂസയും കെ ആർ വിജയയുടെ മങ്കയും അംബികയുടെ മണിപ്പെണ്ണും തുടങ്ങിയ കഥാപാത്രങ്ങൾ. പ്രേക്ഷകർക്ക് കേട്ടുകേൾവിയിൽ മാത്രമുണ്ടായിരുന്ന മാമാങ്കം എന്ന ആചാരത്തിന് നിറപ്പൊലിമ ചാർത്തിയ 7 ഗാനങ്ങളുണ്ടായിരുന്ന ഈ ചിത്രത്തിലെ തൃത്താലപ്പൂക്കടവിൽ എന്ന ഗാനം ഇതാ വരുന്നു.

അടുത്ത ഗാനം അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരനും വി ദക്ഷിണാമൂർത്തിയും ചേർന്നൊരുക്കി എസ് ജാനകി പാടിയതാണ് പച്ചമലപ്പനം കുരുവി. ഇതാ വരുന്നു

സമയം 7 മണി കഴിഞ്ഞ് 9:32 വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഒരു ഗാനം ഇനി പാടുന്നത് യേശുദാസും ബി വസന്തയും ചേർന്നാണ്. ഒതേനക്കുറിപ്പ്

പിന്നെ ഭാര്യയാകാൻ മോഹിച്ച കുഞ്ഞി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആയോധന കലകൾ നന്നായി പഠിച്ച് അവൻ ബലിഷ്ഠനായി വളർന്നു വന്നു. വീട് വിട്ട് ഇതുവരെയും പുറത്തു പോയിട്ടില്ലാത്ത അവൻ ഒരു ദിവസം അമ്മയുടെ അനുവാദത്തോടെ കാഴ്ചകൾ കാണുവാൻ പോയി. അവിടെ വെച്ച് അവൻ ഉണ്ണിമാധു എന്ന സുന്ദരിയെ പരിചയപ്പെട്ടു. അമ്പുവായി നസീറും ഉണ്ണിമാധുവായി ശീലയും തകർത്തഭിനയിച്ച ചിത്രം ഒദേനന്റെ മകൻ, ചന്ദ്രൻ ദിക്കുന്ന ദിക്കിൽ അതാ.

7 മണി കഴിഞ്ഞ 13 മിനിറ്റും 18 സെക്കൻഡും ആയിരിക്കുകയാണ്. പതിവ് പോലെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം ഏതാണെന്ന് മുൻകൂട്ടി കണ്ടെത്തി പറയാനായിട്ട് ഇതാ ശ്രോതാക്കൾക്ക് ഒരു അവസരം നൽകുകയാണ്. അപ്പൊ എന്തായാലും ക്ലൂ ഞാൻ പറഞ്ഞു തരാം. അപ്പോ എല്ലാവരും ഒന്ന് കേട്ടോളൂ, എന്നിട്ട് വേഗം തന്നെ അത് ഏതാണെന്ന് കണ്ടെത്തി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റ് ചെയ്തോളൂ. 1970കളിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീറിന്റെ അമ്പാടിയെ അന്നും ഇന്നും പ്രേക്ഷകർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനങ്ങൾ ഈ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടായി മാറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ വടക്കൻ പാട്ട് ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് ഇന്നത്തെ അവസാന ഗാനം. ഏതാനും സൂചനകളിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാനം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോയാലോ. പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ ഗാനമാണ് പ്രിയരെ ഇനി അടുത്തതായി എത്തുന്നത്. വയലാർ എഴുതിയ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനം യേശുദാസ് പാടുന്നു.

കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച്, കെ രാഘവൻ സംഗീതം നൽകി, യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. കണ്ണപ്പനും ദാസനുമായി പ്രേം നസീർ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണിത്. പൊന്നിയമ്മ എന്ന വേഷത്തിൽ ഷീല മറ്റ് അഭിനേതാക്കളെയെല്ലാം നിഷ്പ്രഭരാക്കിയെന്ന് അന്നത്തെ നിരൂപകർ പറയുന്നു. തിക്കുറിശി, ഉമ്മർ, ജയൻ, ജയഭാരതി തുടങ്ങിയ വമ്പൻ താരനിര അഭിനയിച്ച ഈ ചിത്രം 1977 ഏപ്രിൽ 7-നാണ് റിലീസായത്.

തൃശൂർ ഊരകം സ്വദേശിനി എം കെ കലാവതി തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളുമായി സ്വാഗതം കുറിച്ചൊരു യാത്ര ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ആദ്യം തന്നെ അതിന് മറുപടി നൽകിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആ സൂചനകൾ പറയുകയാണ്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം കിട്ടും. ഞാൻ വീണ്ടും പറയാണ്, 1970s പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീറിൻ്റെ അമ്പാടിയെ അന്നും ഇന്നും പ്രേക്ഷകർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനങ്ങൾ ഈ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഈ വടക്കൻ പാട്ട് ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം. ആ ഗാനം ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ വേഗം തന്നെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റുകളായി നിങ്ങളുടെ ഉത്തരം അറിയിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇതുപോലെ സ്വാഗതം കൊച്ചിയിലേക്ക് ഒരു കത്ത് അയക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട, ഏറ്റവും കുറഞ്ഞത് 20 എങ്കിലും ഉൾപ്പെടുത്തി ഒരു കത്ത് ഇങ്ങോട്ട് അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം റെയിൻബോ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. 1985 പുറത്തിറങ്ങിയ മലയാള സിനിമയിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആവശ്യപ്പെടേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980s 1985 ഇടയിൽ റിലീസ് ചെയ്ത സിനിമകളിലെ പാട്ടുകൾ മാത്രമായി അയക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ മാത്രമായല്ല, റെയിൻബോ FM കൊച്ചിയുടെ വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാവുന്നതാണ്. 8547341075 8547341075 ഈ വാട്സപ്പ് നമ്പറിലേക്കും അയക്കാം. ഇനി അതുമാത്രമല്ല, നമ്മുടെ ഒരു മെയിൽ ID കൂടിയുണ്ട്, അതിലും നിങ്ങൾക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. fmrainbowinbox@gmail.com ഈ മെയിൽ വിലാസത്തിലേക്കും നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. 1 വർഷവും 2 വർഷവും അയച്ചിട്ടും കത്തുകൾ ഇതുവരെയും വന്നിട്ടില്ല എന്ന് പരാതി പലരും പറയാറുണ്ട്. അത്തരം വർഷങ്ങൾ, അതായത് 1-2 അയച്ചിട്ടും വന്നില്ല എങ്കിൽ തീർച്ചയായും ശ്രോതാക്കൾക്ക് വീണ്ടും കത്തുകൾ അയക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏകദേശം 20 പാട്ടുകളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കത്തിൽ ഉൾപ്പെടുത്തണം. അതുമാത്രമല്ല, മുമ്പ് ചില കത്തുകളിൽ വിളിച്ച് കിട്ടാത്ത ചില നമ്പറുകൾ വെച്ചതുകൊണ്ടും അതല്ലെങ്കിൽ പാട്ടുകളുടെ എണ്ണം കുറവായതുകൊണ്ടും ചില കത്തുകൾ ഒഴിവാക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രോതാക്കൾ, ഇതുവരെയും നിങ്ങളുടെ കത്തുകൾ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും കത്തുകൾ അയക്കാവുന്നതാണ്. ഒപ്പം നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പർ

0: നമ്പറുകളെങ്കിലും കത്തിൽ ഉൾപ്പെടുത്തണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരേ, ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
2: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
3: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
1: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിക്കും.

0: രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേഹ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ്, ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക

വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 50 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്, നിത്യഹരിത സുന്ദരഗാനങ്ങളുടെ സുവർണ ലോകം. വയലാർ MS ബാബുരാജ് ടീം പാലാട്ടുകോമൻ എന്ന ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ഈ ഗാനം പാടിയത് AM രാജയും P സുശീലയും ചേർന്നാണ്. തിരശീലയിൽ സത്യനും രാഗിണിയും ഈ ഗാനത്തിന് ജീവൻ നൽകി. പാലാട്ടുകോമനും ഉണ്ണിയമ്മയും ചന്ദ്രപ്പനും ഉണിച്ചിരുതയും ഈ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളായിരുന്നു. മലയാള സിനിമയിലെ ആദ്യത്തെ വടക്കൻ പാട്ട് ചിത്രമാണെന്ന് ഇതിനെ വിശേഷിപ്പിക്കാമെന്ന് കരുതുന്നു.

22/12/1966 റിലീസ് ചെയ്ത മലയാള സിനിമയാണ് തിലോത്തമ. സത്യൻ, പ്രേം നസീർ, ശാരദ, കെ ആർ വിജയ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന നടീനടന്മാർ. വയലാർ ജി ദേവരാജൻ ടീമിന്റെ 7 പാട്ടുകൾ ഈ ചിത്രത്തിലുണ്ട്. ഇപ്പോൾ നമുക്ക് പി. സുശീല പാടിയ ഒരു ഗാനം കേട്ടാലോ.

0: 7 മണി കഴിഞ്ഞ് 43 മിനിറ്റും ദാ 33 സെക്കൻഡും ആയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിരിക്കുന്നത് തൃശൂർ ഊരകം സ്വദേശിനി എം കെ കലാവതിയാണ്. പ്രിയപ്പെട്ട ശ്രോതാവുമായി നേരിട്ട് സംസാരിക്കേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് ശ്രോതാവിന്റെ കത്തിലേക്ക് ഞാൻ പോവുകയാണ്. സ്വാഗതം കുശിയുടെ ഒരു സ്ഥിരം ശ്രോതാവായ ഞാൻ ആദ്യമായാണ് പാട്ടുകൾ എഴുതി അയക്കുന്നത്. സാമൂഹ്യേതര ചിത്രങ്ങളിലെ പാട്ടുകളാണ് എനിക്കിഷ്ടം. അത്തരത്തിലുള്ള ചില ഗാനങ്ങൾ അയക്കുന്നു, പരിഗണിക്കുമെന്ന വിശ്വാസത്തോടെ എം കെ കലാവതി, ഊരകം, തൃശൂർ, പി ഒ. എന്തായാലും ശ്രോതാവ് ഇതാ നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യാണ്. ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ പേരാണ്. ഞാൻ അധികം ഒരു റയർ നെയിമാണ് ഈ കലാവതി എന്ന് പറയുന്നത്. ആരാണ് ഈ പേരൊക്കെ ഇട്ടത്? നല്ല അടിപൊളി പേരൊക്കെ ഇട്ടത് ആരാ? അല്ലാതെ പിന്നെ ആരാ? എന്നാലും അച്ഛനമ്മയെന്ന് പറഞ്ഞാൽ അതിൽ ഒരാളല്ലേ ഇടാനായിട്ട് സാധ്യത കൂടുതല്?
1: അല്ലല്ല, രണ്ടുപേരും ഒത്തു ചേർന്നിട്ട് അവൻ പേരിട്ടേക്കണ.
0: ആണോ? ചോദിച്ചിട്ടുണ്ടോ? ആഹാ, ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: ആ, ഞാൻ ആദ്യം അച്ഛനോടാണ് എന്നെ ഇഷ്ടം കൂടുതല്.

0: അച്ഛന്.
1: ആഹാ, ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ പേരിട്ടത്. ഓക്കെ. എന്താണ് ഇങ്ങനെയുള്ളൊരു ഇതിലിങ്ങനെ അയച്ച സാമൂഹ്യേതര ചിത്രങ്ങളിലെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ?
0: ഏറ്റവും ഇഷ്ടം കൂടുതൽ വടക്കൻ പാട്ടിനാണ്. പിന്നെ പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം കൂടുതൽ.
1: ആ, പഴയ പാട്ടിൽ വടക്കൻ പാട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്.
0: ഇഷ്ടമുണ്ട്.
1: ഓക്കെ. അപ്പോ ഒരുപാട് വർഷങ്ങളായോ ഇങ്ങനെ ഈ കത്ത് എഴുതിയിട്ട്? കൊറേ നാളായി തോന്നല്ലേ?
0: ഇല്ല, ആദ്യമായിട്ട്. കൊറേ കാലായി മോനോടൊന്നും എഴുതിതാ നല്ല നല്ല പാട്ടുകള്. അപ്പൊ അവൻ പറയും എനിക്കറിയില്ല അമ്മ എന്ന് പറയും. ഇപ്പൊ അവൻ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവൻ ബാംഗ്ലൂര് ജോലി ചെയ്യാണ്. അപ്പൊ അവനോട് പറഞ്ഞു, ഞാന് മാമന്റെ മോനും കൂടി നോക്കി എഴുതിയ പാട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്ന് വിളിച്ചിണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പൊ ഒന്ന് പറയുന്ന് പറഞ്ഞു. അപ്പൊ അവനോട് പറഞ്ഞപ്പോ അവൻ അതെടുത്തിട്ട് കാലത്ത് തന്നെ വിളിച്ച, അമ്മ അമ്മയുടെ പേര് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കൊച്ചിന്ന് മാമന്റെ മക്കളൊക്കെ വിളിച്ചു. കലേച്ചി നമ്മുടെ കലേച്ചി അല്ലേ, ഊരത്തുനിന്ന് പാട്ട് എഴുതിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അതേന്ന് പറഞ്ഞു.
1: എന്തായാലും സന്തോഷായി അല്ലേ?
0: എനിക്ക് ഭയങ്കര സന്തോഷായി.
1: ഓക്കെ, വേറെ എന്താ ചെയ്യുന്ന ചേച്ചി? എന്താ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ടൈലറായിട്ട് ഇരിക്കുന്നു. പിന്നെ വീടുകളില് അത്യാവശ്യം രണ്ടു മൂന്ന് വീട്ടില് പണിക്ക് സ്ഥിരമായിട്ട് വിളിക്കും. അതിന് പോവും.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
0: പറഞ്ഞിട്ടുണ്ട്
1: എന്തോ
0: അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാട്ട് ചെയ്ത് അവർക്കൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങള് ഈ നോസ്റ്റിക്കൽ പാട്ടില്ലേ, ഓ പഴയ പാട്ടുകൾ ഇങ്ങനെ ചേർപ്പിലൊക്കെ വെക്കുമ്പോ അവിടെ വന്നിട്ട് പഴയ ഗായകന്മാരൊക്കെ വന്ന് പാടുമ്പോ ഞങ്ങൾ പോയി കേക്കാറുണ്ട്.
1: അപ്പൊ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇന്ന് ഫേമസ് ആണ് ഊരകത്ത്.
0: കൊറേ പേര് വിളിച്ചു, കൂട്ടുകാരികളും വിളിച്ചു.
1: അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ചേട്ടൻ എന്താ ചെയ്യണ? ഹസ്ബൻഡ് എന്താ ചെയ്യണേ?
0: ആള് മറ്റേ കാറ്ററിംഗ് പണിക്കാണ് പോവാണ്.
1: ആഹാഹാ, ഓക്കെ. അപ്പൊ ഇടക്കിടക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ?
0: അന്നും കൊണ്ടുവരൊന്നുമില്ല.
1: കൊണ്ടുവരില്ലേ?
0: ഏ,
1: എന്നാൽ ഇടക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒരുപാട്
0: ഇഷ്ടം
1: ആണോ? ഓക്കെ. അപ്പൊ ഈ ടൈലറിംഗിന്റെ ജോലി എങ്ങനെയാണ്? ഏത് സമയത്താണ് ചെയ്യണത്? കൂടുതലും വീട്ടിലിരുന്ന് എല്ലാം തയ്ക്കോ?
0: അത്യാവശ്യം.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും പാട്ടുകൾ വരുന്നുണ്ട്. അപ്പോ ചേച്ചിനെ അറിയാവുന്ന ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് അടുത്ത പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് കൊടുക്കാം. അപ്പൊ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ. ഇനി പേര് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമമായാലോ. അതാണ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി. അപ്പൊ എന്തായാലും പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. ഓക്കെ. എല്ലാവരും അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ ചേച്ചിക്ക് ഇതാ ഇപ്പോഴേ കൈമാറുകയാണ്. അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. ഓക്കെ. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 41 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയരെ, നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് കൂടി പോകേണ്ട സമയമായിരിക്കുകയാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.

ചഞ്ചലാക്ഷി എന്ന ഗാനം നമ്മൾ കേട്ടല്ലോ, ഇതാ മറ്റൊരു അക്ഷി, മല്ലാക്ഷി മതിരാക്ഷി, അതാണ് പാട്ട്. ചിത്രം തുമ്പോലാർച്ച. വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം. ഈ യുഗ്മഗാനം പാടുന്നത് യേശുദാസും പി മാധുരിയും ചേർന്ന്. കളരി പല ദൈവങ്ങളാണേ ഞാൻ പിഴച്ചവളല്ല എന്ന് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ഷീലയുടെ തുമ്പോലാർച്ച പ്രഖ്യാപിച്ചപ്പോൾ തിയേറ്ററുകൾ അക്കാലത്ത് പ്രേക്ഷകരുടെ ആരവം കൊണ്ട് മുഖരിതമായി. ആരോമൽ ചേകവറായി പ്രേം നസീറും ഒപ്പമുണ്ട്. തുടർന്ന് ഈ കഥാപാത്രങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്ക് നിറം പകർന്ന ആ ഗാനം ഇതാ.

അടുത്ത ഗാനവും ഒരു യുഗ്മഗാനമാണ് കേട്ടോ. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും പി സുശീലയും ചേർന്നാണ്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. കണ്ണാശ്രമത്തിന്റെ പരിസരത്ത് വേട്ടയാടാനെത്തിയ ദുഷ്യന്ത മഹാരാജാവ് ആ മുനികന്യകയിൽ പ്രണയപരവശനായി. മരവുരുക്കിപ്പോലും നൊമ്പരം തോന്നുന്ന മൃദുലമായ ശരീരമുള്ള ആ താപസകന്യക അറിയാതെ ആ പ്രണയബന്ധത്തിൽ വീണുപോയി. കെ ആർ വിജയയും പ്രേം നസീറും അനശ്വരമാക്കിയ ആ കഥാപാത്രങ്ങൾ കാളിദാസ കൃതിയിൽ നിന്നും ഇറങ്ങിവന്ന് ചലച്ചിത്ര പ്രേക്ഷകരുമായി സല്ലപിച്ചു. വിശ്വാമിത്രന്റെയും മേനകയുടെയും

ആ താപസകന്യക അറിയാതെ ആ പ്രണയബന്ധത്തിൽ വീണുപോയി. കെ ആർ വിജയയും പ്രേം നസീറും അനശ്വരമാക്കിയ ആ കഥാപാത്രങ്ങൾ കാളിദാസ കൃതിയിൽ നിന്നും ഇറങ്ങി വന്ന് ചലച്ചിത്ര പ്രേക്ഷകരുമായി സല്ലപിച്ചു. വിശ്വാമിത്രന്റെയും മേനകയുടെയും പുത്രിയായ ശകുന്തള ഭാരതീയ കഥകളിൽ എന്നും മുൻപന്തിയിലുള്ള ഒരു കഥാപാത്രമാണ്.

മലയാളക്കരയാകെ വമ്പിച്ച ഒരു വിജയം ആഘോഷിച്ച വടക്കൻ പാട്ട് ചിത്രമാണ് ആരോമലുണ്ണി. വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനങ്ങൾ അന്നത്തെ കേരളീയ സമൂഹം ഏറ്റുപാടി. അരിങ്ങോടരുടെ തലയറുത്ത ശേഷം ആ വിജയത്തിന്റെ ലഹരിയിൽ ചന്തുവിന്റെ മടിയിൽ തല ചായ്ച്ചുറങ്ങിയ ആരോമൽ ചെകവരെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിക്കൊന്ന ചന്തുവിന്റെ ചതിയും തുടർന്നുള്ള സംഭവങ്ങളുമായിരുന്നു ഈ ചിത്രത്തിന്റെ കഥാതന്തു എന്ന് പറയുന്നത്. ഉണ്ണിയാർച്ചയുടെ പകയും ആ പക വീട്ടാൻ വേണ്ടി ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും ഒരുങ്ങി പുറപ്പെടുന്നതും തുടർന്നുള്ള വാൾപ്പയറ്റും ശ്വാസമടക്കി പിടിച്ചായിരുന്നു പ്രേക്ഷകർ കണ്ടത്. ആരോമലുണ്ണിയായി പ്രേം നസീറും കണ്ണപ്പനുണ്ണിയായി രവിചന്ദ്രനും വന്നപ്പോൾ വിജയശ്രീ കുഞ്ഞിക്കണിയും ഷീലയുടെ മാക്കവും അവരുടെ ജോഡികളായി ഇതാ ഒരുങ്ങി പുറപ്പെട്ടു വരുന്നു. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഈ ഗാനം പാടിയിരിക്കുന്നത് പി മാധുരിയും സംഘവും ചേർന്നു.

തച്ചോളി ഒതനില്ലാതെ വടക്കൻ പാട്ട് ചിത്രമില്ലല്ലോ. ഇതാ പി ഭാസ്കരൻ, MS ബാബുരാജ് ടീം ഒരുക്കിയ ഗാനം. ഈ ഗാനം പാടിയത് പി ലീലയും സംഘവും.

പ്രിയരെ, നമ്മുടെ സ്വാദം കൊച്ചിലെ സമയം ഇങ്ങനെ കഴിയാറായിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ കുറേ പേർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, ചിലർക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ. 1970s പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രേം നസീറിൻ്റെ അമ്പാടിയെ അന്നും ഇന്നും പ്രേക്ഷകർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ ഗാനങ്ങൾ ഈ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഈ വടക്കൻ പാട്ട് ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് ഇന്നത്തെ അവസാന ഗാനം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സൂചന കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഇനിയും ഉത്തരം കറക്റ്റായിട്ട് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതും കൂടി പറയുന്നത്. ഈ ഒരു പാട്ടിൻ്റെ ആദ്യത്തെ വരിയിൽ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു വാക്കിലാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു വാക്കിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇനിയും ഉത്തരം അയക്കാനുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. ഒരു പാട്ടിലേക്ക് പോയാലോ.

പ്രിയരെ, നമ്മുടെ സ്വാതം കൊച്ചിയിൽ അവസാന ഗാനം പ്ലേ ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അങ്കത്തട്ട് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. സൂചനകളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ചിത്രത്തിലെ തങ്കപ്പവൻ കിണ്ണം എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു. ഏറ്റവും ആദ്യം കൃത്യമായി ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നത് വാസു എം എൽ, അദ്ദേഹമായിരുന്നു ഏറ്റവും ആദ്യം അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒത്തിരി പേര് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് സിനിമയുടെ പേരും പാട്ടൊക്കെ മാറിപ്പോയി, എന്നാലും കൃത്യമായി സിനിമയുടെ പേര് പറഞ്ഞവരുണ്ട്. ബിന്ദു, ദിലീപ്, രാജേഷ് ബാലൻ, ജിഷ ജോൺസൺ, രവി മേക്കാട്, അനു രാജു, രവി മേക്കാട്, ബീനാരാജ്, അതുപോലെ തന്നെ സനൽ മേച്ചേരി, അതുപോലെ തന്നെ ഉഷ വാസുദേവൻ, ഇവരെല്ലാം കൃത്യമായ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലയാറ്റൂർ നീലീശ്വരം സ്വദേശിനി സൗമ്യ ബൈജുവിൻ്റെ ഇഷ്ടഗാനങ്ങൾ. മലയാറ്റൂർ നീലീശ്വരം സ്വദേശിനി സൗമ്യ ബൈജുവിൻ്റെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. പ്രിയരെ, ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ സ്വാതം കൊച്ചി ഇവിടെ പൂർണ്ണമാകുകയാണ്. തൃശൂർ ഊരകം സ്വദേശിനി എം കെ കലാവതി തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയരോടൊപ്പം ഇതുവരെ കൂടെയുണ്ടായിരുന്നത് ആർ ജെ ജലീൽ.

നരേന്ദ്ര മോദി ടു അറ്റൻഡ് വിവ ടെക് സമ്മിറ്റ് ഇൻ പാരീസ് വിത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. PM Modi to also address members of Indian community in French.

0: हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്?
5: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
6: ഏക് ദശക് പെഹ്ലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാകെ ടോപ്-5 ദേശോ മേ ആ ഗയാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക്, അതെ സവാരി ടൈമിലേക്ക്. സ്നേഹവും സംഗീതവും ഒക്കെ കൂട്ടായി നിങ്ങളുടെ യാത്രയെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം സവാരി ടൈമിൽ. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റേഡിയോ ജാൻ. മൈ നെയിം ഈസ് ജലീൽ. ഇന്ന് ജൂൺ 18 അല്ലെ? ജൂൺ 18 എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണ്. കാരണം അവർക്ക് വേണ്ടിയുള്ള ദിവസമാണ്, അല്ലെങ്കിൽ കുറെ പേര് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാന പ്രത്യേകതകൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇന്ന് ജൂൺ 18 ഇന്റർനാഷണൽ പിക്നിക് ഡേ.

ാണ് യെസ് കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും ഒപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പസമയം മാറി പ്രകൃതിയോട് ചേർന്ന് സമയം ചെലവഴിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഒരു പിക്നിക് എന്നത് ഒരു ഭക്ഷണം മാത്രം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഫുഡ് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് ചിരികളും ഓർമ്മകളും സ്നേഹവും ഒക്കെ പങ്കിടുന്നതാണ്. യാത്രകളും അതുപോലെ തന്നെയാണ്. എന്നാലോചിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിലും മനോഹരമാണ് പലപ്പോഴും യാത്രക്കിടയിലെ ഓരോ നിമിഷങ്ങളും. ജനാലയിലൂടെ കടന്നുപോകുന്ന കാഴ്ചകൾ, കൂടെയുള്ളവരുടെ സംഭാഷണങ്ങൾ, പിന്നണിയിൽ മുഴങ്ങുന്ന ഒരു പ്രിയപ്പെട്ട പാട്ട്, ഇതൊക്കെയായിരിക്കും യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം ബസ്സിലോ കാറിലോ ലോറിയിലോ അല്ലെങ്കിൽ ബൈക്കിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ വീട്ടിലേക്കോ ഒക്കെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ ആശംസകൾ കൈമാറുകയാണ്. അപ്പൊ നിങ്ങളുടെ യാത്രയ്ക്ക് കൂട്ടായി കുറെ നല്ല പാട്ടുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സവാരി ടൈമിന്റെ യാത്ര. യെസ്, അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത നിങ്ങളാണ്. നിങ്ങൾ യാത്രയിലാണോ എങ്കിൽ ഞങ്ങളെ വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ചോദിക്കാം. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ അതൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു യാത്രാ വിശേഷങ്ങളും ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്കങ്ങോട്ട് യാത്ര തുടങ്ങിയാലോ. റെഡിയാണോ? യെസ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള യാത്ര ചെയ്യാനായിട്ട് ഒരു സ്വപ്ന സഞ്ചാരിയായിട്ട് യാത്ര ചെയ്താലോ.

0: സ്വപ്ന സഞ്ചാരി എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും വീട്ടിലൊക്കെ ഹസ്ബൻഡിലൊക്കെ അടുത്ത് ഒന്ന് പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. June 18 ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. ഈ സമയത്ത് പലപ്പോഴും ഈ ഫാമിലി ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലിയുടെ ഒക്കെ തിരക്കിന്റെ കൂടെ പലപ്പോഴും യാത്രകൾ ചെയ്യാൻ പലർക്കും കഴിയാൻ പറ്റാതെ പോവാറുണ്ട്. ഏതൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇനി ഒരുപാട് ദൂരെ അല്ലെങ്കിലും കുറച്ച് ഫാമിലി ആയിട്ടും എല്ലാവരൊക്കെ ആയിട്ടും ഒന്ന് ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു വിഷമോ സങ്കടമോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബന്ധങ്ങൾ കുറച്ചും കൂടി കൂടുതൽ സ്ട്രോങ് ആക്കാനും ഇതുപോലുള്ള യാത്രകൾ ഉപകരിക്കും. സ്ഥലങ്ങൾ കാണുന്നത് മാത്രമല്ല, നമ്മൾ ആ പോകുന്ന യാത്രയിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇപ്പോൾ വാഹനത്തിലാണെങ്കിൽ സംസാരിക്കലും അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കലും ആ ഒരു സമയം വേറെ ഒന്നിനും കൊടുക്കാതെ നമ്മുടെ കൂടെയുള്ളവർക്ക് മാത്രമായിട്ട് പോകുന്ന ആ ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതാണ് ആ ഒരു യാത്രയിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. അപ്പൊ ഇതുപോലുള്ള ഡേയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇതുപോലുള്ള യാത്രകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട് നമുക്കിടയിൽ. അപ്പോൾ എല്ലാവരുടെയും അല്ല, കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് ആളുകളിലൊക്കെ ഇപ്പോഴും അത് വളരെ കുറവാണ്. അപ്പോൾ അതുപോലുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? സിന്ധു ചേച്ചി, എവിടെ നിന്ന് വിളിക്കണേ? ആണോ? ഓക്കെ, വൈപ്പിൽ നിന്ന് ബസ് കയറി എവിടെ എത്തി? കലൂർ എത്തിയോ?
1: കലൂർ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, മഴയുണ്ടോ പുറത്ത്?
1: ഇപ്പൊ മഴയില്ല, വെളിഞ്ഞൊരു അന്തരീക്ഷം, മഴക്കാരുണ്ട്.
0: ഓക്കെ, എങ്ങനെയുണ്ട് ആ വരുന്ന വഴിയില്? ബസ്സിൽ എവിടെയൊക്കെ ചെറുതായിട്ട് പതിവില്ലാത്ത ട്രാഫിക് ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ?
1: ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല.
0: അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വൈപ്പിലിന്ന് വരുന്ന സമയത്ത് നമ്മളാ ഗോശ്രീ പാല ഇറങ്ങി വരുന്ന ആ ഭാഗത്ത് കിടക്ക് ബ്ലോക്ക്, അത് എനിക്കൊന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് തോന്നുന്നത് അല്ലേ?
1: അത് രാവിലെ നേരം ബോൾ കാട്ടില്ലേ, അവിടെ മെയിൻ ആയിട്ട് ബ്ലോക്ക് വരുന്നത്. ആ കണ്ടെയ്നർ റോട്ടിൽ നിന്ന് കയറും, പിന്നെ ഇവിടെ എന്തെങ്കിലും വണ്ടികൾ എന്തെങ്കിലും ട്രാഫ് ആയി കണ്ടെയ്നർ വരുമ്പോ എന്തെങ്കിലും ജാമായി കിടന്നാലാണ് കൂടുതൽ ബ്ലോക്ക് വരുന്നത്.
0: ഈ വൈകുന്നേരത്തിൽ ഞാൻ ആ ഭാഗത്തുനിന്ന് മിക്കപ്പോഴും സഞ്ചരിക്കുമ്പോ ആ ഒരു പാലത്തിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും മിക്ക സമയത്തും.
1: വൈകുന്നേരവും പിന്നെ ആൾക്കാരെല്ലാവരും ജോലിയും കഴിഞ്ഞ് തിരിച്ച് സ്വന്തം വണ്ടിക്ക് വരുന്നവരും ആ ഒരു ഇതായിരിക്കും.
0: ഓക്കെ, ആണോ? ചെലപ്പോ ഞാൻ ഓർക്കാറുണ്ട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും നല്ലതായിരുന്നല്ലേ, ഈ പറഞ്ഞ ട്രാഫിക്കിലൊന്നും പെടൂലായിരുന്നു. പിന്നെ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ 2003 ആ ഓക്കെ, നമ്മുടെ എറണാകുളം ബോട്ട് ചെട്ടിന്ന് വൈപ്പിലേക്കൊക്കെ സ്ഥിരം യാത്ര ചെയ്യുമായിരുന്നു. അതെ അതെ, ഞങ്ങൾ വല്ലപ്പോഴും പോകുന്നോണ്ട് കുഴപ്പമില്ല, നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്നോണ്ടേ.
1: രാവിലെ 7 മണി തുടങ്ങി 10 മണി വരെയും വൈകുന്നേരം 3 മണി തുടങ്ങി 7 മണി വരെയും നല്ല ബോട്ടില് നല്ല
0: തിരക്കാണ്. അപ്പോ അതിലിങ്ങനെ യാത്ര ചെയ്യുമ്പോ കുറച്ച് നല്ല പേടിയായിരിക്കൂലേ?
1: അത് ശരിക്കും പേടി വരുമാനം മുന്നോട്ടോന്നുള്ള മനസ്സിലായിരിക്കും. അത് ബോട്ട് പോണത് എല്ലാവർക്കും ആ കറക്റ്റ് ജോലിക്ക് വരണം മോനെ. അപ്പൊ എല്ലാവരും കൂടി ഓടി അങ്ങനെ ആ 9 മണിക്കൊക്കെ ബോട്ട്, 9:10 ബോട്ടിനൊക്കെ. അന്നേരം പിന്നെ ഇഷ്ടംപോലെ ബോട്ട് ഉണ്ടാവും കേട്ടോ, 10 മിനിറ്റ് ഇടവിട്ട് ബോട്ട് ഉണ്ടാവും രാവിലെ വൈകിട്ട്. ഗ്യാപ്പിൽ മാത്രമേ ബോട്ട്
0: കുറവുണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോ അതിന്റേതായ ഒരു തിരക്കും വെയിറ്റ് ഒക്കെ വരുമ്പോ ഒരു പേടി.
1: എന്തായാലും
0: ഇപ്പൊ അതൊന്നുമില്ലല്ലോ, ഇപ്പൊ നമ്മള് സുഖമായിട്ട് നല്ല ബസ്സിൽ ഇങ്ങനെ പോവാലോ. ഓക്കെ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പുതിയതായിട്ട്?
1: SLC ബാച്ച് 84 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബാച്ചിലെ അമ്മാമ്മമാരും അപ്പാപ്പമാരും കൂടി കൊട്ടിയൂര് യാത്ര നടത്തി.
0: കൊട്ടിയൂര് കണ്ണൂരല്ലേ? കൊട്ടിയൂര്,
1: കൊട്ടിയൂര് എന്ന് പറഞ്ഞത് കണ്ണൂരാണ്.
0: അപ്പൊ
1: അവിടെ ഇപ്പൊ ഈ മാസം സ്ത്രീകൾക്ക് മാത്രമായിട്ട് കയറുന്ന ഒരു അമ്പലമുണ്ട്. ആ ഈ ഒരു മാസം മാത്രമേ സതീദേവി അവിടെ ആത്മഹത്യ ചെയ്ത ആ രക്ഷയാനത്തിന്റെ സ്ഥലമാണ്, രക്ഷയാനത്തിൽപ്പെട്ടതാണ് പറയാ ഇതായിട്ടും. അപ്പൊ അതിനു വേണ്ടിയാണ് സ്ത്രീ, എല്ലാവരും പുരുഷന്മാരും ഉണ്ട്, കൂടുതൽ സ്ത്രീകൾ തന്നെയുണ്ട്.
0: ക്ഷേത്രത്തിന്റെ പേരെന്താണ്? ക്ഷേത്രത്തിന്റെ പേര്
1: കൊട്ടിയൂര്, അക്കര കൊട്ടിയൂര്, ഇത്തര കൊട്ടിയൂര്, അങ്ങനെയാണ്.
0: രണ്ട് ക്ഷേത്രമുണ്ടോ?
1: ആ ഇത്തര കൊട്ടിയൂര് എല്ലാ ദിവസവും ഉള്ളതാണ്, അക്കര കൊട്ടിയൂര് ഈ ഒരു മാസം മാത്രം പർണശാല വെച്ചേച്ച് അവിടെ ആൾക്കാര് പോണതാണ്.
0: ഓക്കെ, അപ്പൊ എനിക്കൊന്ന് ഇപ്പൊ സമയം കഴിഞ്ഞു, ഇനി അടുത്ത വർഷം പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട്.
1: ഇനി അടുത്ത വർഷം ഇനി ഒരാഴ്ച കൂടി ഉണ്ടാവും തോന്നുന്നു.
0: ഓക്കെ.

0: തീരും. കറക്റ്റ് ഒരു മാസം, മലയാള മാസം. അപ്പൊ അത് കഴിയുമ്പോ പർണശാല യാഗം കഴിഞ്ഞ് കഴിയുമ്പോ അത് കത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരും അങ്ങോട്ട് പോവില്ല. പിന്നെ അടുത്ത വർഷത്തേക്ക് പോകത്തുള്ളത് പറയണട്ടെ. ആദ്യമായിട്ടാണ് പോയത്.
1: എന്തായാലും ആദ്യമായിട്ട് പോയെങ്കിൽ ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ.
0: പിന്നെ എനിക്ക് വേറെ ഒരു രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ ഈ യാത്ര നല്ല അടിപൊളി യാത്രയായിരുന്നു. അമ്മാവന്മാരും അപ്പാപ്പന്മാരും ഡാൻസ് കളിച്ച് പാട്ട് പാടി, പിന്നെ നല്ല സൂപ്പർ പോക്കായിരുന്നു. ഞങ്ങളുടെ ഒരു കോർഡിനേറ്റർ ഉണ്ട് സിന്ധു, ആ കുട്ടിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യണത്. അങ്ങനെ പോണ സമയങ്ങളൊക്കെ ആ കുട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: കുട്ടി
0: പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടു മണിക്ക് എല്ലാ ആൾക്കാരെയും വിളിച്ചുണർത്തി ഞങ്ങൾ ഇവിടെ നിന്ന് 3 മണിയായപ്പോ ഞങ്ങളുടെ സ്ഥലത്ത് ബൈക്കിന്റെ എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെ പിക്ക് ചെയ്ത് പോയി. അങ്ങനെ പോയി രാവിലെ ഒരു ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ച്, പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് സ്ഥലത്തിന് പേര് ഓർക്കണില്ല സമ്മാനെ, ഈ സ്ഥലത്ത് അന്നദാനം. അത് അവര് ഈ അമ്പലത്തിലോട്ട് പോകുന്ന എല്ലാ ആൾക്കാർക്കും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രിയൊക്കെ ഭക്ഷണം ഫ്രീ കൊടുക്കണേന്. ഏതോ സേവാക്കാര് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. അവര് നല്ല സന്തോഷത്തോടെയാണ് പോണ എല്ലാവരും പിടിച്ചു നിർത്തിട്ട് ഭക്ഷണം കൊടുക്കണത്. കഴിച്ചിട്ട് പോ, കഴിച്ചിട്ട് പോകുന്നു. അല്ലാണ്ട് ചില സ്ഥലത്ത് അന്നദാനം ഇങ്ങനെ മതി അങ്ങനല്ല, നല്ല സ്നേഹത്തോടും ചിരിച്ച മുഖത്തോടുകൂടി എല്ലാവർക്കും ആ ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്. സന്തോഷത്തോടെ വേണോ വേണ്ടോ എന്നിട്ട് 2 വട്ടം 3 വട്ടം എല്ലാ പിള്ളേരും മുതലുണ്ട്. പിള്ളേര് മുതൽ വെള്ളം ഒഴിക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പിള്ളേര് മുതൽ ആ സംഘത്തിലുണ്ട്. നല്ല സന്തോഷത്തോടെ ചെയ്തു.
1: അപ്പൊ മൊത്തത്തില് അടിപൊളിയായിരുന്നു പരിപാടി.
0: അടിപൊളിയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പോന്നിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തി. അതൊരു ഇക്കാടെ മോന്റെ കടയായിരുന്നു.
1: ഓക്കെ.
0: അപ്പൊ ആ കടയിൽ കാര്യം നമ്മൾ പൈസ കൊടുത്താണ് ഭക്ഷണം കഴിക്കണമെങ്കിലും ഞങ്ങൾ ചെന്ന് ഇറങ്ങിപ്പോ തുടങ്ങി ആ പയ്യൻ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തത്. ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നത് എന്ത് വേണം ചേച്ചി, എന്ത് വേണം ചേട്ടാ എന്നൊക്കെ ചോദിച്ച് അല്ല, ഞങ്ങൾക്ക് ആ പയ്യന്റെ ചിരി കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. അതിദേവോ ഭവ എന്ന് പറഞ്ഞ അവര് നമ്മുടെ ഒപ്പം നിന്നുവെച്ച് ആ പയ്യ എന്തോ ആ പയ്യ എന്തോ പഠിക്കണേന്ന് ശനി ഞായറും വാപ്പിച്ചിനെ സഹായിക്കാൻ വരുന്നെന്ന് പറയണ്ടായിരുന്നു. നല്ലൊരു പെരുമാറ്റം. ഇന്നത്തെ കാലത്ത് ഞങ്ങളെ ആമ്പിള്ളേർക്ക് അത്രയും കാണാൻ കുറവാണ് കേട്ടോ. പക്ഷെ ആ പയ്യൻ നല്ലൊരു പെരുമാറ്റം വരുന്നു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണങ്ങളെ കൊണ്ടുവന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോരാന്ന് വെച്ച് ക്യാഷ് കൊടുക്കാൻ നിന്ന് പായിച്ച ആരൊക്കെ എന്തൊക്കെ കഴിച്ച് പതുക്കെ പതുക്കെ പറഞ്ഞു മതിട്ടാന്ന് പറഞ്ഞ് നമ്മള് കഴിച്ച ഭക്ഷണം എന്തൊക്കെയാണെന്ന് വെച്ച് ചോദിച്ചു. അതിന്റെ ഓരോ ഞങ്ങൾ 15 പേര് ഒന്നിച്ചാണല്ലോ ചേരുന്നപ്പ. അപ്പൊ അതെന്തൊക്കെ ആരൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ് അതെല്ലാം ക്ഷമയോടെ ആ ഇക്ക അതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ ഈ പോക്കിന്റെ യാത്ര ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യം അതായിരുന്നു.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞതിൽ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് സമൂഹത്തിലെ തീമഞ്ഞിലൊഴുകുന്നുള്ള പാട്ടില്ല.
1: അപ്പൊ എന്തായാലും ആ പാട്ട് കേൾക്കാം. സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആ ഒരു കോർഡിനേറ്റർക്ക് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് കൊടുക്കാം പാട്ട്.
0: ഇതില് 2 സംസ്കൃത കവികളെ ഉണ്ടായി ഞങ്ങളുടെ കൂട്ടത്തില്, ഒന്ന് ഭർത്തൃഹരി ഒന്ന് സജീവ്. ഇവര് രണ്ടും സംസ്കൃതത്തിലെ ശ്ലോകങ്ങള് നല്ല സൂപ്പറായിട്ട് മത്സരിച്ചെല്ലു.
1: ഓക്കെ.
0: അവർക്ക് 2 പേർക്ക് ഈ യാത്രയിലുണ്ടായ എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആ 2 വ്യക്തികൾക്കും ഞങ്ങളിത് ഞാൻ എന്റെ പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണേ.
1: ഓക്കെ. ഇതാ പാട്ട് വരുന്നുണ്ടേ.
0: ശരി മോനെ.
1: ഓക്കെ ബൈ. ഓക്കെ തീർച്ചയായിട്ടും. ഓക്കെ ബൈ ബൈ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to Rainbow FM 107.5, musically yours.
2: സമയം 9 മണി കഴിഞ്ഞതാ, 9 സെക്കൻഡ് ആയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സവാരി ടൈമിലേക്ക്. ഈ സമയം നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചിനെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കുറച്ച് കുറെ സമയം എടുക്കാൻ എങ്കിലും പോലും അതിങ്ങനെ കേട്ടിരിക്കാനുള്ള ഒരു പ്രത്യേകത കാരണം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. അപ്പൊ ഒരു യാത്ര പോയതിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളുടെ ചില പ്രത്യേകതകൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും ഒരിക്കലെങ്കിലും അവിടെ പോകണം എന്ന്, അല്ലെ? ഈ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് പോകണം എന്ന് വിചാരിച്ചു ആ ഒരു സമയത്ത് നടത്തിക്കോളും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് പോകാനുള്ള ഒരു ഹെൽത്ത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്ത് ആഗ്രഹം തോന്നിയാലും ഒരിക്കലെങ്കിലും ഒരു സ്ഥലത്ത് പോകണം തോന്നിക്കഴിഞ്ഞാൽ പരമാവധി അവൾ പോകാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ആഗ്രഹം നടക്കുന്നേ. 9 മണി കഴിഞ്ഞ 52 മിനിറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: സഫൽ.
2: സഫൽ എവിടുന്ന് വിളിക്കണേ?
3: ആലപ്പുഴ.
2: എവിടെയാണ് സ്ഥലം?
3: കലൂരാണ്.
2: ആഹാ, ഇപ്പൊ എന്നിട്ട് ഷോപ്പിലേക്കുള്ള യാത്രയിലാണോ?
3: യാത്രയില്ല, ബസ്സില്.
2: ആഹാ, ഓക്കെ. അപ്പൊ എന്തിന്റെ ഷോപ്പാണ്?

0: മറ്റേ പെറ്റ്സിന്റെ പെറ്റ്സിന്റെ ഫുഡൊക്കെ കഴിക്കുന്നു.
1: ഓക്കെ, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്തിന്റെ, ഏത് പെറ്റിന്റെ ഫുഡാണ് കൂടുതൽ ആൾക്കാർ മേടിക്കാനായിട്ട് വരുന്നത്?
0: ക്യാറ്റിന്റെ ഫുഡാണ് മേടിക്കുന്നത്, ക്യാറ്റും ഡോഗും.
1: ഓക്കെ, അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ ആളുകള് വീട്ടിലൊക്കെ അല്ലെ കുട്ടികൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നവരും കുറച്ച് അല്ലെ കൂടുതലായിട്ട് വരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഷോപ്പ് എങ്ങനെ, സ്വന്തം ഷോപ്പാണോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ? വാടകയ്ക്ക് ഷോപ്പ് എടുത്തിട്ട് നടത്തുന്നു അല്ലെ? അടിപൊളി. ഓക്കെ, അപ്പൊ സ്റ്റാഫ് എത്ര പേരുണ്ട്? അടിപൊളി. അപ്പൊ ഇനി പുറത്തേക്ക് പൈസയൊന്നും പോവില്ലല്ലോ. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം, സ്റ്റാഫിനെയൊക്കെ നോക്കാം അല്ലെ. ആഹാ, റേഡിയോ പോയിരിക്കുന്നോ?
0: ആ റേഡിയോ അല്ല, റേഡിയോ അല്ല, അത് കിട്ടത്തില്ലായിരുന്നു, നമ്മള് ഓൺലൈൻ വഴിയായിരുന്നു ഇപ്പൊ റെഡി ആയതുള്ളൂ, കിട്ടിയതുള്ളൂ ഇപ്പൊ ഓൺലൈൻ വഴി.
1: ആ ഇപ്പൊ ഓൺലൈനുള്ള എപ്പോഴത്തെ വേണമെങ്കിലും കേൾക്കാം.
0: ആ റെയിൻബോ അങ്ങനെ ഇപ്പം കിട്ടാൻ തുടങ്ങിയ, പണ്ട് മറ്റേ റേഡിയോ ഇത് വെച്ച് കിട്ടത്തുള്ളൂ ആന്റിന.
1: ആ ഇപ്പൊ ഓൺലൈൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇപ്പൊ ഓൾറെഡി ആരംഭിച്ചിട്ട്.
0: ഇപ്പൊ ഞങ്ങള് കേൾക്കാൻ തുടങ്ങി 3 ദിവസമേ ഉള്ളൂ കിട്ടാൻ.
1: അടിപൊളി. അപ്പൊ ഇനി ഒരു ഇനി അത് മുടക്കണ്ട, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവിടെ പോക്കണ്ടേ. അപ്പൊ ഇപ്പൊ നമ്മുടെ റെയിൻബോ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും കേൾക്കും, ഏത് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോലും ഇന്റർനെറ്റ് ഉണ്ടായാൽ മാത്രം മതി നമുക്ക് അവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റും. അപ്പൊ എന്തായാലും സന്തോഷായില്ലേ. ഓക്കെ, വൈഫിന്റെ പേരെന്താണ്? അമ്ന. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില് നൗഫലിന്റെ? സഫലിനല്ലേ പേര്? പേര് മാറിപ്പോയി. സഫല്. അപ്പൊ ഓക്കെ സഫല്, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? പാട്ട് കേൾക്കുമ്പോ കുറെ ഓർമ്മകളൊക്കെ വരാൻ പോണ പാട്ടാണല്ലോ. എന്തൊക്കെ ഓർമ്മകൾ ഉണ്ടല്ലോ? അന്നൊക്കെ അന്ന് കേൾക്കുമായിരുന്നല്ലേ. ആ ഇപ്പൊ നമ്മള് പുതിയൊരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്, അകലെ എന്ന പേരിലൊരു പുതിയ പരിപാടി, 10 മണി തൊട്ട് 11 മണി വരെ കേൾക്കാൻ തുടങ്ങി അല്ലേ. അപ്പൊ സഫല എന്തായാലും ഞാൻ പാട്ട് സ്പെഷ്യൽ ആയിട്ട്, ആ അത് മറ്റേ സ്പോർട്സിന്റെ റിലേ വരുന്ന സമയത്ത് മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും
0: ഉണ്ടാവും.
1: അപ്പൊ ഹംനയ്ക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആളോട് പറഞ്ഞോളൂ പ്രത്യേക അന്വേഷണേ. അപ്പൊ ഇനി മുടങ്ങാതെ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
3: പിച്ചിലെ ഏക ദശക് സേന തേജി ആത്മനിർഭർത്താക്കിയോർ കദം ബഡാറേ.
2: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: നല്ലൊരു ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടില്, പ്രത്യേകിച്ച് രാത്രിയൊക്കെയാണ് ഈ പാട്ട് കേൾക്കണമെങ്കിൽ ഒരു പ്രത്യേക വൈബായിരിക്കും. 9:15:55 വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജി ജലീൽ. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ബാലകൃഷ്ണൻ.
0: ആ ബാലകൃഷ്ണേട്ടാ, ആ റേഡിയോയുടെ വോളിയം ഇച്ചിരി ഒന്ന് കുറച്ചേക്കോ, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് റിപ്പീറ്റ് കേക്കോ.
1: ഓ ശരി.

0: ആ ഓക്കെ, ഇപ്പൊ സെറ്റ് ആയി. അപ്പൊ യാത്രയിലാണോ ഇപ്പോ?
1: അതെ.
0: ആഹാ, അപ്പൊ എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ?
1: അല്ല, ഞാൻ കുറച്ചു മുമ്പ് കേട്ടു, എന്തോ എന്താ
0: പിക്നിക് ഡേ.
1: പിക്നിക് ഡേ?
0: ആ, ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. അപ്പൊ യാത്രയൊക്കെ പോകുന്ന ആളാണോ സ്ഥിരമായിട്ട്?
1: ഇല്ല, സ്ഥിരമായിട്ട് അങ്ങനെ പോകാറില്ല. പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയവും സന്ദർഭവും സാഹചര്യങ്ങളൊന്നും ഒത്തുവരുന്നില്ല.
0: ഓക്കെ,
1: പോരില്ല.
0: അപ്പൊ ഏട്ടനെ ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം എന്ന് ആഗ്രഹം, അങ്ങനെയുള്ള ഒരു സ്ഥലം ഏതാണ് മനസ്സിൽ ഇപ്പോഴുള്ളത്?
1: ഇപ്പൊ ഉള്ളത് നെല്ലിയാമ്പതി എന്നുള്ള സ്ഥലമാണ്.
0: ആ, അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹമാണ്.
1: അതെ അതെ.
0: നമ്മുടെ തൊട്ടടുത്ത് എവിടെ സ്ഥലം? എവിടെയാണ് ഇപ്പൊ വിളിക്കുന്നത്? എവിടുന്നാണ്?
1: ഞാൻ താമസിക്കുന്ന എടപ്പള്ളിയിലാണ്.
0: എടപ്പള്ളി. എടപ്പള്ളിന്ന് നെല്ലിയാമ്പതി വലിയ കുഴപ്പമില്ല, 2-3 മണിക്കൂർ മതി എന്ന് തോന്നുന്നു. അത്ര വേണ്ട, കാറിലൊക്കെ പോവണേ അത്ര സമയം വേണ്ട.
1: ആ
0: ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ പോവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വേറെന്താണ് ആഗ്രഹം അവിടെ അല്ലാതെ?
1: യാത്ര നടത്തിയിരുന്നു.
0: ആണോ?
1: ബോംബെയിലായിരുന്നു.
0: എന്ന്?
1: കഴിഞ്ഞ June 12.
0: ആഹാ ഓക്കെ, അപ്പൊ വലിയ വലിയ യാത്രയൊക്കെ നടത്തുന്ന ആളാണ്.
1: അല്ല, അങ്ങനെ നടത്തല്ല, ഇത് ഞാൻ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ബോംബെയിൽ പോകുന്നത്. ഞാൻ ബോംബെയിൽ ആക്ച്വലി 4 വർഷം ജോലി ചെയ്യുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ്.
0: ആഹാ, ഏത് വർഷമായിരുന്നു അത്? ഏത് വർഷമാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്?
1: ഞാൻ 82 മുതൽ 86 വരെ.
0: ആഹാ, അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ പോയത്?
1: അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ട് പോയതാണ്.
0: എന്നിട്ട് എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ആകെ മാറിയിട്ടുണ്ടാവല്ലോ.
1: ആകെ മാറി, ബോംബെ ഒക്കെ മാറി. അന്നത്തെ എന്റെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോ 7 മണിക്ക് രാത്രി ആയപ്പോ പോയത്. അപ്പൊ കാറിൽ അവിടെ കറങ്ങി നടന്നിട്ട് എനിക്ക് ആ സ്ഥലം ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ പോലും പറ്റിയില്ല. അതുപോലെ മാറ്റങ്ങൾ വന്നു. അതായത് സയൻ എന്ന് പറയും, ബോംബെയിൽ സയൻ, സയനിലെ ഒരു സർക്കിൾ ഉണ്ട്, പ്രധാന ഇതാണ് ഒരു ഐഡന്റിറ്റി, സയൻ സർക്കിൾ എന്ന് പറഞ്ഞത്.
0: ഓക്കെ,
1: അത് അതിനൊരു റൗണ്ട് കംപ്ലീറ്റ് റൗണ്ട് വെച്ചിട്ട് എനിക്ക് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല.
0: അത്രമാത്രം മാറ്റങ്ങളായി.
1: അതെ അതെ.
0: എന്നിട്ട് അവിടെ എത്ര ദിവസം നിന്നു?
1: പിന്നെ അവിടെ വർലി ബാന്ദ്ര ബ്രിഡ്ജ്, ഇന്റർലിങ്ക് സീലിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിലൂടെ യാത്ര ചെയ്തു. പിന്നെ സബ് സീല ടണലിലൂടെ യാത്ര ചെയ്തു. പിന്നെ ഇപ്പൊ പുതുതായിട്ട് വന്ന അടൽ സേതു എന്ന് പറഞ്ഞ, അതായത് ബോംബെ നവി മുംബൈ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ബ്രിഡ്ജിലും യാത്ര ചെയ്തു.
0: ഓക്കെ, എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ?
1: അവിടെ 13-14, 2-3 ദിവസം എന്ന് പറയാം, 3 ദിവസം.
0: ഓക്കെ, ഈ 86 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് വന്ന് ഫോണൊന്നും എങ്ങനെയായിരുന്നു? ഫോണൊന്നും
1: അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. മൊബൈൽ ഫോൺ 2000 ശേഷമല്ലേ വന്നതാ. ഞാൻ ആക്ച്വലി BSNL വർക്ക് ചെയ്തിരുന്ന ആളാ, BSNL റിട്ടയർ ചെയ്തതാണ്.
0: BSNL
1: സിവിൽ എഞ്ചിനീയർ ആയിരുന്നു.
0: അപ്പൊ ഈ ബാംഗ്ലൂർ, ഇവിടെ ബോംബെയിൽ എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്?
1: ബോംബെയില് ജൂനിയർ എഞ്ചിനീയർ. സിവിലിന്റെ ഈ BSNL സിവിൽ എഞ്ചിനീയറിംഗ് വിംഗ് ഉണ്ട്. അത് മിക്കവാറും എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷനിലും ഉണ്ട്. സെൻട്രൽ, ഇതായിപ്പോ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ട്, ടെലിവിഷൻ, അതായത് TV, ഓൾ ഇന്ത്യ റേഡിയോ, മറ്റേ എയർപോർട്സ് അതോറിറ്റി, എല്ലാത്തിലും സിവിൽ എഞ്ചിനീയറിംഗ് ഒരു വിഭാഗമുണ്ട്. ONGC അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ PNG സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്, ജൂനിയർ എഞ്ചിനീയർ ആയിട്ട്.
0: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ ആ ഒരു കാലം. ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലങ്ങളും, നെല്ലിയാമ്പതിക്ക് നമുക്ക് പെട്ടെന്ന് പോവാം, വലിയ പ്രശ്നമല്ല അടുത്തുള്ള സ്ഥലങ്ങൾ.
1: അപ്പൊ
0: മക്കൾസൊക്കെ കൂടെ ഇല്ലേ അപ്പൊ അവിടെ?
1: ഇല്ല, മക്കളുമില്ല. മക്കള് 2 ആൺമക്കളുള്ള, ഒരാൾ ബാംഗ്ലൂരും ഒരാൾ ബോംബെയിലും ആണ്.
0: ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എന്തായാലും ഇവിടുന്ന് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് പറയിപ്പിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഹെൽത്ത് ഒക്കെ ഓക്കെ ആവട്ടെ, എല്ലാം സെറ്റ് ആവും, നമ്മൾ ആഗ്രഹിച്ച കഴിഞ്ഞാൽ നടക്കും. ഏറ്റവും വലിയൊരു എന്താ പറയാ, നമ്മുടെ ഏറ്റവും വലിയ നല്ല ആരോഗ്യമുള്ള ശരീരം, അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളാരെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം വെച്ചാൽ അതില്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ.
1: എനിക്കറിയാം, കാരണം എന്റെ എനിക്കിപ്പോ ആക്ച്വലി ഞാൻ അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല,
0: ചെറിയ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാം ശരിയാവും. ഏത് പാട്ടാണ് വേണ്ട പ്രോഗ്രാമിൽ കേൾക്കാനായിട്ട്?
1: ചമ്പക്കുളം തച്ചനില് ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചാൽ.
0: ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. അപ്പൊ ഇനിയും യാത്രകളൊക്കെ ചെയ്തതിനു ശേഷം വിളിക്കാം. അപ്പൊ ഒരു ഹാപ്പി ജേർണി വിഷ് ചെയ്യുന്നു.
1: ശരി ശരി, ഹാപ്പി.
0: ഓക്കെ ഓക്കെ, ബൈ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റും ദാ 14 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇത് സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്നവരുടെ പ്രിയപ്പെട്ട നേരമാണ് യാത്ര ചെയ്യുന്നവരുടെ വിശേഷങ്ങളും.

0: അപ്പം അവർക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളും ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കാം, നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പറയാം, ഒപ്പം നല്ലൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു പാട്ടും റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഇത് ഇരുമ്പലം പുതിയ റോഡ് നിന്നും വിളിക്കുന്നതാണ്.
0: ആഹാ, പേരെന്താണ്?
1: എന്റെ പേര് ശശിധരൻ.
0: ശശിധരൻ ചേട്ടൻ, അപ്പൊ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഇന്ന് ഞങ്ങളൊരു മൂവാറ്റുപുഴയിലേക്കുള്ളൊരു യാത്രയാണ്.
0: ആ, എന്തോ ഒരു സന്തോഷം ഉണ്ടല്ലോ യാത്രയിൽ.
1: യാത്രയിലുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സുഹൃത്ത് ഒരു 20 വർഷങ്ങൾക്ക് ശേഷം അച്ഛനായി.
0: ആഹാ, 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുട്ടിയുണ്ടായതിന്റെ ഒരു സന്തോഷത്തിലാണ്.
1: അതും ഇരട്ട കുട്ടികളുടെ അച്ഛനാണ്.
0: ആഹാ, അടിപൊളി.
1: ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും.
0: ആ, അപ്പൊ എല്ലാം കൊണ്ടും നന്നായി. രണ്ടുപേരും കുട്ടികളും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണോ?
1: ആ, സുഖമായിട്ടിരിക്കും. ഞങ്ങൾ അവിടെ കാണാൻ പോകുന്ന
0: യാത്രയിലാണ്.
1: ഞങ്ങൾ യാത്രയിലാണ്. അവരെ പേരാണ് വിനീത, സുനിൽ.
0: വിനീത, സുനിൽ. ഓക്കെ, എന്തായാലും ആ റേഡിയോയുടെ വോളി ഇത്തിരി കുറച്ചൊക്കെ എനിക്ക് ഇങ്ങോട്ട് റിപ്പീറ്റ് കേൾക്കുന്നു.
1: പിന്നെ
0: അപ്പോ അതിന്റെ ഒരു സന്തോഷത്തിലാണ്
1: ഞങ്ങൾ. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെല്ലായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇരുമ്പലം പുതിയ റോട്ടിൽ നിന്ന് യാത്ര തുടങ്ങുന്നു.
0: ആഹാ, അപ്പൊ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ പരിചയം, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണോ?
1: ഞങ്ങള് ഇവിടെ തൃപ്പൂണിത്തറ ടോഡി ഷോപ്പ് എല്ലാ തൊഴിലാളികളാണ്.
0: ആഹാ, ഓക്കെ. അപ്പൊ 20 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലെ അവർക്ക് ആ ഒരു സന്തോഷം ലഭിച്ചത്? അപ്പൊ എനിക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. കാരണം 10-15 വർഷമൊക്കെ ആയിട്ട് പോലും ഒരു കാണാനുള്ള ആഗ്രഹം കൊണ്ടേ. അപ്പോ അവർക്കൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റീവ് ആണ്. കാരണം ഇതുപോലുള്ള വാർത്തകളും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തായാലും സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഏത് പാട്ടാണ് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കേണ്ടേ?
1: നമുക്ക് ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിലെ ഒരു പാട്ട്.
0: ഈ ഇരട്ട കുട്ടികളുടെ അച്ഛന്റെ പേരെന്താണ്?
1: സുനിൽ.
0: സുനിൽ, ഓക്കെ. സുനിലിന്റെ വൈഫിന്റെ പേരോ?
1: വിനീത.
0: ഓക്കെ, അപ്പൊ ഓക്കെ, വിനീത, സുനിൽ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് നമുക്ക് ഒരു കൺഗ്രാറ്റ്സ് തരാം. എന്നിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടോ?
1: സെറ്റാണ്. 28 കിട്ടുന്ന സംഭവം വരുന്നുണ്ടല്ലേ?
0: ആ, അന്നേരം
1: അതിനെ നമ്മൾ തകർക്കാതെ വെച്ചിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടനോട് ചേച്ചിയെടുത്ത് എന്റെ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ.
1: അത് പറയാം. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സുനിലിന്റെ സുഹൃത്തുക്കളുണ്ട്. അഞ്ഞേലിപ്പടം, സലി, കുട്ടൻ, വിജയൻ, പിന്നെ എന്റെ പേര് ഞാൻ പറഞ്ഞല്ല. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇങ്ങനെ യാത്രയിൽ.
0: ഓക്കെ, അപ്പൊ എന്തായാലും യാത്രയൊക്കെ അടിപൊളിയാവട്ടെ, ഒരു ഹാപ്പി ജേണി ഞാനും വിഷ് ചെയ്യണു. അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു നല്ല പാട്ട്, ഈ ഇരട്ട കുട്ടികളെ അച്ഛൻ ആ മൂവിയിലെ പാട്ട് തന്നെ കൊടുക്കാം. ഒരുപാട് നാളുകളായി കാത്തിരിക്കല്ലേ, അപ്പൊ ഈ പാട്ട് അതുപോലെയാണ്. എത്ര നേരമായി കാത്തിരിക്കുന്നു ഞാൻ, ഇതാ പാട്ട് വരുന്നുണ്ടേ.

0: ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ. 9:34 ദാ 18 സെക്കൻഡും ആയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്തുണ്ടല്ലോ. അപ്പൊ ആ കുരുന്നുകള് നമ്മളെ നോക്കിയിരിക്കല്ലേ, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും അത് എത്രത്തോളം ആയിരിക്കും ആ ഒരു സന്തോഷമെന്ന്. യെസ്, ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജി ജലീൽ. യസഭയിൽ യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ സരീന ബേബി.
0: ആഹാ, പെരുമ്പാവൂര്.
1: ഓക്കെ,
0: കൊറേ നാളായി നമ്മൾ സംസാരിച്ചിട്ട്. അപ്പൊ ഇന്നാണ് ആ യാത്ര തരമായത്. ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ പീരുമേട് പോവുകയാണ്.
0: പീരുമേട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി വാഹനം?
1: ഇപ്പം തൊടുപുഴ അടുക്കാറായി.
0: ആ, എന്നിട്ട് എങ്ങനെയുണ്ട് റോഡിലെ കാലാവസ്ഥ?
1: കാലാവസ്ഥ രാവിലെ തന്നെ തെളിച്ചമായിരുന്നു, ഇപ്പൊ ചെറിയൊരു മഴ പെയ്തിട്ട് മാറി. ഇപ്പൊ ചെറുതായിട്ടൊരു മൂടലും ചെറിയ തെളിച്ചത്തിലും അങ്ങനെ ഇരിക്കും.
0: അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, മഴ ആയതുകൊണ്ട് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, ഇതുവരെയൊന്നും ബ്ലോക്ക് ഒന്നും അങ്ങനെ വന്നൊന്നുമില്ല.
0: ആഹാഹാ, ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് വല്ല ഇതും ഉണ്ടോ?
1: സ്പെഷ്യൽ ഒന്നും ഇല്ല, ചുമ്മാ മൂത്ത മോടെ വീട്ടിലേക്ക് പോവുക.
0: ഓക്കെ, അപ്പൊ ആ ഒരു യാത്രയിൽ ഒന്ന് വിളിച്ചാണ്. ഇനി എന്നാണ് തിരിച്ചെന്നാ വരുന്നേ?
1: തിരിച്ച് നാളെയോ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും.
0: ആഹാഹാ, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ?
1: ഇന്ന് എനിക്ക് കാര്യസ്ഥൻ സിനിമയിലെ വാ കുരുവികളെ വരു കുരുവികളെ.
0: ഓക്കെ, അപ്പൊ കുരുവികളെയും വിളിച്ചുകൊണ്ട് യാത്രയിൽ കൂട്ടുകൂടാനുള്ള പരിപാടിയാണല്ലേ?
1: അതെ, ഞങ്ങൾ അവിടെ പോകുമ്പോ കുരുവികളും എല്ലാം ഉണ്ട്. വരുന്നമ്പാറയെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കാണാനൊക്കെ നല്ല.
0: അറിയാം അറിയാം, പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്.

0: പോയിട്ടുണ്ട്.
1: അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് വലിയ,
0: ആ വലിയ പാറയുടെ മുകളില് ആ ഭാഗത്തൊക്കെ നല്ല വ്യൂ ആണ്, വ്യൂ പോയിന്റ് ആണ് അവിടെ പോയി കഴിഞ്ഞു.
1: അവിടെ ഒരു ടാഗോർ ഹെഡ് എന്ന് പറയുന്ന ഒരു പാറയുണ്ട്, അതുപോലെ തന്നെ ടാഗോറിന്റെ തല പോലെ താടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വലിയ പാറ കല്ലുണ്ട് അവിടെ.
0: അതുപോലെ നല്ല കാറ്റാണ്, നല്ല ക്ലൈമറ്റ് ആണ് ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോ തന്നെ.
1: എപ്പോഴും നല്ല കാറ്റ്, നല്ല തന്നെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് ഈ വീമേടും മരുമ്പാറയും ഒക്കെ. ഭയങ്കര തണുപ്പ്, ഈ തേയില ഉള്ളിടത്തൊക്കെ ഭയങ്കര തണുപ്പാണല്ലോ, ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. ആ ഉണക്കാലത്തൊക്കെ അവിടെ ചെന്നാൽ നല്ല സുഖമാണ്, നല്ല രസവുമാണ്.
0: അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് എന്തായാലും കുരുവേലൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. എന്തായാലും ഒത്തിരി സന്തോഷം ഏട്ടാ വിളിച്ചല്ലേ.
1: എനിക്കും വിളിക്കാൻ കിട്ടിയതിൽ, ജലീലിനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് പാട്ട് വരുന്നുണ്ടേ.
1: എല്ലാ നന്മകളും ഉണ്ടാകട്ടെ,
0: തീർച്ചയായിട്ടും
1: ഉണ്ടാകട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ.
0: അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ ഓക്കെ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 42:29 ആയിരിക്കും. നമ്മുടെ സവാരി ടൈമിന്റെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ വാഹനത്തിൽ ഇങ്ങനെ കയറി സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർക്ക് വേണ്ട പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി ആരാണ് കൂടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് ജ്യോതി എന്നാണ്.
0: ജ്യോതി, എവിടെ നിന്ന് വിളിക്കുന്നത്?
1: ആണോ?
0: ഓക്കെ. അപ്പൊ ഓഫീസ് ടൈം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ? 10 മണിയാണോ?
1: ഞാൻ 10 മണി
0: ആവും. ഞാൻ എത്തുമ്പോ കുഴപ്പമില്ല, മാനേജർ സ്റ്റാഫിന്
1: അപ്പൊ
0: ഇടക്ക് ചെറിയ ഒരു ഇതൊക്കെ തരാറുണ്ട് അല്ലെ, പെർമിഷൻ ഒക്കെ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ജോലിയൊക്കെ? അടിപൊളി.
1: ഓ, ജോലിയൊക്കെ അടിപൊളി.
0: ഇപ്പൊ എത്ര വർഷമായി അവിടെ ഇൻഫോപാക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്?
1: 23?
0: ആഹാ, അടിപൊളി. അപ്പൊ ഭയങ്കര ഫ്രീഡം ആയിരിക്കുമല്ലോ. ആഹാ, അടിപൊളി. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷത്തിൽ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്നിട്ട് ഇപ്പൊ പോരുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ? പേട്ടാന്ന് നമ്മുടെ കാക്കനാട്ടേക്ക് വരുന്ന വഴിയിൽ
1: നല്ല ബ്ലോക്ക്. അവിടെ മെട്രോയുടെ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ പോകുന്ന ഫോർ വീലറിനായിരുന്നു, നേരത്തെ ടൂ വീലർ ആയിരുന്നു. ഫോർ വീലർ ആണ്, ടൂ വീലർ ആണെങ്കിൽ നമുക്ക് ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന്
0: പോവാം.
1: അപ്പൊ ചില ദിവസങ്ങളിൽ ഒരു രക്ഷയില്ല. 20 മിനിറ്റ് കൊണ്ട് എത്തുന്ന സമയത്ത് ഞങ്ങൾ എത്തുമ്പോ 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ ആവാറുണ്ട് ചില ടൈമില്.
0: ആണോ? ഇപ്പൊ ഇന്ന് വന്നപ്പോ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിന്റെ ഒരു സ്ലോ മൂവിംഗ്?
1: കുഴപ്പമില്ല, ഞാൻ രാജഗിരി എത്താറായി. ഇതിപ്പോ അത്ര വലിയ പ്രശ്നം കാണുന്നില്ല. ഒരു മഴ കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, ഇന്ന് വലിയ പ്രോബ്ലം ഇല്ല.
0: മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ രാവിലെയും വൈകുന്നേരം ഉള്ള സമയത്തൊന്നും മഴ മാറിയിരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഓൾറെഡി ഉള്ളൊരു ബ്ലോക്കും പിന്നെ മഴയുടെ ബ്ലോക്കും കൂടി ആകുമ്പോഴേക്കും മൊത്തത്തില് ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇനിയിപ്പോ ഡ്യൂട്ടി ടൈം ഇപ്പൊ കഴിയും ഈവനിങ്?
1: ഓക്കെ.
0: പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആണോ? ഹാഫ് ഡേ ഇരുത്തിക്കോ. ഓക്കെ. അല്ല, നോർമലി അവിടെ ഈ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേ അല്ലേ?
1: ഒരുപാട് കമ്പനി ഉണ്ടല്ലോ.
0: ചില കമ്പനികളിലും അല്ലേ?
1: പല കമ്പനികൾക്കും പല രീതിയിലാ. ഞങ്ങക്ക് മാനേജ്മെന്റ് സ്റ്റാഫ് എല്ലാം ഹാഫ് ഡേ ആണ് സാറ്റർഡേ. അവരുടെ ഫാക്ടറിയിലെ വർക്കിംഗ് ആണ് വൈകുന്നേരം.
0: ഓക്കെ ഓക്കെ. ഈ അടുത്തടുക്ക് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു സ്ഥാപനത്തിന്റെ അതിന്റെ മെയിൻ ഓണർ അവിടുത്തെ സ്റ്റാഫിന് മാട്രസ് മേടിച്ചു കൊടുത്തു. അപ്പൊ അത് മേടിച്ചു കൊടുക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചാല് അവരുടെ സ്റ്റാഫിന് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുമല്ലോ. അപ്പൊ ഇപ്പൊ ജ്യോതിനെ സംബന്ധിച്ച് ഞാൻ അത് വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ജ്യോതിയുടെ ബോസ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആഗ്രഹിക്കുന്നു, ഇതുപോലെ ഇപ്പൊ നമ്മൾ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് നമുക്ക് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ജ്യോതിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്? ഇപ്പൊ ബോസ് എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കണ എന്ത് കാര്യമായിരിക്കും ജ്യോതി റിക്വസ്റ്റ് ചെയ്യാം? വല്ലാത്ത ജ്യോതി ആയിപ്പോയില്ലേ. ഓക്കെ. എന്നാലും പെട്ടെന്ന് ഒന്ന് ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയൂലേ, എന്തെങ്കിലും നമ്മള് ഗിഫ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു ദിവസം ഹോളിഡേ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു സജഷൻ പോലെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം?
1: ഞങ്ങൾക്ക് അവിടെ ഓഫീസിൽ നല്ല ഫ്രീഡം ഉണ്ട്, ഒരു കുഴപ്പമില്ല. അത് കാരണം അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതൊന്നും

0: വേണ്ട, ഇപ്പൊ ഇപ്പൊ പോയതുപോലെ പോയാ മതി.
1: ഓ ഒരു കുഴപ്പമില്ല,
0: ഓക്കെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോവാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രോഗ്രാമിലൂടെ?
1: ഓക്കെ,
0: തമിഴ് സോങ്ങിന്റെ ആരാധികയാണ്.
1: ഓക്കെ, ഹസ്ബൻഡിന്റെ കോർപ്പറേഷന്റെ
0: ഓക്കേ. അപ്പൊ ഹസ്ബൻഡിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് നമുക്ക് ഒരു പാട്ട് കൊടുത്താലോ, കുറച്ച് റൊമാൻസ് കൊടുത്താലോ.
1: തീർച്ചയായിട്ടും.
0: ആഹാ, പ്രണയവിവാഹമായിരുന്നോ?
1: ഓ അതെ അതെ.
0: ആ അപ്പൊ എന്തായാലും കൊറേ നല്ല ഓർമ്മകളൊക്കെ പതുക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ് ഞാനിവിടെ പ്ലേലിസ്റ്റിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് ആ കാലത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കും. ആഹാ, അപ്പൊ എപ്പോഴും അത് നിക്കട്ടെ, ആ ഒരു സന്തോഷവും സ്നേഹവും ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ പോകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോ ഈ പാട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ ഹസ്ബൻഡ് ചന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് ഞങ്ങളുടെയും മീൻസ് ജ്യോതിയുടെ ആകെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നു.
1: ഓ തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു, ബൈ ബൈ.

ചില പാട്ടുകൾ ചില ബീജം ഒക്കെ കേൾക്കുമ്പോൾ കുറെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ, ഒരുപാട് ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരും. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേട്ടത്. 9 മണി കഴിഞ്ഞ് 54 മിനിറ്റ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർജി ജലീൽ. ഏസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാത്രകൾ പോകാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പലർക്കും പോകാനായിട്ട് ആഗ്രഹമുണ്ടാവും, പക്ഷെ ഈ സമയം കുറച്ച് സമയം കൂടി കൂടുതൽ 24 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടി കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലേ. കാരണം രാത്രിയൊക്കെയാണെങ്കിൽ ഉറക്കം വളരെ കുറവുള്ള ആളുകളുണ്ട്. കാരണം ഉറങ്ങാൻ പോലും സമയം കിട്ടാതെ ജീവിതത്തിന്റെ ആ ഒരു തിരക്കിൽ ഒട്ടപ്പാച്ചിലെ ഓടി പാഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാൻ, അല്ലെങ്കിൽ ഉള്ളിലുള്ള വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് കൂൾ മൈൻഡിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പിക്നിക് ഡേയിൽ നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം യാത്രകൾക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയും ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയും മക്കൾസിന് വേണ്ടിയിട്ടൊക്കെ മാറ്റിവെക്കണം എന്ന ആ ഒരു പോസിറ്റീവ് നോട്ട് സമ്മാനിച്ചുകൊണ്ടിതാ ഇന്നത്തെ സവാരി ടൈമിൽ നിന്നും ഞാൻ ജലീൽ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ച കുറെ ആളുകൾ കുറെ പേർക്ക് കോൾ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് സോങ് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായിട്ട് സമ്മാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുകൂട്ടാം റെയിൻബോ എഫ് എം കൊച്ചിയുടെ 107.5 മറ്റൊരു പ്രോഗ്രാമിലൂടെ. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ. വിത്ത് ലവ് ഫ്രം ജലീൽ സൈനിങ് ഓഫ്.

0: മുക്തിമോർച്ചയുടെ വൈദ്യനാഥ റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ധാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നദ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. മന്ത്രിമാരായ സി പി ജോണിന്റെയും ബിന്ദു കൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച രണ്ട് കടകൾ അടപ്പിച്ചു. ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.
2: WhatsApp. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേദുൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ്. ജാർഖണ്ഡ്

എല്ലാം ശരിയാവുന്നേ, ശരിയാവാതെ എവിടെ പോവാൻ. നോട്ട് 7.5 എഫും റെയിൻബോയില് ദ പാട്സപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളോടൊപ്പം കൂട്ടുകൂടുന്നു ഞാൻ ആർ.ജെ. ജ്വൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? രാവിലത്തെ കുറച്ച് തിരക്കുകൾക്കൊക്കെ ശേഷം ഇച്ചിരി തിരക്ക് കുറഞ്ഞ സമയത്തേക്ക് നമ്മളങ്ങ് എത്തിയിരിക്കുകയാണല്ലോ. രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും വീടുകളിൽ ഒരിച്ചിരി ഓട്ടപ്രദീക്ഷണമായിരിക്കും. കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ളത്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് പോകാനുള്ളത്, നമുക്ക് പോകാനുള്ളത് എന്നും വേണ്ട. അതിനിടയ്ക്ക് കറി ഉണ്ടാക്കല്, അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല്, ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കല്, വൈകുന്നേരത്തേക്ക് എടുത്തു വെക്കല്. അമ്മമാരുടെ കാര്യങ്ങളാണെങ്കിൽ പറയാനും വയ്യ അല്ലേ. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും നല്ല തിരക്കായിരിക്കും. പക്ഷെ ജോലിക്ക് പോകാത്തവരാണെങ്കിലും ആ ഒരു 10 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്. ആ സമയത്തൊക്കെ ഒരു കോൾ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ദേഷ്യം വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കുറേ പേർ ഓഫീസുകളിലെത്തിയിരിക്കുന്നു, കുറച്ച് പേര് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു, കുറച്ച് പേര് യാത്രകളിലായിരിക്കാം. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ ദിവസത്തിൻ്റെ ഓരോരോ തിരക്കുകളിലാണ് ഓരോ മനുഷ്യനും. ഓരോരുത്തരും മനസ്സിൽ എന്തൊക്കെയാ ചിന്തിച്ചിങ്ങനെ ഓരോ ദിവസം ഓരോ സമയങ്ങളിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല അല്ലേ. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ വായിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഇതാ വായിക്കാനായിട്ട് ഞാനിവിടെ റെഡിയാണ്. വാട്സപ്പിൽ ഇന്ന് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ വായിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇട്ട് തരാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വേഗം വേഗം നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പോൾ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ച് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാട്സപ്പിലൂടെ തന്നെ നല്ല നല്ല പാട്ടുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാ പിന്നെ ഒട്ടും സമയം കളയേണ്ട ജീവലേ, വായിച്ചോ വായിച്ചോ എന്ന് മനസ്സ് പറയുന്നില്ലേ, വായിക്കാൻ പോവാണ്. ഫസ്റ്റ് മെസ്സേജിലേക്ക് തന്നെ നമുക്ക് പോവാം. ഷിജി സന്തോഷാണ്, ബോഡി ഗിയർ ഇന്റർനാഷണൽ റിവേഴ്സിംഗ് സെഷനിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ അടുത്ത കൂട്ടുകാരി ബിന്ദു, ഉഷാദേവി, ഫ്രാൻസിസ് ആൻഡ് ബിൻസി, ഹാജിറ എന്നിവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെന്താ നല്ല പാട്ട് വെച്ച് കൊടുക്കാനല്ലേ ഞാനിവിടെ ഉള്ളത്. അപ്പോൾ ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഒരു നാൾ വരും എന്ന മൂവിയിലെ മാവിൻ ചോട്ടിലെ മണമുള്ള എന്ന് തുടങ്ങുന്ന ആ മനോഹര ഗാനം വെക്കാമോ എന്ന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ചോദിച്ചിരിക്കുന്ന സീതാ രമേശ് കടക്കരപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഭാഗ്യദേവത എന്ന മൂവിയിലെ സോങ് അല്ലെങ്കിൽ വെറുതെ ഒരു ഭാര്യ എന്ന മൂവിയിലെ മഞ്ഞിൽ കുളിക്കും രാവേറെയായി എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് കണ്ണൻ കാഞ്ഞിരമറ്റാണ് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഡിയേഴ്സ് എന്നും നിങ്ങളോടൊപ്പം. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ നമ്മളോടൊപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇന്നൊരു പാട്ട് തരാമോ? ഒരേ പാട്ട് തന്നെ കുറേ ദിവസമായി ചോദിക്കുന്നു, ആരും പ്രസാദിച്ചിട്ടില്ല കേട്ടോ. ഒരു 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ അമ്പരപ്പൂ വീഥിയിൽ എന്ന സോങ് ആണ് സരോജ പുത്തൻകുരിശാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജലീൽ പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജലീൽ ഇവിടെ ഇല്ല, ജുവൽ എത്തിക്കഴിഞ്ഞു. ജുവൽ പാട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് തന്നേക്കാം. കുറേ ദിവസമായിട്ട് ചോദിക്കുകയല്ലേ ഈ പാട്ട്. എനിക്ക് തോന്നുന്നു ഞാനും കുറേ നാളായി കേട്ടിട്ട്. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കേൾക്കാം അല്ലേ. പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വേഗം വേഗം ദാ മെസ്സേജ് അയച്ചോളൂ. 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിലേക്ക് വേഗം മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡെഡിക്കേഷൻസും അതുപോലെ ഇനി ആർക്കെങ്കിലും വിഷസും ഒക്കെ അയക്കാനുണ്ടെങ്കിൽ എല്ലാം വെച്ചിട്ട് വേഗം ഒരു മെസ്സേജ് അയച്ചു. ഓക്കെ, കൂടെയുണ്ട് ഞാൻ ആർ.ജെ. ജ്വൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത്

0: 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സൂപ്പർഹിറ്റ് സോങ്സ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
3: വെൽക്കം ബാക്ക് ഗേസ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, വാട്സപ്പിന്റെ സമയമാണ്. വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്കരികിലേക്ക് എത്തുന്ന സമയം കൂടെയുണ്ട്. ഞാൻ RJ ജ്വൽ. എന്നാ പിന്നെ സമയം കളയുന്നില്ല, നേരെ നമ്മുടെ മെസ്സേജിലേക്ക് പോകാൻ കേട്ടോ. കാരണം കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, ജ്വൽ വേഗം വായിക്കുക എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സോണിക മോഹന്റെ മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ്, ഞാൻ സോണികയാണ്, നോർത്ത് പറവൂരിൽ നിന്നാണ്. പ്ലീസ് പ്ലേ ദ സോങ് നോ ഫൂളാക്കിംഗ്. മൂവി ഏതാണ്? വിശ്വാസം അതല്ലേ എല്ലാം എന്ന മൂവിയിലെ സോങ് ചോദിച്ചിട്ടുണ്ട്. ടുഡേ പ്ലേ ചെയ്യാമോ റെയിൻബോ പാർട്സ്? പ്ലീസ് പ്ലേ ദിസ് സോങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയും കൂടെ പറഞ്ഞിട്ടുണ്ട്, മൂവി TN69 സോങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ ആനി ബിജു ആണ് കൊരട്ടിയിൽ നിന്ന്. സമ്മർ ഇൻ ബേദലഹേമിലെ ചൂളമണിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം, ഈ പാട്ട് വെച്ച് തരുമോ? നല്ല പാട്ടാണല്ലേ, എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഭായ് ചേട്ടന്മാർ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നല്ലൊരു പാട്ട് ചോദിച്ചുകൊണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് ജലീൽ ആൻഡ് ജുവൽ. ജലീൽ ഇവിടെ ഇല്ല, ജുവലുണ്ട് കൂടെ. ഞാൻ ആശാബാബു രാജ് തൊടുപുഴയിൽ നിന്നാണ്. പാർട്ട്സപ്പിനോട് കൂടെ ഞാനും കൂട്ടുകൂടുന്നു കേട്ടോ. ഓക്കെ, കുബേരൻ മൂവിയിൽ ഒരു മഴ പക്ഷി പാടുന്നു, ഒരു മഴ പക്ഷി പാടുന്നു ആ പാട്ടല്ലേ, ഇതെല്ലാ കൂട്ടുകാർക്കുമായിട്ട് കേൾപ്പിക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ എനി സോങ് മൈ നെയിം പ്ലീസ് RJG. ഹിതേന്ദ്രദാസാണ് ആസാമിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് റീഡ് ഔട്ട് മൈ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ പേര് വായിച്ചിരിക്കുന്നു, ഹിതേന്ദ്രദാസ് ജി ആസാമിൽ നിന്നാണ്. എന്തായാലും ഒത്തിരി സന്തോഷം, നിങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ ജിഷ ജോൺസൺ മെസ്സേജ് അയച്ചിരിക്കുന്നു, പ്ലീസ് പ്ലേ സോങ് ഈ കൽപ്പടവിൽ. ഓഹ്, എന്തൊരു പാട്ടാണ്, എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഔട്ട് ഓഫ് സിലബസ് എന്ന മൂവിയിലെ സോങ് ആണ്. ഈ പാട്ട് മതി കേട്ടോ, ഡെഡിക്കേറ്റ് ടു മൈ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ട് ജിഷ ജോൺസൺ. ഓഹ്, എൻ്റെ അമ്മ ഈ കിടിലും പാട്ടുകളൊക്കെ തപ്പിയെടുത്തുകൊണ്ട് രാവിലെ തന്നെ വരുമല്ലോ. ഈ പാട്ട് വെച്ച് ഞാൻ നമ്മുടെ കോളേജിലൊക്കെ പോകുമ്പോഴാണല്ലോ, ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി ഇരുന്നെങ്കിൽ. ഓ, ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പാട്ട് വെച്ചിട്ട്, അത് എൻ്റെ മനസ്സിലേക്ക് ഇപ്പം ഇങ്ങനെ ഓർമ്മയിൽ വന്നു. ഓക്കെ, ഞാൻ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. വലിയ മെസ്സേജാണല്ലോ, RJ മോളെ. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് തേന്മാവിൻ കൊമ്പത്ത് എന്ന മൂവിയിലെ ശുഭ മാം പാടിയ നില പൊങ്കലായില്ലേ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ട് അധികം ആരും ചോദിച്ച് കേട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മീശമാധവൻ എന്ന മൂവിയിലെ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും എന്തായാലും വെച്ച് തരണം പ്ലീസ്, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ കളിയാക്കി കൊല്ലും. ബെറ്റ് വെച്ചിരിക്കുക, ഇന്നെങ്കിലും പാട്ട് തരുമെന്ന് പറഞ്ഞു. കുറേ ദിവസമായി ഞാൻ ചോദിക്കുന്നു, പാട്ടുകൾ ഒന്നും വെച്ച് തരുന്നില്ല. പക്ഷെ മെസ്സേജ് മുടങ്ങാതെ വായിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാട്ട് വെച്ച് തന്നില്ലെങ്കിലും മെസ്സേജെങ്കിലും നിങ്ങൾക്ക് വേണ്ടി, കാരണം 1 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ, ഇപ്പം തന്നെ 10:20. എന്നാൽ ഇന്ന് ബെറ്റ് വെച്ച സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പാട്ട് വെച്ച് തരുന്നതായിരിക്കും എന്നും പറഞ്ഞാൽ എല്ലാ ദിവസവും ബെറ്റ് വയ്ക്കാൻ നിൽക്കണ്ട. നമ്മുടെ ശ്രോതാവിനെ ജയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ. അപ്പോൾ എന്തായാലും സിനി ചേച്ചിക്ക് വേണ്ടിയിട്ട്, സിനി ചേച്ചി തന്നെയല്ലേ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എപ്പോഴും എപ്പോഴും ഇതും പറഞ്ഞ് ബെറ്റ് വയ്ക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ അകൽപനീയ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

0: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
1: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
0: 12 साल विश्वास के, विकास के, जन कल्याण के।
2: This is Rainbow FM 107.5. Musically yours.
3: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ 31 മിനിറ്റ് ആകുമ്പോൾ പാർട്ട്സപ്പിന്റെ സമയമാണ്. പാർട്ട്സപ്പുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർജെ ജ്വൽ. കുറേ പേരിങ്ങനെ മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നേരെ മെസ്സേജിലേക്ക് പോവാണ്. അധികം സംസാരമൊന്നും വേണ്ട, പാട്ട് മതി എന്നാണ് പറയണേ. ഓക്കെ, ഇതാ വരുന്നു നിങ്ങളുടെ മെസ്സേജുകൾ. ഹായ് വാട്സപ്പ്, ഞാൻ വിജി ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് തരാവോ? മായ പൊന്മാൻ എന്ന സിനിമയിലെ അമ്മാനും ചെമ്മാനും എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഈ പാട്ട്. എല്ലാവർക്കും വേണ്ടി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അനിതയാണ്. ഇന്ന് എന്റെ കൂട്ടുകാരിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 31 വർഷമായി. ഇനിയും സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ. അവർക്ക് വേണ്ടി അനീതി പ്രാവിലെ നല്ലൊരു സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിരിക്കുന്നത് വാഹിദ റൌഫ് ആണ്. ഓക്കെ, ഈ അനീതിയുടെയും അവരുടെ ഹസ്ബൻഡിന്റെയും ഒക്കെ പേരും കൂടെ വയ്ക്കുക. അല്ല, അനീതി അല്ല, കൂട്ടുകാരിയുടെയും അവരുടെ ഹസ്ബൻഡിന്റെയും ഒക്കെ പേരും

കൂടെ വെക്കായിരുന്നു അവർ. അപ്പോഴല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ആനിവേഴ്സറി ചെയ്യുന്നത്. ഇത് വാലില്ല തലയില്ലാതെയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ആ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി അഡ്വാൻസ് ആനിവേഴ്സറി വിഷസ് അവർക്ക് കൊടുത്തേക്കണം കേട്ടോ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട്, ഇനിയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നും പ്രത്യേകം പറഞ്ഞേക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, പൂമുഖം വിടർന്നാൽ ചിത്രം കാരുണ്യം എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദു വൈക്യു ആണ് പറഞ്ഞിരിക്കുന്നത്, ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ടു ഡിയർ റെയിൻബോ, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓൾ ആർ ജെസിനും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ജ്വൽ, പ്ലീസ് പ്ലേ സോങ് ചം ചം ആണോ, ഫ്രം ദ മൂവി ലഗ്രഹ മുന്നഭായി MBBS ആണ്. ഡെഡിക്കേഷൻ ശ്രേയ ഘോഷാൽ ഫാൻസിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് സിന്ധുവാണ്, പെരുമ്പാവൂർ കീഴിലത്ത് നിന്നാണ്. എനിക്ക് മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു എന്ന സോങ് വെച്ച് തരുമോ? ഈ പാട്ട് ആസ്വദിച്ചുകൊണ്ട് കൂടെയുള്ള എല്ലാ കൂട്ടുകാർക്കുമായിട്ട് ഈ ഒരു സോങ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സിന്ധു പെരുമ്പാവൂർ കീഴിലത്ത് നിന്നാണ്. ഓക്കെ ഓക്കെ ഡിയർ. അപ്പോൾ എന്തായാലും പാട്ടുകൾ 1 by 1 ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: പാട്ടുകൾ ഇങ്ങനെ കേട്ട് സ്വസ്ഥമായിട്ടൊരു ചായയൊക്കെ കുടിച്ച് അതിനിടയിൽ ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ആ എന്ത് രസമായിരിക്കും അല്ലേ. എന്തായാലും നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാം. വാട്സപ്പാണ് കൂടെ ഉണ്ട്, ഞാൻ ആർ ജെ ജുവൽ. സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ 39 മിനിറ്റ് ആകുമ്പോൾ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ നമ്മൾ ഇനി ഒരു 10-20 മിനിറ്റും കൂടെ ഉള്ളൂ, അതിനിടയിൽ വായിച്ച് തീർക്കുകയും ചെയ്യണം, പാട്ടിടുകയും ചെയ്യണം. അപ്പം ഞാൻ ഒരു ഒറ്റയടിക്ക് അങ്ങ് പോവുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിഷയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ പലതവണ മെസ്സേജ് അയച്ചു, പാട്ട് ചോദിച്ചിരുന്നു, ഒരു പാട്ട് പോലും ഇതുവരെ വെച്ചിരുന്നില്ല. അയ്യോ അത് കഷ്ടമായിപ്പോയല്ലോ. ഇത്തവണ ഞാൻ ചോദിക്കുന്ന പാട്ട് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതാ വെച്ച് തന്നിരിക്കുന്നു. ഇതുപോലെ തന്നില്ല തന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ച് തരാതിരിക്കുമോ? ചക്കരമുത്ത് സിനിമയിലെ മറന്നുവോ പൂമകളെ എന്ന ഗാനം വെച്ച് തരുമോ? ഈ ഗാനം റെയിൻബോയുടെ എല്ലാ അവതാരകർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, അപ്പോൾ ഇനി വെച്ച് തന്നില്ല എന്നൊരു വാക്കില്ല കേട്ടോ. വെച്ച് തന്നിരിക്കുന്നു. ഓക്കെ, പാട്ട് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് പാർവൈ ഒൻറേ പൊതുമേ എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ജൂത്താണ്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ, വേണം പ്ലീസ്, ഈ സോങ് വേണം വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ കേട്ടോ സമയമുള്ളതിനനുസരിച്ച്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് വയലാർ നീലമംഗലത്ത് നിന്നും അഭിലാഷ് അശോകാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കിന്ന് എറണാകുളം പത്മയ്ക്കടുത്തുള്ള ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന വേദികയ്ക്ക് വേണ്ടിയിട്ട് തകര എന്ന ചിത്രത്തിലെ മൗനമേ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വേദികയ്ക്കൊരു മൗനമുണ്ട് എന്ന് തോന്നുന്നു അല്ലേ അഭിലാഷ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് എൻ്റെ പേര് അമ്പിളി അനിൽ, വാളകത്ത് നിന്നാണ്. ഇന്ന് എനിക്ക് സൂര്യഗായത്രി സിനിമയിലെ തമ്പുരു കുളിർ ചൂടിയോ എന്ന ഗാനം വെച്ച് തരുമോ? ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും എല്ലാ അവതാരകർക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ജുവൽകുട്ടി, സുന്ദരിക്കുട്ടി താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ പാട്ട് വെച്ച് കൊടുത്താൽ എന്നെ സുന്ദരിക്കുട്ടി എന്നൊക്കെ വിളിച്ച് എനിക്ക് വയ്യ സന്തോഷമായി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ നേവൽ സെബാസ്റ്റ്യൻ ഫ്രം സ്നേഹക്കൂട് ഓൾഡ് ഏജ് ഹോം ആലുവയിൽ നിന്നുമാണ്. റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ കഴിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റെയിൻബോയിലെ എല്ലാ പ്രോഗ്രാമുകളും കേട്ടാണ് ഞങ്ങളിവിടെ സമയം കളയുന്നത്. അയ്യോ സമയം കളയുന്നു എന്ന് പറയരുത്, നമ്മൾ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. സമയം കളയുന്നു എന്ന് പറയുമ്പോൾ ഒരു എന്തോ നമ്മൾ ചുമ്മാ കളയുന്ന പോലെ തോന്നും, അങ്ങനെ പറയരുത് കേട്ടോ. സമയം നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമയം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് റെയിൻബോയുടെ ഒപ്പം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ രാജഹംസം എന്ന സിനിമയിലെ പാട്ട് ദേവി നിൻചിരിയിൽ എന്ന ഗാനം വെച്ച് തരുമോ? ഡെഡിക്കേറ്റ് ടു All listeners of Rainbow എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജപരമ്പര എന്ന സിനിമയിലെയാണ് ഗാനം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും അന്വേഷണം പറയുന്നു കേട്ടോ. ഓൾഡ് ഏജ് ഹോമിൽ എല്ലാവർക്കും ഹായ്, ബിഗ് ഹായ്. പാട്ട് കേട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നീതു സനീഷാണ്, ഇരിങ്ങാലക്കുടയിൽ നിന്ന്, പടിയൂരിൽ നിന്നുമാണ്. പൂക്കളെ എന്ന് തുടങ്ങുന്ന ഐ മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? പിന്നെ അതിനെല്ലാം ഞങ്ങളിവിടെ വൺമേഘം വിൺമേഘമായിരിക്കും അല്ലേ.

പുന്നിഗൈ മന്നൻ എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിമി ഫിജി ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ സിമി. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നിച്ചു രോഹിതാണ് തൃപ്രയാറിൽ നിന്നും. ഇന്നലെ എന്റെ നാത്തുവിന്റെ അനിയത്തി നിത്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ അയച്ച എന്റെ മെസ്സേജ് വായിച്ചില്ല, ഇന്നെങ്കിലും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിരിയോ ചിരി ക്രോണിക് ബാച്ചിലർ എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നലെ മെസ്സേജ് വായിക്കാത്തതുകൊണ്ട് ഇന്ന് വായിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നിത്യക്ക് ഞങ്ങളുടെ റെയിൻബോയുടെ വക നേരുന്നു കേട്ടോ. പ്രത്യേകം പറഞ്ഞേക്കണം നിത്യയുടെ അടുത്ത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെസ്സി കൊടുങ്ങല്ലൂരാണ്. ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലെ അമ്പാഴം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ ഓക്കേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് സരിതയാണ് കടവന്ത്രയല്ല നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പാട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പാട്ട് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും കിടിലൻ പാട്ടുകൾ വരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് കൂടെയുണ്ട് പാട്ട്സ് കൂടെയുണ്ട്. ഞാൻ ആർ ജെ ജ്വൽ കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോ.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇടാൻ പോലുള്ള സമയമില്ല. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക അല്ലേ? മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വേഗം മെസ്സേജ് വായിച്ചു പോവാം. മെസ്സേജെങ്കിലും വായിച്ചില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വായിച്ചില്ലല്ലോ ജുവലെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതങ്ങ് നമ്മളെ ചങ്കി കുത്തുട്ടോ. അതുകൊണ്ട് വേഗം മെസ്സേജ് വായിക്കുകയാണ്. റെയിൻബോ 10 മണി കഴിഞ്ഞ സമയത്ത് വാട്സപ്പിൻ്റെ പരിപാടിയിലൂടെ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നു, നല്ല നല്ല പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഖിലാബ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഓക്കെ ഡിയർ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ചിത്രം ഏതാണ്? ഒരു തമിഴ് മൂവിയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗാനമാണ്. ഷീബ ചെറായിയാണ് പള്ളിപ്പുറത്ത് നിന്ന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉന്നൈ നിനത്ത് എന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മലപ്പുറം വാളാഞ്ചേരിയിൽ നിന്നാണ്. വാട്സപ്പിലൂടെ വാഴ 2 സിനിമയിലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന പാട്ട് വെച്ച് തരുമോ? മുന്നേ മെസ്സേജ് അയച്ചിട്ട് പാട്ട് കിട്ടിയിരുന്നില്ല, ഇന്ന് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പാട്ട് വെച്ച് തന്നില്ലെങ്കിൽ സങ്കടം വരത്തില്ല. അതുകൊണ്ട് എന്തായാലും പാട്ട് വെച്ച് തന്നേക്കാം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, രാവിലത്തെ നെട്ടോട്ടം അത് 1.5 നെട്ടോട്ടം തന്നെയാണ് എൻ്റെ ജുവലെ. ഞങ്ങളുടെ അടുക്കള സ്ലാബിൽ വന്നിരുന്ന് ഞങ്ങളോട് ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് പാട്ട് തരുന്ന റെയിൻബോ ആർജേസ് ആണ് നെട്ടോട്ടത്തിനിടയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആശ്വാസവും സന്തോഷവും എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലെ മുല്ലപ്പൂവേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ഗിരിജ പെരുവെമ്പ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, പാട്ട് വെക്കാനുള്ള സമയം ഇനി ഉണ്ടാവുമെന്ന് തോന്നില്ല, എന്നാലും ഞാൻ നോക്കട്ടെ. കിരീടം എന്ന മൂവിയിലെ സോങ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, ഈ ഗാനം മാനു ആണ് കൊടുമുടിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് ജുവൽ, അനുവാണ് തൊടുപുഴയിൽ നിന്ന്. ഭർത്താവ് രാജു, എൻ്റെ മക്കൾ തനുശ്രീ, തേജസ്, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ എന്ന പാട്ട് വയ്ക്കുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പാട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാനുള്ള സമയമുണ്ടോ എന്നെനിക്കറിയത്തില്ല, ഞാൻ നോക്കട്ടെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, എൻ്റെ റെയിൻബോ കൂട്ടുകാർക്ക്, നേരിൽ കണ്ടിട്ടില്ലാത്തവർക്ക്, എല്ലാ ആർജേസിനും ആശംസകൾ. അശോകനാണ് വലിയ പറമ്പിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയനാണ് ഒറ്റപ്പാലത്ത് നിന്ന്. ചിത്ര മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തേരെ മേരെ സപ്നേ എന്ന മൂവിയിലെ സിദ്ധാർത്ഥ സിനിമയിലെ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. സൗമ്യ വൈപ്പിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നമസ്കാരം, എനിക്കൊരു സോങ് വേണം. നിലാവേ മായുമോ മിന്നാരത്തിലെ സോങ് ആണ്. റിസ്വാനാണ് റെയിൻബോ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. ഞാൻ കുറേ നാളായി പാട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും കനിവുണ്ടാവുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയ ഗാനത്തിനായിട്ട്. നോവൽ എന്ന ചിത്രത്തിലെ എന്നിണക്കിളിയുടെ എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പാട്ടൊക്കെ വെച്ച് തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്താ ചെയ്യാൻ, സമയമില്ലല്ലോ, അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതാരാണ്, ജെയ്ന ജോണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു തമിഴ് സോങ് ആണ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പാട്ട് ഇനി പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും നമുക്ക് ഈ പാട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് 12 മണിയുടെ യുവർ ചോയ്സിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. ഇതുവരെ പാട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു പ്രോഗ്രാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന മാഗി ജോർജ് ആണ്. നിനക്കും നിലാവിൽ മുല്ലവളിയും തേന്മാവും എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു ആലുവയിൽ നിന്ന് വിനീതിയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ? എഴുപുന്നത്തരകൻ മൂവിയിലെ മേലേ വിണ്ണിൻ മുറ്റത്താരോ, ഈ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് വെച്ച് തരാൻ സമയമില്ലല്ലോ. ആൻഡ് മരിയ പെരുമ്പാവൂരിൽ നിന്നാണ് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? അതെ, നല്ല നല്ല പാട്ടുകൾ വരുന്നുണ്ട്, അത് ആസ്വദിക്കുമെന്ന് കരുതുന്നു. ജുവൽ, ഞങ്ങളുടെ 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. മെസ്സേജ് വായിച്ചു പോകരുത്. ഒരു പാട്ട് വെച്ച് തരാമോ? മംഗളങ്ങൾ അരുളും എന്ന പാട്ടാണ്, ക്ഷണക്കത്ത് എന്ന മൂവിയിലെ സോങ് ആണ്. റാണിയാണ് കോതമംഗലത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റാണി, ഇന്ന് നമ്മളോട് ക്ഷമിക്കുക. നെക്സ്റ്റ് സോങ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. കാരണം വായിച്ചു വന്നപ്പോഴേക്കും എന്താ ഇത്രയും സമയം, ഇനി കുറേ പേര് മെസ്സേജുകളും വായിക്കാനായിട്ട് ഉണ്ട്, പക്ഷേ ഇനി അത് വായിക്കാൻ സമയമില്ല. എന്തായാലും നെക്സ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. 2 സോങ് ഞാനിവിടെ എടുത്തു വെച്ചെങ്കിൽ ആ 2 സോങ് ഇടാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ദേവാംഗണങ്ങൾ സോങ് മാത്രമേ ഞാൻ പ്ലേ ചെയ്യുന്നുള്ളൂ കേട്ടോ, അതിനുള്ള സമയമുള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വണ്ടർലെയിനുമായി ഫ്രാൻസിലെ എവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര യോഗാദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്ന് തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. കോട്ടയത്ത് സൌത്ത്

0: നോർത്ത് സുഡാനിൽ നിന്ന് എത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എംബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പോലീസ് പിടിയിൽ. താമരശ്ശേരി കോരങ്ങോട് സ്വദേശി മിഥിലാജിനെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനുവാണ് മരിച്ചത്. ലക്നൌവിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2-ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
0: ചാർട്ട്ബസ്റ്റേഴ്സ്. ചാർട്ട്ബസ്റ്റേഴ്സ്.

ചാർട്ട് ബസ്റ്റേഴ്സിന്റെ സമയമാണ്. 2026 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമായിട്ടാണ് ചാർട്ട് ബസ്റ്റേഴ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി എന്ന മൂവിയിലെ സോങ് ആണ്. ഇനി കേൾക്കാം വാഴ 2 സോങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിത്ത് ലവ് എന്ന മൂവിയിലെ സോങ്ങും കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.

News, Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സൂപ്പർഹിറ്റ് സോങ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. Stay tuned.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സൂപ്പർഹിറ്റ് സോങ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. Stay tuned.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
1: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
0: 12 साल विश्वास के, विकास के, जन कल्याण के।
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു. തിരംഗ ലേക്കർ കെ ദോഡ്താ ഹൈ സാരെ ഹിന്ദുസ്ഥാൻ മേ ഊർജാ ഭർ ദേതാ ഹൈ സാരെ ഹിന്ദുസ്ഥാൻ മേ ചേതന ഭർ ദേതാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്.

ஆறு காவேரி சிறுவாணி சுனைந்து

കാ ദ ഫോറസ്റ്റ് എന്ന മൂവിയിലെ സോങ് ആണ് നമ്മൾ കേട്ടത്. അപ്പോൾ 2026 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളുമായിട്ട് ചാർട്ട് ബസ്റ്റേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് 107.5 FM റെയിൻബോ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 7 മിനിറ്റ് ആവുമ്പോതാ അങ്ങനെ ഉച്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണല്ലേ. യെസ്, 12 മണി കഴിഞ്ഞ അങ്ങ് 7 മിനിറ്റ് ആയത്, സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ്. യുവർ ചോയ്സിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കും നിങ്ങളുടെ വിശേഷങ്ങളും കേൾക്കാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒറ്റ കാര്യം, എന്നെ വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. അപ്പോൾ ഈ നമ്പറിലേക്ക് വേഗം വിളിച്ചോ, എന്നിട്ട് നമ്മുടെ വിശേഷങ്ങളെല്ലാം പറയാം. അപ്പോൾ ഓരോ ദിവസവും ഓരോരോരോരോ പ്രത്യേകതകളുള്ളത് പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിനും കുറേയേറെ പ്രത്യേകതകളുണ്ടെങ്കിലും എൻ്റെ കണ്ണിലുടക്കിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിയർ ബ്ലൂ ഡേ ആണ്. നമുക്ക് ധരിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ചില കളേഴ്സിനോട് എപ്പോഴും ഒരിഷ്ടം കൂടുതലാണല്ലേ. നമ്മുടെ അലമാര തുറന്നാൽ ചില വാർഡ്രോബുകളൊക്കെ തുറന്നിട്ടുണ്ട്.

0: ഈ ഒരേ കളറിലുള്ള, ഇപ്പോൾ റെഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ റെഡിൻ്റെ പല വകഭേദങ്ങളിലുള്ള ഡ്രസ്സുകൾ ചിലപ്പോൾ നമ്മൾ കാണാറില്ല. ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും, ചിലപ്പോൾ യെല്ലോ ആയിരിക്കും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളിൽ കളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല കളേഴ്സുകളുണ്ടാവും. ചിലരുടെ വാർഡ്രോബ് തുറന്നിട്ടുണ്ടെങ്കിൽ യെല്ലോ തന്നെയായിരിക്കും, അവർക്ക് അത്ര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വിയർ ബ്ലൂ ഡേ എന്നും കൂടെ ഒരു ഡേയും കൂടെ ഇന്നുണ്ട്. ഇന്ന് കുറേ പ്രത്യേകതകളുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര പിക്നിക് ദിനമാണ്, ഇന്റർനാഷണൽ സുഷി ഡേ ആണ്, അതുപോലെ തന്നെ നാഷണൽ ഫിഷിംഗ് ഡേ ആണ്, ഇന്റർനാഷണൽ പാനിക് ഡേ ആണ്. അങ്ങനെ ഒരു ദിവസം നോക്കുവാണെങ്കിൽ ഒട്ടേറെ പ്രത്യേകതകൾ ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവലിൽ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാം, എന്നെ വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, 0484242801 ഇതാണ് നമ്മുടെ നമ്പർ. പിന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് വിളിച്ചവരാണെങ്കിൽ ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ ഇതുവരെ കോള് കിട്ടാത്തവർക്ക് അത് കിട്ടാനും അവർക്കും കൂടെ സന്തോഷിക്കാൻ നമുക്കൊരു അവസരം നൽകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചവരൊക്കെ ആണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വിളിക്കുവാണെങ്കിൽ പുതിയവർക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്കും കൂടെ ഒരു അവസരം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ വിളിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണേ, ഇഷ്ടമുള്ള കളർ ഏതാണ്, ഏത് ഡ്രസ്സാണ് ധരിക്കാനായിട്ട് ഇഷ്ടം, ഏത് കളർ ഡ്രസ്സാണ് ധരിക്കാനായിട്ട് ഇഷ്ടം, നമ്മുടെ അലമാരയിൽ ഏറ്റവും കൂടുതൽ കളറിലുള്ള ഡ്രസ്സ് ഏതാണ്. എൻ്റെ അലമാര നോക്കുവാണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ റെഡാണ്. റെഡിൻ്റെ തന്നെ പല വകഭേദങ്ങളിലുള്ള ഡ്രസ്സുകൾ ഒരു 5 എണ്ണത്തിൽ കൂടുതലെങ്കിലും എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് മാറ്റി ആ റെഡൊക്കെ മാറ്റിയിട്ട് വേറെ പല കളറുകളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം എപ്പോഴും റെഡ് ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ആ ഇത് തന്നെയുള്ളോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടോ? എന്നാലും ആ വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് റസീന.
0: റസീന, ഓക്കെ. റസീന നമ്മളെ ഫസ്റ്റ് ടൈം വിളിക്കുവാണോ?
1: ഇല്ല, ഞാൻ സെക്കൻഡ് ആണ്.
0: ആഹാ, ഈ ഇടയ്ക്കെങ്ങ വിളിച്ച്
1: ഇല്ല
0: അല്ലേ? 6 മാസമായിട്ടുണ്ടോ? എന്താ ചെയ്യുന്നത്?
1: ഞാൻ തയ്യലാണ് ജോലി.
0: ആഹാ, എവിടെയാ?
1: പള്ളുരുത്തി തന്നെയാണ്.
0: യൂണിറ്റ് ആയിട്ടാണ്?
1: യൂണിറ്റ്.
0: എത്ര പേരുണ്ട് അവിടെ?
1: ഞങ്ങൾ ഒരു 6 പേരുണ്ട്.
0: 6 പേരുടെയും പേര് വേഗം പറ.
1: മേരി, ജെസ്സി, നീനു, പിന്നെ റേജു. അതൊക്കെ വീട്ടിൽ കൊണ്ടു തയ്ക്കുന്ന ആൾക്കാരാണ്.
0: ഓ, അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അവിടെ ഇരുന്ന് നല്ല രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന അങ്ങ് തയ്ക്കാം.
1: ഇതും കേട്ട് റെയിൻബോ കേട്ട് ഞങ്ങൾ വരും. 10 മണിക്ക് വരും, 6 മണി വരെ റേഡിയോ.
0: ആഹാ, സന്തോഷം. എന്തായാലും നമ്മളെ കേൾക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പൊ ഇന്ന് ഏത് പാട്ടായിരുന്നു എല്ലാവർക്കും കൂടെ വേണ്ടേ?
1: ഇന്ന് എല്ലാവർക്കും വേണം. പിന്നെ എന്റെ ആങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്.
0: ആങ്ങളുടെ പേരെന്താ?
1: റഫീഖ്.
0: റഫീഖ്.
1: ഞങ്ങൾക്ക് 4 പെങ്ങന്മാർക്കും കൂടെ ഒരാങ്ങള്.
0: ഓക്കെ, അപ്പൊ ഏറ്റവും ഇളയ ആങ്ങളെ റഫീഖിന് ഞങ്ങളുടെ റെയിൻബോയുടെയും വക ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ആണോ? പറഞ്ഞേക്കണോ കേട്ടോ, പ്രത്യേകം വിഷസ് ഒക്കെ പറഞ്ഞു. ഏത് പാട്ടാ വേണ്ടേ ഇന്ന്?
1: മറ്റേ താണകൺമണിയിലെ മുത്തേ മുത്തേ എന്നുള്ള പാട്ടില്ലേ? പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ ഒരു ചേച്ചി പാട്ടുകാരിയാണ്.
0: എന്നാ വേഗം കൊടുക്ക, പിന്നെ കൊടുക്ക്, ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പാട്ടുകാരി, പാട്ടുകാരി എവിടെ വരൂ?
1: പാട്ടുകാരി ഓടി വാ,
0: ഓടി വാ.
1: ഹലോ,
0: പാട്ടുകാരിയുടെ പേരെന്താ?
1: മേരി.
0: മേരി ചേച്ചി, ഓക്കെ. എന്താ വിശേഷം?
1: നല്ല വിശേഷം.
0: ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പാടാൻ റെഡി ആയിട്ട്? ഏത് പാട്ടാണ്?
1: ഞാൻ പഴയ പാട്ട്. 4 പേര് പാടാ.
0: ആ, പാടിക്കോ?

0: The person you are speaking with has put your call on hold. Please stay on the line.
1: അയ്യോടാ, അറിയാതെ അത് കോളായപ്പോ ഞാൻ ആ പാട്ടാണെങ്കിൽ ആസ്വദിച്ചു വരായിരുന്നു. ഹലോ,
2: ഹോൾഡ് ആയി.
1: ആ ഒന്നും കൂടെ പഠിക്കോ, നല്ല രസമുള്ള പാട്ടായിരുന്നു.

അമ്മോ അമ്മോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിപ്പോ ഞങ്ങളുടെ റേഡിയോ ഒന്നും ആവശ്യമില്ലല്ലോ, ചേച്ചിയെ കൊണ്ട് അവിടെ പാടിപ്പിച്ചാ പോരെ എല്ലാ ദിവസവും. അവിടെ സ്ഥിരം പരിപാടിയാണോ ഇത്? അവിടെ സ്ഥിരം പരിപാടി, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കും അല്ലേ? എന്തായാലും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഈ പാട്ടൊക്കെ വെച്ച് ചുമ്മാ ഇരിക്കാതെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലെങ്കിലും പാട്ട് പാടിയിട്ടോളണം, അല്ലെങ്കിൽ ദൈവം ചോദിക്കും.

ഞാൻ നല്ല കഴിവൊക്കെ തന്നിട്ട് എന്താ പാടാത്തേന്ന്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലെങ്കിലും പാട്ട് പാടിയിരുന്നോ കേട്ടോ, ഇനി എങ്ങും പോയി പാടാൻ പറ്റിയില്ലെങ്കിൽ, കാരണം അത്ര നല്ല ശബ്ദാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഏത് പാട്ടാന്ന് പറഞ്ഞ നമ്മുടെ കാണാ കൺമണിയിലെ? ഓക്കെ, അപ്പൊ ഈ പാട്ട് നമ്മുടെ റഫീഖിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ അല്ലേ, ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ പാട്ട് പാടി തന്ന്. ഓക്കെ, എന്തായാലും സന്തോഷം വിളിച്ചതിൽ. എല്ലാവർക്കും വേണ്ടി പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: You are listening to FM Rainbow 107.5.
4: വെൽക്കം ബാക്ക്. ഡേ സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ പിക്നിക് ദിനത്തെക്കുറിച്ചൊക്കെ, ഇന്ന് അന്താരാഷ്ട്ര പിക്നിക് ദിനമായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ സവാരി ടൈമിലൊക്കെ സംസാരിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ വേണ്ട, നമുക്കിന്ന് ബ്ലൂ ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കാം ഇന്ന്. കാരണം വിയർ ബ്ലൂ ഡേയും കൂടിയാണ്. നമുക്ക് പല കളേഴ്സിലുള്ള ഡ്രസ്സുകൾ ചിലപ്പോൾ രാവിലെ നമുക്ക് തോന്നുന്നത്, ചിലപ്പോൾ രാവിലെ ചിലരൊക്കെ നേരത്തെ തേച്ച് വെക്കുന്നവരായിരിക്കും പിറ്റേ ദിവസം ഓഫീസിൽ പോകാനൊക്കെ. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും വേറൊരു ഡ്രസ്സ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ, അല്ലേ? അങ്ങനെയൊക്കെ തോന്നാറില്ലേ? എന്നിട്ട് വേഗം പോയി മറ്റേ ഡ്രസ്സ് മാറ്റിയിട്ട് ഈ ഡ്രസ്സൊക്കെ എടുത്തിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലൂ ഇടാൻ തോന്നുക, ചിലപ്പോൾ ഒരു യെല്ലോ ഇടാൻ തോന്നുക, ചിലപ്പോൾ ഒരു ഗ്രീൻ ഡ്രസ്സ് ഇടാൻ തോന്നുക. അങ്ങനെ നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സൊക്കെ. അല്ലെ, എന്തായാലും നമുക്ക് ചോദിച്ച് നോക്കാം നമ്മുടെ ശ്രോതാക്കളുടെ അടുത്ത്, ഇങ്ങനെ ഡ്രസ്സിൻ്റെ കളേഴ്സൊക്കെ ഡിഫറെൻ്റ് പരീക്ഷിക്കുന്ന ആളാണോ എന്ന് നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കട്ടെ. ഹലോ, ഹലോ, നമസ്കാരം.
5: ഹലോ,
4: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
5: ഞങ്ങള് എഡ്വിനാ നീണ്ടകര എന്ന ഒരു പീലിംഗ് ഷെഡിൽ നിന്ന് വിളിക്കുന്ന തൊഴിലാളികൾ.
4: ഇതാരാണ്, പേരെന്താ?
5: പേര്, എന്റെ പേര് ഷിന തോമസ്.
4: ഷീന,
5: ഞങ്ങള് കുറച്ചു പേരുണ്ട് ഇവിടെ.
4: കുറച്ചു പേരെന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? എത്ര പേര്?
5: 10 പേരുണ്ട്. 5-8 പേരുണ്ട്.
4: 5-8 പേരുണ്ട്. എന്ത് ചെയ്യാ നിങ്ങൾ അവിടെ?
5: ഞങ്ങള് ചെമ്മീൻ കിള്ളു.
4: ചെമ്മീൻ കിള്ളുകാണ്? ഓ, എന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ചെമ്മീൻ. അപ്പൊ രാവിലെ 8 മണിക്ക് തുടങ്ങും?
5: രാവിലെ 8 മണിക്ക് തുടങ്ങും.
4: എന്നിട്ട് എത്ര, എപ്പ തീരും? ഓ, അപ്പൊ ഏകദേശം എത്ര കിലോയൊക്കെ ഒരു ദിവസം കിള്ളും?
5: ഒരു ദിവസം ചെറിയ ചെമ്മീനാണെങ്കിൽ 150 രൂപ.
4: ഓ, അല്ലെങ്കിൽ
5: വലുതാണെങ്കിൽ 200 രൂപ.
4: ഓ, അപ്പൊ വലുത് കിട്ടണേന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ദൈവം തരുന്നതാണ്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ അത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കൊടുക്കും അല്ലേ? ഓ, അങ്ങനെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെല്ലാം ജോലികളാണ്. എത്ര പേരുണ്ട്? അവന്റെ പേരൊക്കെ ഒന്ന് പറയോ.
5: പേര് പറയാം. സതി, മോളി, ഫിലോമിന, റീന, സിന്ധു, ട്രീസ, ബേബി, തങ്കമ്മ.
4: ആഹാ, എല്ലാവർക്കും എന്റെ വക ഹായ്. ആ, കേട്ടു കേട്ടു കേട്ടു, ഇവിടെ വരെ കേട്ടു. ആ, ഹായ് ഹായ് ഹായ്, സന്തോഷം. എല്ലാരും കേട്ടു കേട്ടോ, ഒത്തിരി സന്തോഷം എന്തായാലും വിളിച്ചതില്. അപ്പോ ഇന്ന് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടൊന്ന് പറഞ്ഞേ
5: ഞങ്ങൾക്ക്. ജ്ഞാനസുന്ദരിലെ ഏതെങ്കിലും ഒരു പാട്ട്.
4: ജ്ഞാനസുന്ദര.

0: ഒരു പാട്ട് ആർക്കാണ് ഇത്ര ഇഷ്ടം?
1: എല്ലാവർക്കും ഇഷ്ടമുണ്ട്, അത് ഒരാളിന് മെയിൻ ആയിട്ട് ഇഷ്ടമുണ്ട്, ട്രീസ എന്ന് പറയുന്നത്.
0: അപ്പൊ ട്രീസ ആണോ എന്ന് പറഞ്ഞ ഈ പാട്ട് ചോദിക്കാന്ന്?
1: ആ എല്ലാവരും കൂടി തീരുമാനിച്ച ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസമായി ട്രൈ ചെയ്യുന്നത്,
0: എന്നിട്ട് കിട്ടിയില്ല.
1: കിട്ടിയില്ല, ഇപ്പൊ നമ്പര് കൊറേ ദിവസമായിട്ട് എല്ലാരും കൂടി പറഞ്ഞ് എഴുതി എടുത്തിട്ട് ഇന്ന് കിട്ടിയതാ.
0: ഓ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം വിളിക്കാണ് നമ്മളെ?
1: ആ ഫസ്റ്റ് ടൈം വിളിക്കുന്നത്.
0: ഓ, ഏത് പാട്ടാ വേണ്ട? ഞാൻ സുന്ദരിയിലെ
1: അച്ഛനിപ്പം വരും നിങ്ങൾ ഉറങ്ങല്ലേ മക്കളെ പാട്ടില്.
0: ഇത് ഒത്തിരി പഴയ സിനിമയിലാണ് അല്ലേ?
1: ആ പഴയത്, എല്ലാവർക്കും ഇഷ്ടമാണ് പാട്ട്.
0: ആണല്ലേ, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ പാടുന്നവരുണ്ടോ?
1: ഇല്ല, മൂളിപ്പാട്ട് പാടുന്നവരല്ലോ, പാടുന്നവരാരും ഇല്ല.
0: പാടുന്നവരാരും
1: ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് പാട്ട്.
0: ഓ ശരി ശരി, ഞാൻ
1: ഞങ്ങളിവിടെ എല്ലാ ദിവസവും ഈ പാട്ട് വെച്ച് കേൾക്കാറുണ്ട്.
0: ഈ പാട്ട് കേൾക്കാറുണ്ടോ?
1: ആ എല്ലാം കേൾക്കാറുണ്ട്, എല്ലാ പാട്ടും.
0: അല്ല, ആ നമ്മുടെ ആകാശവാണിയിലെ. ആ ഞാൻ വിചാരിച്ചു ഈ പാട്ട് വെച്ച് കേൾക്കാറുണ്ടോ എന്ന് വിചാരിച്ചു.
1: ഈ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും, അതുകൊണ്ട് എല്ലാവരും ഈ പാട്ട് ആവശ്യപ്പെടാൻ പറഞ്ഞു.
0: ആണോ? ഞാൻ ഈ പാട്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല ചില പാട്ടുകളെ.
1: നമുക്ക് പാട്ട്
0: ഞാൻ നോക്കട്ടെ. ഈ പാട്ട് ഞാൻ സുന്ദരിയിലെ ഏത് പാട്ടാണ് പറഞ്ഞത്?
1: അച്ഛനിപ്പം വരും നിങ്ങൾ ഉറങ്ങല്ലേ മക്കളെ.
0: ഓക്കെ, ഞാൻ എന്തായാലും നോക്കട്ടെ. ആ പാട്ട് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ഞാൻ അടുത്ത പാട്ടായിട്ട് ഇത് പ്ലേ ചെയ്ത് തരാം കേട്ടോ, ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്.
1: ചെമ്മീൻ പൊളിക്കുന്ന എല്ലാ പേരും ഷെഡിലെ തൊഴിലാളികൾക്കും അത് നടത്തുന്നവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ്
0: ചെയ്യും. ഓക്കെ, ഈ പാട്ട് കൊടുത്തേക്കാം. അതിനൊപ്പം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങോട്ടെങ്കിലും ഒക്കെ ഇന്ന് അന്താരാഷ്ട്ര പിക്നിക് ദിനമാണ്, അപ്പൊ എങ്ങോട്ടെങ്കിലും ഒക്കെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് യാത്ര പോകാറുണ്ടോ? കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ നടത്താറുണ്ടോ?
1: നേരത്തെ ഒരു 5 വർഷത്തിന് മുമ്പ് പോയതാ എല്ലാവരും കൂടി.
0: എവിടെയാ പോയതെന്ന്?
1: അത് ഞങ്ങള് പള്ളികളിലാ പോയത്.
0: പള്ളികളിലാ? ഓ, അന്ന് എത്ര പള്ളി പോയി?
1: അന്ന് ഞാനൊന്നും പോയില്ലായിരുന്നു. അന്ന് 14 പള്ളിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊറേ പള്ളി, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പോയിട്ടില്ലായിരുന്നു.
0: ഓ, അപ്പൊ ഇനി എന്തായാലും ഇനി ഒരു യാത്ര പോകുമ്പോ
1: അങ്ങനെ പോകുന്നവരാണ് മിക്കവരും.
0: അപ്പൊ ഇനി എന്തായാലും ഒരു യാത്ര പോവാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും കൂടെ ചേർന്ന്. നല്ല രസമല്ലേ?
1: അപ്പൊ ആഗ്രഹമുണ്ട് പോണോന്ന്.
0: അതെ, അപ്പൊ നിങ്ങളുടെ ആഗ്രഹം സഫലമാവട്ടെ. എല്ലാരും അന്വേഷണം പറയണോ കേട്ടോ. അപ്പൊ ദാ ഞാൻ ഇപ്പൊ ഒരു പാട്ട് വെച്ചേക്കാം, ഈ പാട്ട് ഉണ്ടോ എന്ന് നോക്കി.
1: എന്താ പേര് മോളുടെ?
0: എന്റെ പേര് ജ്വൽ. മതി മതി, സന്തോഷം, അത് കേട്ടാ മതി. അപ്പൊ എല്ലാ ചേച്ചിമാർക്കും എല്ലാ അമ്മമാർക്കും വേണ്ടിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി വിളിക്കുമ്പോ എടുക്കാം, അത് മാത്രല്ല ഇനിയൊരു, ഇപ്പൊ കിട്ടിയതുകൊണ്ട് സന്തോഷായില്ലേ, ഇനിയൊരു 1 മാസം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി. തീർച്ചയായിട്ടും 1 മാസം കഴിഞ്ഞ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യേഴ്സ്. വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിന്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുടെ സമയമാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ഷീന ചേച്ചി ആൻഡ് ഫ്രണ്ട്സ് വിളിച്ചിരുന്നു. അവർ ചോദിച്ച അപ്പനിപ്പം വരും എന്ന് പറയുന്ന സോങ്ങ് ആണ്. അച്ഛനിപ്പം വരും എന്നാണ് അവർ പറഞ്ഞത്. എന്നാലും അപ്പനിപ്പം വരും എന്ന് പറയുന്ന സോങ്ങ് ഞാനിവിടെ സെർച്ച് ചെയ്തു. പക്ഷെ നമുക്ക് ജ്ഞാനസുന്ദരിയിലെ ഒരു 5 പാട്ടുണ്ട്. പക്ഷെ അതിൽ ഈ പാട്ട് ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ ഒന്നും കൂടെ എന്തായാലും സെർച്ച് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം വെച്ച് തരാം. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടെ എന്ന മൂവിയിലെ മിന്നാമിന്നി പാട്ട് വെച്ചു. എല്ലാവരും കേട്ട് കാണും, സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
4: നമസ്കാരം,
3: ആരാണിത്?
4: ഞാൻ കപ്രശ്ശേരി നിന്ന് മനോഹരൻ.
3: മനോഹരൻ, ഇന്നാളും വിളിച്ചില്ലായിരുന്നോ? ഒരു മാസം മുമ്പ് തന്നെയാണോ വിളിച്ചേ? ഈ മാസങ്ങൾ ഇങ്ങനെ ഓടിപ്പോകുന്ന അറിയുന്നേ ഇല്ല കേട്ടോ.

0: അതാണെന്നേ, പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നാ വിശേഷങ്ങൾ?
1: നല്ല വിശേഷം,
0: ഓക്കെ.
1: നല്ല
0: അപ്പൊ
1: വെയിലാണ്, അപ്പൊ മഴയൊന്നും ഇല്ലല്ലോ.
0: മഴ ഇല്ല, മഴ എങ്ങോട്ടോ പോയി മറഞ്ഞു.
1: പിന്നെ
0: എനിക്ക് തോന്നുന്നു മഴ വന്നപ്പോ എല്ലാവരും കൂടെ കൂടി അയ്യോ മഴ അയ്യോ മഴ എന്ന് കേട്ടപ്പോഴേക്കും പോയി എന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാവരും കൂടെ വിളിച്ച് ക്ഷണിച്ച് വരുത്തേണ്ട വരും, അല്ലെങ്കിൽ
1: അതെ,
0: ചൂട് കൂടി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാവല്ലേ.
1: എന്നെ ഇപ്പൊ തന്നെ കുറേശ്ശെ ലോഡ് ഷെഡിങ് തുടങ്ങിയല്ലോ.
0: അതെ, കപ്രശ്ശേരിയിലൊക്കെ ചൂടാണോ തണുപ്പാണോ?
1: ഇവിടെ വലിയ കുഴപ്പമില്ല, എന്നാലും ചില സമയത്ത് ചൂട് തന്നെയാണ്.
0: ഓക്കേ, അപ്പൊ ഇന്ന് ഈ നാഷണൽ ഫിഷിംഗ് ഡേയും കൂടിയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത, മീൻ പിടിക്കാനൊക്കെ പോറണ്ടോ?
1: ഇല്ല, ഞാൻ മലയാള ബ്രാഹ്മണനാ, നമ്മള് പോവില്ല.
0: ഓ, നിങ്ങൾക്ക് ആ പരിപാടി ഒന്നും ഇല്ലല്ലോ. അയ്യോ സോറി.
1: നമ്മുടെ പക്കാ ടെക്സ്റ്റ് ബുക്ക് അല്ലേ,
0: ആ അപ്പൊ
1: നമുക്ക്
0: പിന്നെ കുഴപ്പമില്ല
1: കുഴപ്പമില്ല.
0: കേട്ടോ. ഈ അന്താരാഷ്ട്ര പിക്നിക് ദിനാണ്, എല്ലായിടത്തും ടൂറൊക്കെ പോകാറുണ്ടോ?
1: ഇപ്പൊ പോവാറില്ലേ, കാരണം പ്രായമൊക്കെ ആയി, 10 65 വയസ്സ് കഴിഞ്ഞ്.
0: 65 വയസ്സൊക്കെ ഒരു പ്രായമാണോ?
1: എന്നാ പണ്ടൊക്കെ പോയിണ്ട്.
0: ആണോ, പണ്ടൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്?
1: ഞാൻ ഹൈദരാബാദില് മറ്റേ ഗോൾക്കൊണ്ട മന്ദിര്, സൂ പാർക്ക്, സലാർജംഗ് മ്യൂസിയം ഇതൊക്കെ കാണാൻ പോയിരുന്നു.
0: പോയിട്ടുണ്ട് അല്ലേ.
1: ഹൈദരാബാദില്ലേ ആന്ധ്രാപ്രദേശ്?
0: പിന്നെ പിന്നെ
1: അത് ഇപ്പോഴല്ലാണ്.
0: ഓ, അപ്പൊ ഇനി ഒരു യാത്ര പോകുന്നുണ്ടോ? ഒരു ഇഷ്ടമാണോ അങ്ങനെയൊക്കെ പോകാനായിട്ട്?
1: അങ്ങനെ പോകാൻ താല്പര്യമൊന്നുമില്ല.
0: ആ എന്തായാലും കുഴപ്പമില്ല, പഴയ കാലത്തെ ആ ഓർമ്മകളൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ ഓർത്തിരിക്കാലോ അല്ലേ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ആരവത്തിന്റെ പാട്ട്, മുക്കുറ്റി തിരുതാളി കാടും പറളും പറിച്ചു കെട്ടിട്ട യേശുദാസ് പറഞ്ഞത്.
0: ഓ, എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
1: അത് ആരവത്തില് പഴയ പാട്ടല്ലേ, അത് കേൾക്കാൻ നല്ല രസല്ലേ.
0: പിന്നല്ലേ, അത് പ്രത്യേകിച്ച് ഈ മഴയും കൂടി ഒക്കെ ഒന്ന് പെയ്യുവാണെങ്കിൽ പഴയ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം.
1: അതെ അതെ അതെ, എനിക്ക് ടെൻഷൻ ഉണ്ട്.
0: എന്തോ
1: ഡെഡിക്കേഷൻ ഉണ്ടെന്ന്?
0: എന്താണ്, ആർക്കൊക്കെയാ?
1: അബ്ദുൽ സലാം അഴീക്കോട് കൊടുങ്ങല്ലൂര്,
0: ആ
1: പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പാലക്കാട്, ജബ്ബാർ ആലങ്ങാട്,
0: ഓക്കെ,
1: പിന്നെ വാസുദേവൻ നമ്പൂതിരി ഒറ്റപ്പാലം.
0: ഓക്കെ, ഇവർക്കാണ് ഡെഡിക്കേഷൻ. അല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് പാട്ട് ചോദിച്ചപ്പോ ഈ പാട്ട് തന്നെയല്ലേ ചോദിച്ചേ?
1: ഈ പാട്ടല്ല, അന്ന് ഞാൻ മറ്റേ മറ്റേ പരിപ്പ് വട പക്കോട.
0: ശരി ശരി, അതാണ് ഞാൻ, എനിക്കൊരു കൺഫ്യൂഷൻ വന്ന. അന്നും ഈ രണ്ടു മൂന്ന് ഐറ്റംസ് ഒരുമിച്ച് ഇന്നും കാടും പടലയും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അന്നും എന്തോ അങ്ങനെ ചോദിച്ചു, അതാണ് ഞാൻ ചോദിച്ചത്. കൂടുതൽ ഇഷ്ടമല്ലേ. എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ. ഓക്കെ, ബൈ.
2: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. പാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത തിത്ത. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു

0: ലം ലം ലം ലം ലം ലം താലം പൂത്താലം ചെമ്പൂത്താലം ലം ലം ലം.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്. തിരിച്ചെത്താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണം, ഡെഡിക്കേഷനൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വേഗം എന്നെ വിളിച്ചോ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 04842428101 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ കുറേ നാളുകളൊക്കെ ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവർക്കും പാട്ട് കിട്ടിയില്ല എന്ന് സങ്കടപ്പെടുന്ന കുറേ പേരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോ. പിന്നെ ഈ അടുത്ത് ഏകദേശം 1 മാസത്തിനുള്ളിലൊക്കെ കോള് കിട്ടിയവർ ഒന്ന് മാറി നിൽക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെയും കൂടെ കോള് കണക്റ്റ് ആക്കി അവർക്കും ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ,
1: ഇതാരാണ്?
2: ഇത് ആശയാണ്.
1: ആശ, എവിടെ നിന്നാ?
2: ആലുവ.
1: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
1: ഓക്കെ, വീട്ടിലാണോ?
2: ആ, വീട്ടിലാണ്.
1: ഓക്കെ, എന്താണ് പരിപാടികൾ വീട്ടിലിരുന്ന്?
2: വീട്ടില് പാചകം എല്ലാം കൂടി.
1: വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് മോന്റെ കൂടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്.
1: ഓക്കെ,
2: വീട് ആലപ്പുഴയിലാണ്.
1: ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
2: സംസാരിച്ചിട്ടുണ്ട്.
1: കൊച്ചുമോളെ എവിടെ?
2: കൊച്ചുമോള് ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്നു.
1: ഓക്കെ, അന്ന് ഓ അന്ന് വെക്കേഷൻ ആയിരുന്നു?
2: അല്ലല്ല, സ്കൂളിൽ പോയ സമയമല്ലായിരുന്നു.
1: ആണോ? ഓക്കെ. എന്ത് പറയുന്നു കുഞ്ഞു, സ്കൂളിലൊക്കെ പോയിട്ട് ഇഷ്ടായോ?
2: സ്കൂളിലൊക്കെ പോയി, ആ ഇഷ്ടായി, 1ാം ക്ലാസ്സിലായി.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
2: ഇന്ന് സർഗത്തിലെ
1: ഏതാണ്?
2: നാടി ആദ്യമായി.
1: എന്താണ് ഇന്ന് ആ പാട്ടിനോടൊരു പ്രിയം?
2: പെട്ടെന്ന് തോന്നി, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയ സിനിമ അതാണ്.
1: 3ാമത്തെ ദിവസം ആദ്യമായിട്ട് കാണാൻ പോയ സിനിമ ആയതുകൊണ്ട് ഒരിക്കലും മറക്കൂല അല്ലേ?
2: അല്ല, മറക്കേയില്ല.
1: അതാണ്. പാട്ട് പാടുന്നോ?
2: പാട്ട് പാടാനൊന്നും
1: അറിഞ്ഞൂടാ. എന്നാ പിന്നെ വേണ്ട.
2: പെട്ടെന്ന് വിളിച്ചപ്പോ എനിക്കത് ഞാൻ റെഡിയാക്കി വെച്ചില്ലായിരുന്നു,
1: അതുകൊണ്ട് ഈ പാട്ട് ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു.
2: അതെ അതെ. പിന്നെ ഞാൻ ഇതില് സ്വാഗതം കൊച്ചിയില് പാട്ട് അയച്ചിട്ട് ജനുവരിയിൽ അയച്ചതാണ്. ഇതുവരെയായിട്ടും പ്ലേ ചെയ്തത്
1: വരുന്നുള്ളൂ കേട്ടോ. അതിന് മുമ്പുള്ളവരുടെ തൊട്ട് നമ്മളിങ്ങനെ എടുത്തെടുത്തെടുത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. കൊറേ പാട്ടുകൾ വരുന്നുണ്ടല്ലോ, കത്തുകൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും റെക്കോർഡ് ചെയ്ത് വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ വരും, തീർച്ചയായിട്ടും വരും ഒരു ദിവസം.
2: അപ്പൊ ഞാൻ ഫ്രണ്ട്സിന് ഇതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: അവരുടെയൊക്കെ പേര് പറഞ്ഞോ?
2: പേര് കൊറേ പേരുണ്ട്. ഞങ്ങള് 10ാം ക്ലാസ്സിലെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയായിരുന്നു.
1: ആഹാ,
2: പൂത്തോട്ടയിലെ ഒരു സ്ഥലത്ത്.
1: ഏത് സ്കൂളായിരുന്നു നിങ്ങള്?

0: GHS മട്ടാഞ്ചേരി.
1: ഓ, എന്നിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ട്?
0: എല്ലാരും ഒത്തുകൂടി അവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച്.
1: വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക്?
0: ആ ഉണ്ട് ഉണ്ട്.
1: അപ്പൊ എല്ലാവരുടെയും എല്ലാവരുടെയും വിശേഷങ്ങളും എല്ലാം അറിയാൻ പറ്റും അല്ലേ?
0: അതെ അതെ. അതിലെ ഞങ്ങളുടെ ലീഡർ സുഗുണയാണ്.
1: ഓ,
0: സുഗുണ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലീഡർ തന്നെയായിരുന്നു.
1: അന്നത്തെ ലീഡർ തന്നെയായിരുന്നു, ഇപ്പോഴും ലീഡറാണ്.
0: ഇപ്പോഴും ലീഡർ
1: അമ്മോ,
0: തന്നെയാണ്.
1: പൊളിച്ചു.
0: ഞങ്ങൾ എന്നിട്ട് കളിയാക്കും, ഞങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചതല്ലേ അന്നൊക്കെ ചേച്ചി ഞങ്ങൾ കളിയാക്കി പറയും. 3 വർഷം ആയിട്ടുള്ളൂ ഞങ്ങൾ കൂട്ടുകൂടിയിട്ട്.
1: എല്ലാവരുടെയും എല്ലാവരെയും തപ്പി പിടിച്ചെടുത്ത് ഒരു ഗ്രൂപ്പാക്കി,
0: കുറെ പേരെ കിട്ടി.
1: ഓ, നല്ല കാര്യം കേട്ടോ. കാരണം നമ്മളിങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോ ഇടയ്ക്ക് എല്ലാവരെയും ഒക്കെ ഒന്ന് വിളിക്കാം, ഒരു മെസ്സേജ് ഇടാം, എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയാൻ പറ്റും. നല്ല കാര്യം എന്തായാലും.
0: അതെ അതെ.
1: അപ്പൊ എന്തായാലും അവർക്ക് എല്ലാവർക്കും,
0: കണ്ടപ്പോൾ ഞങ്ങൾ ആ 15 വയസ്സാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും.
1: അത് ശരി, അതൊരിക്കലും മാറില്ലല്ലോ.
0: മാറ്റം തോന്നണേ ഇല്ല, അന്നത്തെ ആ ഒരു പ്രായം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
1: അതാണ്.
0: ഞാൻ
1: ഇന്നിങ്ങനെ, നമ്മുടെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിയർ ബ്ലൂ ഡേ ആണ്. അതായത് ബ്ലൂ ഡ്രസ് ഒക്കെ ഇടുന്ന ദിവസം. അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ഇന്ന കളറിൽ ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടം, അങ്ങനെയൊക്കെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: എനിക്ക് അങ്ങനെ പ്രിയൊന്നും തോന്നിയില്ല. എന്റെ മകന്റെ ഭാര്യക്ക് ബ്ലൂ ആണ്
1: കൂടുതൽ ഇഷ്ടം.
0: ബ്ലൂ ആണ്. അപ്പൊ ഞാൻ വിചാരിക്കും ബ്ലൂ കൊണ്ട് അഭിഷേകം.
1: ഇന്നിപ്പോ ആളുടെ അടുത്ത് പ്രത്യേകം പറയണം കേട്ടോ, ഇന്ന് വിയർ ബ്ലൂ ഡേ ആണ്. അപ്പോ ഇന്ന് ബ്ലൂ ഡ്രസ് ഒക്കെ ധരിക്കാൻ പറ്റുന്ന, അതായത് ഒരു ചെറിയൊരു സോഷ്യൽ ഡേ ആണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തായാലും പ്രത്യേകം പറയണം, ബ്ലൂ ഡ്രസ് ഇഷ്ടമുള്ള ആളുടെ അടുത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വയ്ക്കട്ടെ എല്ലാവർക്കും വേണ്ടി. നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടം ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.
0: താങ്ക് യു.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിവാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ഝാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Right from a very young age, to my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: India UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഝാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കും

0: മിസോറാമിലെ ഒരു സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി വി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
2: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. യുഎസ് നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎംശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പിഎംശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ എൽഡിഎഫും യുഡിഎഫും തീർക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026

ഇരുപത്തിയേഴിലെ ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 പോയിന്റ് ഉയർന്ന് 77,057, നിഫ്റ്റി 47 പോയിന്റ് നേട്ടത്തിൽ 24,078, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 രൂപയും ഗ്രാമിന് 13,850 രൂപയുമാണ് ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനും

0: ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: വെൽക്കം ബാക്ക് ടു യുവർ സമയം. അങ്ങനെ 1 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ യുവ ചോയ്സിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളും എല്ലാം ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242481 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ ഓർത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം. ഏത് സിനിമയിലെയാണ് പാട്ട് എന്നും കൂടെ ഓർത്ത് വെച്ചിട്ട് പറയണേ. അതുപോലെ തന്നെ ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡെഡിക്കേഷൻസ് അറിയിക്കാം. കുറേ പേര് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ പാട്ട് കിട്ടിയിട്ടില്ല എന്ന് പരിഭവം പറയുന്നവർക്ക് വിളിക്കാം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ഇതാരാണ്? എന്താ പേര്? ഷെബി അല്ലേ? ഷെബി എവിടെ നിന്നാ?
2: ചെറായി.
1: ചെറായി, എന്തൊക്കെയാണ് ചെറായിലെ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
1: എന്ത് ചെയ്യുന്നു ഷെബി?
2: ഞാൻ, എനിക്ക് വീട്ടിലൊരു കടയുണ്ട്.
1: എന്ത് കട?
2: പലചരക്ക് എല്ലാം കൂടി ഉള്ളതാണ്.
1: വീട്ടിന്റെ മുമ്പിൽ തന്നെയാണ്? റോഡ് സൈഡിൽ തന്നെ. അപ്പൊ എന്ത് സുഖാണ്, ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കടയിൽ പോയിരിക്കാം, ആരെങ്കിലും അവിടെ വരും, ഇങ്ങോട്ട് ഓടി വരാം അല്ലേ. വീട്ടിലെ കാര്യങ്ങൾ നടക്കും, അവനവന്റെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, എത്ര നാളായി?
2: ഇപ്പൊ 2 വർഷം.
1: 2 വർഷം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നന്നായിട്ട് പോന്നോ? അത്യാവശ്യം നാട്ടുകാർക്കൊക്കെ ഉപകാരമായിരിക്കും വേഗം ഓടി വന്ന് സാധനങ്ങൾ വാങ്ങാൻ അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ടോ? വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, 3 പിള്ളേരി.
1: ആ, ഒരു പേരൊക്കെ പറയൂ.
2: പേര് ദിയാ മധുസൂദനൻ, വൈഗാ മധുസൂദനൻ, അർജുൻ കൃഷ്ണ.
1: ആഹാ, ഓക്കെ. ഇവര് ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടെന്ന് തോന്നുന്നു പേര് കേട്ടിട്ട്.
2: അച്ഛനാണ്, അച്ഛനെ ഏതേരം വിളിക്കുന്ന ആളാണ്.
1: എന്താ പേരെന്താ?
2: ബാബു കേടി, വടക്കേക്കര.
1: ഓ ശരി ശരി, അതാണ് ഇടയ്ക്ക് മെസ്സേജും ഞാൻ കേൾക്കാറുണ്ട്. എന്താ ചെയ്യുന്ന ആള്?
2: അച്ഛൻ ചന്തയെ പോണു.
1: ആഹാ, അപ്പൊ അന്വേഷണം പറയണോ കേട്ടോ.
2: ആ പറയാം.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് മഴത്തുള്ളിക്കിൽക്കത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചാൽ.
1: മഴത്തുള്ളി, മഴ പെയ്യാത്തതുകൊണ്ടാണോ?
2: അല്ല, അത് ഭയങ്കര ഇഷ്ടമാണ്, ദിലീപിന്റെ ആ സിനിമ.
1: ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടു?
2: കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
1: ഏത് പാട്ടാ വേണ്ടേ അതിലെ? സ്വർഗം നമ്മുടെ വെള്ളി പെണ്ണിന്, വേളിപ്പെണ്ണിന്, പിന്നെ രാവിന്റെ ദേവ. ഏത് പാട്ട് വേണം? പുതുവെട്ടം തേടി വന്നു, മഴത്തുള്ളി, ഏതെങ്കിലും പാട്ട് മതിയോ? ഓക്കെ, സ്വർഗം നമ്മുടെ വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നിങ്ങനെ ചോദിക്കാതെ, നമുക്ക് ഇഷ്ടമുള്ള നിറം ഏതാണ്, ഏതാ ഏത് കളറാണ് ഏറ്റവും ഇഷ്ടം? ആ
2: പച്ച.
1: പച്ച, പച്ച സാരി എത്രണ്ണുണ്ട്?
2: ചുരിദാറ്,
1: പച്ച ചുരിദാർ എത്രണ്ണുണ്ട്?
2: അതൊരു 5-6.
1: സത്യം പറഞ്ഞു എത്രണ്ണുണ്ട്? ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലുള്ള ഡ്രസ്സുകൾ കൊറേ വാങ്ങി വെക്കൂ അല്ലേ.
2: അതിന്റെ
1: അതെ അതെ, ഏത് കളർ?
2: പല വെറൈറ്റി ഉണ്ടാവല്ല,
1: വെറൈറ്റി പച്ചയുടെ ആളാണ് ഹസ്ബൻഡ്. ചീത്ത പറയാ, അതാണ് ശരിയാണ്, അത് കറക്റ്റാ. ഇപ്പൊ എവിടെ ഇപ്പൊ ടെക്സ്റ്റൈൽസിൽ ചെന്നാലും നോക്കി നോക്കി നോക്കി നോക്കി അവസാനം ഒരു പച്ചയില് ചെന്ന് അവസാനിക്കൂ അല്ലേ. അത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ?
2: ഇല്ല, അങ്ങനെ തോന്നാറില്ല.
1: ഇല്ല അല്ലെ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വിയർ ബ്ലൂ ഡേ ആണ്, ബ്ലൂ ഡ്രസ്സിന്റെ ഡേയുടെ ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമുള്ള കളർ ഏതാന്ന് ചോദിച്ചത്. അപ്പൊ ഇനി പച്ച മാറ്റണം എന്ന് ആഗ്രഹമുണ്ടോ? പച്ച മാറ്റി വേറെ ഏതെങ്കിലും കളറിലേക്ക് പോകണം. പച്ചയുടെ ഇച്ചിരി കൂടെ ലൈറ്റ് പച്ച കണ്ട അത് എടുക്കൂല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആർക്കു വേണ്ടി ഇന്ന് ഡെഡിക്കേഷൻ പാട്ട്?
2: എല്ലാവർക്കും വേണ്ടി
1: പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും.

0: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.
1: യുവ ചോയ്സിലേക്ക് തിരിച്ചെത്താൻ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുമായിട്ട് കൂടിയുണ്ട് ഞാൻ ആർ ജെ ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ ഹലോ, നമസ്കാരം. എവിടെ നിന്നാണ്? ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുകയാണോ നമ്മളെ? ആണോ? ആ, നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. വീട്ടിലായിരിക്കണ്ട്?
2: ഞാൻ വൈഫ്.

ആ അദ്ദേഹം പേരൊന്ന് പറഞ്ഞോളൂ. എന്തോ ലൈവ് ആണിത്, ആ ലൈവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ അവരുടെ പേര് പറഞ്ഞോളൂ. അല്ല അവരുടെ പേര് പറഞ്ഞോളൂ. ആ മക്കള്? അവരെന്ത് ചെയ്യുന്നു? കുഞ്ഞു പിള്ളേരാണ്. ഏത് ക്ലാസ്സിലൊന്നും പോയി തുടങ്ങിയിട്ടില്ല? ഓ അയ്യടാ, കുഞ്ഞു കുട്ടീസാണ്. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നേ? കൃഷിയാണ്. ഓ അപ്പൊ എന്താണ് കൃഷി? എന്താണ് ആ സ്ഥലം ഉണ്ട് അല്ലെ, റബ്ബറാണ് മെയിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ടും ഇതൊക്കെ കേൾക്കാൻ സമയമുണ്ടോ? റെയിൻബോയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു അല്ലേ. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് വേണ്ടത്? അങ്ങനെയൊന്നുമില്ല, നല്ലൊരു പാട്ട് മതി അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ നല്ലൊരു പാട്ട് തന്നെ ഇട്ട് തന്നേക്കാം. നമ്മുടെ സ്വപ്നക്കൂട് എന്ന മൂവിയിലെ നല്ലൊരു പാട്ട് ഇട്ടേക്ക് കേട്ടോ. ആണോ? അതെ, വൈഫ്, വൈഫിനോടുള്ള പ്രണയം. വൈഫിന്റെ പേര് പറഞ്ഞെന്തായിരുന്നു? രമ. ഓക്കെ, രമ ചേച്ചിയോടുള്ള പ്രണയത്തെ കുറിച്ച് പറയൂ. എവിടെ വെച്ച് ആദ്യം കണ്ടുമുട്ടിയത്? ആണോ? ആ തൊട്ടടുത്തുള്ള ആളെ തന്നെയാണ് പ്രണയിച്ച് കല്യാണം കഴിച്ചത് അല്ലെ. അപ്പൊ എന്തായാലും രമ ചേച്ചിക്ക് വേണ്ടിട്ടായിരിക്കും ഈ ഒരു പാട്ടും. വേറെ ആരെയും നോക്കണ്ട, ഞാൻ റെഡിയാന്നല്ലേ. ഓക്കെ, അപ്പൊ അവിടെയാണ് നിങ്ങളുടെ പ്രണയം മുട്ടിട്ടത്. അപ്പൊ എന്തായാലും ഈ പാട്ടപ്പോ സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമുക്ക് രമ ചേച്ചിക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 54 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Musically yours, this is FM Rainbow 107.5. Your favorite music station. Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.
2: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ഇതാ 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയി കഴിഞ്ഞു. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ യുവർ ചോയ്സിന്റെ സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വിളിക്കേണ്ട നമ്പർ 0484-242-8101. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കിയാലോ. ഹലോ ഹലോ, നമസ്കാരം. ഹലോ ഹലോ ഹലോ, കോളം തൊട്ട് ഡ്രോപ്പായി പോയി തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര പിക്നിക് ദിനമാണ്. പിക്നിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ കാലം കൂടി നമ്മൾ നേരത്തെ കുറേ നാളുകൾ മുമ്പൊന്നും അധികമൊന്നും ആരും എങ്ങോട്ടൊന്നും പോവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറി, എല്ലാവരുടെയും ചിന്തകൾ മാറി, നമുക്ക് കിട്ടുന്ന ഈ ഒരു സമയം നമ്മുടെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാക്കി പിക്നിക്കുകളൊക്കെ എല്ലാവരും ചെയ്തു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര പിക്നിക് ദിനത്തിൽ നമുക്ക് പറയാൻ കുറേ സ്റ്റോറികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാമോ എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുള്ളതിലും ഒരു പ്രത്യേകത വിയർ ബ്ലൂ ഡേ ആണ്. ബ്ലൂ ഡ്രസ്സ് ധരിക്കുന്ന ദിവസമാണ്. ഈ ബ്ലൂ ഇഷ്ടമുള്ളവരും കുറെ പേരുണ്ടാവില്ലേ. അതുമാത്രമല്ല വേറെ കളേഴ്സ് ഉള്ളവർ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. പല പല കളേഴ്സ് മാറി മാറി ഓരോ ദിവസം ഓഫീസിലേക്കൊക്കെ പോകുന്നവരുണ്ടാവാം. എന്തായാലും കുഴപ്പമില്ല.

0: അങ്ങനെയുള്ളവർക്ക് എന്തായാലും എന്നെ വിളിക്കാം, എന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആണോ എന്ന് നോക്കട്ടെ. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ജിസ്മോൻ എന്നാണ്.
0: ജിസ്മോൻ എവിടെ നിന്നാ?
1: ഞാൻ എറണാകുളത്ത് നിന്ന്.
0: ഓ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ കാർപ്പന്റർ ആണ്.
0: ആ, ഇന്നിപ്പോ ഇവിടെ വന്നതാണോ അതോ വീട് ഇവിടെ തന്നെയാണോ? എറണാകുളം ജില്ലയിൽ തന്നെയാണോ?
1: എറണാകുളം ജില്ല തന്നെ.
0: എവിടെയാണ്?
1: കുമ്പളങ്ങിയിൽ.
0: കുമ്പളങ്ങിയിലാണ്? ആ, നല്ല നല്ല പ്ലേസ് അല്ലേ കുമ്പളങ്ങി? പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലത്താണ് വീട്. അതൊരു ശല്യമാണോ നല്ലതാണോ? നല്ലതാണ്, ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണല്ലോ അല്ലേ. ഓക്കെ, അങ്ങനെ അതായത് ആ കറക്റ്റ് പ്ലേസിൽ തന്നെയാണോ വീട്? അത് തന്നെ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട് അല്ലേ. ആ, ഞാനും വന്നിട്ടുണ്ട്, അവിടെയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ കുറെ റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. എവിടെ പോയാലും കുറെ റീൽസ് എടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്കൊരു സമാധാനം ആവത്തുള്ളൂ. പിന്നെ ജിസ്മോന്റെ വീട് എവിടെയാ? എന്താണ്? പിന്നെ അതോടുകൂടിയല്ലേ അങ്ങ് ഹിറ്റായി പോയത്. എനിക്ക് പക്ഷെ കവര് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. ആ കവര് കാണാൻ ഒരു ദിവസം കുമ്പളങ്ങിയിൽ വരണം എന്ന് വിചാരിച്ചിട്ട് ഈ രാത്രി ആയതുകൊണ്ടേ നമുക്ക് അവിടെ വരെ വന്ന് കാണാൻ അങ്ങനെ അങ്ങ് പറ്റുന്നില്ല. ഒരു ദിവസം വരണം, എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കണം.
1: അത് കൂടുതലും കാണിക്കൂല, ചാലും അവിടെ എവിടെയൊക്കെയും കവര് വന്നത്. ചാല് പിടിച്ചിട്ടാണ് ഈ കവര് സ്പ്രെഡ് ആണെങ്കിൽ കല്ലുകല്ല് വിട്ടാലേ ഇങ്ങനെ തെളിഞ്ഞു
0: വരുള്ളൂ.
1: അവരുടെ മീനും കാര്യങ്ങളൊക്കെ അവരുടെ നഷ്ടങ്ങളായിരിക്കും കുറെ.
0: ഓ ഓ ഓ, അതാണല്ലേ. ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞു ഇനി കവര് വരുമ്പോ എന്നെ വിളിക്കണം കേട്ടോ, ഞാൻ വരും, എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും വിളിച്ചില്ല ഇതുവരെ. അതിതാണ് കാരണം അല്ലേ, നമ്മൾ വരുമ്പോ മീൻ ഓടിപ്പോവും. ഓക്കെ, ജിസ്മാന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടിൽ എല്ലാരും ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനിയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, കൊച്ചുണ്ട്.
0: അവരൊക്കെ പേര് പറയൂ, വൈഫിന്റെയും കുട്ടിയുടെയും പേരെങ്കിലും പറയൂ. മനീഷ എന്ത് ചെയ്യുന്നു?
1: സ്കൂളിൽ വണ്ടിയിൽ ആയിട്ട് പോണ്.
0: ഓക്കെ, മോള്?
1: കൊച്ചിന്റെ പേര് ഈവ് സെറി.
0: എന്താ പേര്?
1: ഈവ് സെറി.
0: ഈവ്? ഏത് ക്ലാസ്സിലാ? അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണോ? ഓ, അപ്പൊ പിന്നെ രക്ഷപ്പെട്ടു അല്ലേ. അപ്പൊ അവരുടെ അടുത്ത് പറയണെന്ന് വിളിച്ചു, കിട്ടി, സംസാരിച്ചു, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അയ്യോ, ഒരു വർഷമായിട്ട് ശ്രമിക്കുന്ന ആളായിരുന്നോ? അത് ആദ്യമേ പറയണ്ടേ. അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ പണിയുന്ന സ്ഥലത്ത്? ഒറ്റയ്ക്കാണ്? ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക്
0: ഒരു ഏതിലെയാണ് ജാക്ക്പോട്ടിലെ ഏത് പാട്ടാ?
1: താഴ്വാരം.
0: താഴ്വാരം, ആ പാട്ട് ഭയങ്കര ഇഷ്ടാണോ?
1: പിന്നെ
0: ആണോ? നൈന്റീസിലെ പാട്ടുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: എനിക്ക് ഹിന്ദി ചോദിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഹിന്ദി
0: ചോദിച്ചേനെ. ഈ പാട്ട് പാടുന്നോ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയാ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ എല്ലാവരും കൊടുക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഇങ്ങനെ കുറെ പ്രത്യേകത. ഒന്ന്, അന്താരാഷ്ട്ര പിക്നിക് ദിനമാണ്. എന്തായാലും പിക്നിക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നാട് തന്നെ അത്രയും സുന്ദരമായിട്ടുള്ളപ്പോ വേറെ സ്ഥലങ്ങളൊന്നും ഓർമ്മയിലേക്ക് വരില്ലായിരിക്കും അല്ലേ. എന്നാലും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ടോ?
1: ഇടക്കൊക്കെ പോവാറുണ്ട്.
0: എവിടേക്കാ?
1: മൂന്നാറൊക്കെ
0: പോവാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിയർ യുവർ ബ്ലൂ ഡേ എന്നാണ്. ബ്ലൂ ഡ്രസ്സിന്റെ ദിവസമാണ്. ഇഷ്ടമുള്ള കളർ ഏതാ ഡ്രസ് ഒക്കെ ധരിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള കളർ? ഏത്? എല്ലാ കളറും ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ സെയിം പിച്ച്. അപ്പൊ നമ്മള് സെയിം പിച്ച് ആണ്. എനിക്ക് റെഡ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ദാ ഇന്ന് ഇട്ടിരിക്കുന്ന റെഡ് ആണ് ഞാൻ. അതെന്താ എല്ലാവർക്കും മാച്ച് ആവുന്നതാണല്ലോ റെഡ്. ഞാനും ഇരുന്നറാണ് റെഡ് ഒക്കെ യൂസ് ചെയ്യും. അത് കുഴപ്പമില്ല, ട്രൈ ചെയ്തോ. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭയങ്കര ഒരു പ്രത്യേക വൈബ്രന്റ് കളറാണ്. അപ്പൊ ഇനി റെഡ് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ജിസ്മോന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കൂട്ടുകാർക്കും അതുപോലെ വൈഫിനും എല്ലാം വേണ്ടി വരുന്നുണ്ട്. പ്ലേ ചെയ്യട്ടെ. ഓക്കെ ജിസ്മോൻ, ബൈ.
1: ബൈ ബൈ.

0: പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.
3: നല്ല മഴയുള്ള സമയത്ത് മീനൊക്കെ പിടിച്ചിരിക്കാൻ നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത്. മീനൊന്നും അങ്ങനെയൊന്നും കിട്ടാറില്ല, പക്ഷെ എന്നാലും പല റിസോർട്ടുകളിലൊക്കെ പോയിട്ട് ചൂണ്ടയൊക്കെ ഇടുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. ഈ കുഞ്ഞ് പള്ളത്തി മീനൊക്കെ അല്ലേ, അതൊക്കെ കിട്ടാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി മീൻ കിട്ടിയില്ലെങ്കിൽ പോലും കുറേ നേരം ആ മീൻ കൊത്തുന്നതൊക്കെ നോക്കി ക്ഷമയോടുകൂടി ഇരുന്ന് മീൻ പിടിക്കാൻ നല്ല രസമല്ലേ? ഒരു ചെറിയ മഴയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, മഴ കൊള്ളാതെ ഒരു കുടയൊക്കെ പിടിച്ച്. പണ്ടുകാലത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇപ്പം അങ്ങനെയുള്ള സമയമൊന്നും കിട്ടാറില്ല. പക്ഷെ എന്നാലും അതൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനിതെന്താ മീനിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇന്ന് നാഷണൽ ഫിഷിംഗ് ഡേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില ഓർമ്മകളിലൂടെ ഒരു എന്താ മീൻപിടുത്തത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേഗം എന്നെ വിളിച്ച് പറഞ്ഞു. സമയം എന്താ 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടിയേ നമ്മുടെ യുവ ചോയ്സിൻ്റെ സമയമുള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484248101. യുവ ചോയ്സുമായിട്ട് കൂടിയുണ്ട് ഞാൻ RJ ജ്വൽ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ. ആ കോൾ എന്തോ ഡ്രോപ്പ് ആയി പോയി. ഒന്നും കൂടെ എന്നെ വിളിച്ചോളൂ കേട്ടോ. നമ്പർ ഇതാണ്, 0484248101. ഇതാണ് നമ്മുടെ നമ്പർ. നെക്സ്റ്റ് കോൾ. ഹലോ.
4: ഹലോ, രാജേന്ദ്രൻ.
3: രാജേന്ദ്രൻ ചേട്ടാ, എന്തൊക്കെയാ വിശേഷം?
4: ഓ, വിശേഷം കിടക്കുന്നു, തനിയായിട്ട് കിടക്കയാ.
3: കുറഞ്ഞോ?
4: ആ കുറഞ്ഞെന്ന് പറയാം.
3: എവിടെയാണ് വീട്?
4: ആലപ്പുഴ ഗുരുപുരം.
3: ഓ ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടിൽ വൈഫിനും വൈഫ് ആശുപത്രി കിടത്തിയിരിക്കുക, ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചു.
3: അയ്യോടാ, വൈഫിന് എന്ത് പറ്റി?
4: വൈഫിന് ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളാ.
3: ഓ ഓ ഓ.
4: ചുറ്റും വരുന്ന ആളാണ്, തെരയുടെ ചുറ്റും വെള്ളമായിരുന്നു. അപ്പം അവിടെ അടുത്തൊരു സർക്കാർ ആശുപത്രി കാണിച്ചിരിക്കുകയായിരുന്നു.
3: ഓ ഓ ഓ.
4: അപ്പൊ അവിടുന്ന് ഈ പ്രഷറിന്റെ ഗുളിക തരുമായിരുന്നു. പ്രഷറിന്റെ ഗുളിക തന്നപ്പം അത് കഴിച്ച് കുറെ നാട് കഴിച്ചപ്പം കുളിക്ക് ശരീരത്തിന് വീക്കാൻ സാധിച്ചു. അത് കാരണം പിന്നെ ആശുപത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയപ്പം പുള്ളീനെ അവിടെ കിടത്തണമെന്ന് പറഞ്ഞു.
3: അപ്പൊ അവിടെ ആരാ ഉള്ളത്?
4: ഇപ്പൊ എന്റെ പെങ്ങള് മാത്രമേ ഉണ്ടവിടെ.
3: ഓ, അപ്പൊ ചേട്ടൻ വീട്ടിലും ആണല്ലേ?
4: ഞാൻ ഒറ്റയ്ക്ക.
3: ഓ, ഫുഡൊക്കെ കഴിച്ചോ? അയ്യോ, പനിയാ. പനിയാകുമ്പോ പിന്നെ കഞ്ഞിയാണല്ലോ നല്ലത്.
4: എന്തായാലും
3: വേഗം രണ്ടുപേർക്കും സുഖമാവട്ടെ, എത്രയും വേഗം. പിന്നെ ഏത് പാട്ടാ ഇന്ന് വേണ്ടത്?
4: എനിക്ക് വേണ്ട ഇന്ദ്രവല്ലരി പൂ ചൂടി വരും.
3: അതേത് സിനിമയാണ്?
4: ഗന്ധർവ ക്ഷേത്രമാണ് തോന്നുന്നു.
3: ഗന്ധർവ ക്ഷേത്രം പഴയ പാട്ടാണല്ലേ? പഴയ പാട്ടാണോ ഇഷ്ടം?
4: അങ്ങനെയൊന്നും ഇല്ല, എല്ലാ പാട്ടും കേൾക്കും.
3: ഗന്ധർവ ക്ഷേത്രം ഇന്ദ്രവല്ലരി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പാട്ട് ഏതായാലും പ്ലേ ചെയ്യാം. ഇത് ആർക്ക് വേണ്ടിയാണ്?
4: നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
3: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും സുഖമാവട്ടെ, രണ്ടുപേരുടെ അസുഖമൊക്കെ മാറി നല്ല സൗഖ്യമായിട്ട് ആയുസാരോഗ്യത്തോടു കൂടെ നിൽക്കട്ടെ. എന്റെയും പ്രാർത്ഥനകൾ കേട്ടോ.
4: ഓക്കെ
3: ഓക്കെ ഓക്കെ, ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.
2: വെൽക്കം ബാക്ക് ഡിയേഴ്സ്. യു ആർ ചോയ്സിലേക്ക് തിരിച്ചെത്താൻ സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആവുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാന്ന് നോക്കാം. ഹലോ, കോൾ എന്തോ ഡ്രോപ്പ് ആയി പോയി തോന്നുന്നു. അപ്പൊ എന്നെ വേഗം വിളിച്ചോ. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അലമാര തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേപോലത്തെ കളറുകൾ, അത് പിന്നെ ഒന്ന് മാറ്റി പിടിക്കാൻ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കളിയാക്കുമ്പോഴായിരിക്കും, അയ്യോ ഇന്ന കളർ തന്നെയാണല്ലോ എൻ്റെ വാർഡ്രോബിൽ, അതൊന്ന് മാറ്റി പിടിക്കണമല്ലോ എന്ന് ചിന്തിച്ച് വേറെ കളേഴ്സിലേക്ക് തിരിഞ്ഞ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം എന്നെ വിളിച്ചോ. കാരണം ഇത് ചോദിക്കാം, കാരണം ഇന്ന് വിയർ ബ്ലൂ ഡേ ആണ്, ബ്ലൂ ഡ്രസ്സ് ധരിക്കുന്ന ദിനമാണ്. അത് ഒരു സോഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാഷണൽ ഡേയ്സും ഇന്റർനാഷണൽ ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു കുട്ടി ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ ആൻസർ പറയണമെങ്കിൽ വേഗം എന്നെ വിളിച്ചോ. 0484248101 ഇതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ ഏത് ഡ്രസ്സ്, ഏത് കളർ ഒക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഓർത്ത് വെച്ചിട്ട് വേഗം എന്നെ വിളിച്ചോ. നമ്മുടെ നെക്സ്റ്റ് കോളർ വിളിക്കുന്നുണ്ട്, ആര് നോക്കാം. ഹലോ
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: പുഷ്പ.
2: എവിടെ നിന്നാ?
3: മഞ്ഞുമ്മൽ.
2: ഓക്കെ, എന്തൊക്കെയാണ് മഞ്ഞുമ്മൽ വിശേഷം? എന്ത് ചെയ്യുന്നു പുഷ്പ ചേച്ചി?
3: ഞാനിവിടെ ജോലിക്ക് വരുവാ. മഞ്ഞുമ്മൽ ഒരു വീട്ടില് ജോലിക്ക് വന്നതാ. എന്റെ ശരിക്ക് വീട് എടപ്പള്ളിയിലാ.
2: എടപ്പള്ളിയിൽ നിന്ന് മഞ്ഞുമ്മൽ വന്ന് ജോലി ചെയ്യുവാണ് അല്ലേ? വർഷങ്ങളായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നതാണോ?
3: 10 വർഷമായിട്ട്
2: ഒരേ വീട്ടിലെ ജോലി ചെയ്യുന്നു. ഓ, അപ്പൊ എന്ത് നല്ല ആളായതുകൊണ്ടായിരിക്കും അവിടെ തന്നെ നിർത്തുന്നല്ലേ.
3: കുഞ്ഞിനെ നോക്കാൻ വന്നതാ. കുഞ്ഞിന് 3 മാസമുള്ളപ്പോ വന്നതാ.
2: ഓഹോ, അപ്പൊ കുഞ്ഞിനും ഭയങ്കര കാര്യായിരിക്കും. എപ്പ മുതലാണ്? എപ്പ മുതൽ എപ്പ വരെയാണ് അവിടെ ടൈം? ഓ, അപ്പൊ അവിടുത്തെ റേഡിയോയിൽ ഇപ്പൊ കേട്ടോണ്ടിരിക്കാണ്?
3: ഇവിടെ റേഡിയോ വെച്ചു എല്ലാ ദിവസവും. ഇവിടെ ഞാനും വെക്കും, ഇവിടുത്തെ ചേച്ചിയും വെച്ചു.
2: അവിടെ അവന്റെ പേരൊക്കെ പറയൂ.
3: ഇവിടുത്തെ

0: ചേച്ചിയുടെ പേര് വിനി എന്നാണ്. ഇവിടുത്തെ സാറ് വക്കീലാണ്, അഡ്വക്കേറ്റ് എറണാകുളത്ത്.
1: ഓ,
0: ഇവിടുത്തെ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ്, അവര് വേറെ സ്ഥലങ്ങളിലാണ്. അവളുടെ കുട്ടികളാണ് ഇവിടെ ഉള്ളത്.
1: ഓ, ആ കുട്ടികളെയാണ് ഈ നോക്കി എന്ന് പറഞ്ഞല്ലേ.
0: രണ്ടാളും അമൃത സ്കൂളിലാണ് പഠിക്കുന്നത്.
1: ഓ, ഇപ്പൊ സ്കൂളിൽ പോയേക്കാണ്. ഇപ്പൊ
0: മൂത്താള് പോയി, ഇളയൊക്കെ പനിയായിട്ടൊന്നും പോയിട്ടില്ല.
1: അപ്പൊ അവരെല്ലാരും അന്വേഷണം പറയണം കേട്ടോ.
0: എന്റെ വിശേഷം പറയാം.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ അമ്മയുണ്ട്, എനിക്ക് ഇളയ മോനുണ്ട്, മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞു.
1: ഇളയാള് എന്ത് ചെയ്യുന്നു?
0: ഇളയാള് പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ നിക്കണോ ഒന്നും ചെയ്യണില്ല.
1: എന്താണ് ഉദ്ദേശം?
0: അയാൾക്ക് ഫുട്ബോളോടാണ് താല്പര്യം.
1: ആ, ഇഷ്ടം അതാണെങ്കി ഇഷ്ടം നടക്കട്ടേനെ. നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ലൊരു താരം ഉയർന്നു വരട്ടെ.
0: അതെ, കേരള ബ്ലാസ്റ്റേഴ്സിൽ ജയിച്ച കളിക്കാൻ പോയ ഒരു പയ്യന്റെ കൂടെയാണ് ഇപ്പൊ കോച്ചിങ്ങിന് പോണത്.
1: ആണല്ലേ, നല്ല കാര്യം. നല്ല അങ്ങനെ പിള്ളേര് കളി ഈ കായികത്തിലേക്കും കൂടെ വരട്ടെ അല്ലേ. നമ്മളെപ്പോഴും പഠിത്തം പഠിത്തം എന്ന് മാത്രല്ലോ. അപ്പൊ എന്തായാലും ആണോ? ഓ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് ഞാൻ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇത് പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട് എന്റെ മോൾക്കും എന്റെ മരുമോനും വേണ്ടിയാണ്.
1: ഓക്കേ.
0: മീനാക്ഷി എന്നാണ്. എന്റെ മോന്റെ മരുമോന്റെ പേര് വിനോദ്.
1: ഓക്കേ. അവരെവിടെയാ താമസം?
0: ദുബായിലാ.
1: ദുബായിലാണ്. ഓക്കേ. അപ്പൊ അവര് കേൾക്കുന്നുണ്ടാവില്ല, എന്നാലും പറഞ്ഞേക്കണം അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പാട്ടൊക്കെ വെച്ചു. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്? പാട്ട് ഏതാ വേണ്ടെന്ന് പറഞ്ഞില്ല.
0: പാട്ട്
1: ഏത് പാട്ടാ?
0: കണ്ണാൻ തുമ്പി പോരാ.
1: ഓ, എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
0: എന്റെ മോൾക്ക് ഇഷ്ടമുള്ള പാട്ടാ.
1: ആ, മോളുടെ ഫേവറേറ്റ് പാട്ടാണ് അല്ലേ.
0: അവിടെ എപ്പോഴും ഇങ്ങനെ മൊബൈൽ കാണുമ്പോ ആ പാട്ട് എനിക്ക് അയച്ചു തരൂ. ഭയങ്കര ഇഷ്ടമാ.
1: ഓക്കെ, എന്റെയും ഫേവറേറ്റ് പാട്ടാണ് കേട്ടോ ഇത്. അതെ, എത്ര എത്ര പ്രായമായാലും നമ്മളെ ആ പഴയ കാലത്തിലേക്ക്, ആ ഒരു കണ്ണാന്തുമ്പിയുടെ പ്രായത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ. അതാണ്. അപ്പൊ എന്തായാലും കേട്ടിരുന്നോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. അപ്പൊ സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന സമയാണല്ലേ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേട്ടിരുന്നോളൂ.
0: ഓക്കെ,
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ. ഓക്കെ,
0: താങ്ക് യു.
1: ഓക്കെ, ഇതാ വരുന്ന പാട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to 107.5 Rainbow FM, Kochi. Musically yours.
2: തിരിച്ചെത്താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ 46 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി കുറച്ച് സമയം കൂടിയേ നമ്മുടെ യുവർ ചോയ്സിന്റെ സമയമുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ എന്നെ വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്? ആ, ഇപ്പൊ ഒരാൾ മഞ്ഞമ്മലിൽ നിന്ന് വിളിച്ചേ ഉള്ളൂ. ഇതാരാണ്? പേരെന്താ? ലത. ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുകയാണോ? അതെനിക്ക് തോന്നി ആ ശബ്ദത്തിൽ നിന്ന്. എന്താ ചെയ്യുന്നേ? എനിക്കും സന്തോഷം. ആദ്യമായിട്ട് ഒരു കോള് വിളിക്കുക, ആളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോ എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ കേൾക്കാറുള്ള ആളാണോ റെയിൻബോ എപ്പോഴും? എന്നിട്ട് എന്തുകൊണ്ട് വൈകി? കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലെ? ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതാണ്. പിന്നെ എന്തൊക്കെയാ വിശേഷം? സുഖാണോ? ലത ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആണോ? ഓ, നല്ല കാര്യം. പിന്നെ ഡാൻസ് ആണല്ലേ, നല്ല കാര്യം. പിള്ളേരെങ്ങനെ നല്ല സന്തോഷമായിട്ട് വളരട്ടേന്നേ. എന്താ പേര്? ദക്ഷിത്. നല്ല പേരാണ് കേട്ടോ. എന്നിട്ട് എവിടെയാണ്? ഓ, എൽ കെ ജിയിൽ ചേർത്തല്ലേ. അപ്പൊ ഇത്രയും ദിവസം അമ്മൂമ്മയ്ക്ക് കൂട്ടായിട്ട് ദക്ഷിത് ഉണ്ടായിരുന്നു, ഇപ്പൊ എൽ കെ ജിക്ക് പോയി. ഇനിയിപ്പോ ഞങ്ങളാണ് കൂട്ടുകാർ, അവര് വരുന്നവരെ. വീട്ടിലെന്തൊക്കെയാണ് പിന്നെ? വരുമ്പോ ഫുഡ് ഉണ്ടാക്കി വെക്കണം, ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കണം. നല്ല പണിയുണ്ട്. അപ്പൊ ഈ ഒരു സമയം ഒരു 2 മണി വരെയാണ് സ്വസ്ഥായിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് സ്നാക്സിനുള്ള പണി തുടങ്ങണം. ഓക്കെ. പിന്നെ കൂട്ടുകാരൊക്കെ വിളിക്കാറുണ്ടോ? ഓക്കെ. എവിടെയൊക്കെ? ആ, ഇന്ന് അന്താരാഷ്ട്ര പിക്നിക് ദിനം കൂടിയാണ്. അടുത്ത് തന്നെ ഇനി പ്ലാൻ ചെയ്യുന്ന ടൂർ എങ്ങോട്ടാ? ആണോ? ആ, എങ്ങോട്ടേക്കാ? ഡേറ്റ് മാത്രം ഫിക്സ് ചെയ്തല്ലേ.

0: ഓക്കെ. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് കൊട്ടാരം കിട്ടാനുണ്ട് എന്നുള്ളതില്
0: ആ
1: കടപ്പം സാക്ഷി.
0: ഓ, എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
1: പാട്ട് എനിക്ക് എന്താണല്ലോ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടിനോട്.
0: ആണോ? ആഹാ, പാടുവോ?
1: പാട്ടിനോട് ഇഷ്ടമാണ്, എല്ലാ പാട്ടും പഴയ പാട്ടുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ആഹാ, പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ട് അങ്ങനെ പാടുന്നില്ല, ചുമ്മാ മൂടിപ്പാട്ട്
0: പാടുന്നുണ്ടോ?
1: പാടുന്നില്ല, പാടിയാകെ
0: എന്നാ വേണ്ട, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും പിക്നിക്കൊക്കെ പോവുക, കൂട്ടുകാരുടെയൊക്കെ അടുത്ത് സന്തോഷമായിട്ടിരിക്കുക, ഞങ്ങള് ഞങ്ങളുടെ പാട്ടുകളും ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ടോണ്ടിരിക്കുക. ഓക്കെ.
1: എനിക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്റെ മോള ആദരിക്കും, പിന്നെ എന്റെ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട്, സ്മിത അനു.
0: ഇവർക്ക് വേണ്ടിയിട്ടാണ്, സ്പെഷ്യൽ ആയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ കേട്ടോ. ഓക്കെ, ബൈ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: Brussels FM Rainbow 107.5.
1: Your favorite music station.
2: പിന്നെ ഒരു പാട്ടിനും കൂടെ സമയമുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ഹലോ, ഹലോ, ഇതാരാണ്?
3: ഞാൻ അതുൽ കൃഷ്ണ.
2: അതുൽ കൃഷ്ണ, എന്തൊക്കെയാണ് അതുൽ വിശേഷം?
3: നല്ല വിശേഷം.
2: അതുൽ, അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നു? ആഹാ, അതുകൊണ്ടാണ് ഇന്ന് ഫ്രീ കിട്ടിയത് എന്നല്ലേ. ഇനി എന്താണ് പരിപാടി അടുത്തത്? പറക്കാനാണോ ഇഷ്ടം? നല്ല കാര്യം, നല്ല കോഴ്സാണ്. എന്തായാലും ആശംസകൾ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അധികം സമയം ഇല്ല വർത്താനം പറയാൻ, കാരണം സമയം തീരാറായല്ലോ.
3: എനിക്ക്
2: ഏത് പാട്ടാ? ഏതാ
3: സിനിമ തുടങ്ങി ആയിട്ട് പാട്ട്?
2: അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കുമ്പളങ്ങിനെ ഏത് പാട്ടാന്ന് പറ?
3: പാട്ടിന്റെ പേരറിയില്ല.
2: ഉയിരിൽ തൊടും, അതാണോ? ചെരാതുകളാണോ? ചെരാതുകൾ, അതാണോ ഇഷ്ടമുള്ള പാട്ട്? ഓക്കേ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയ ഡെഡിക്കേഷൻ? സ്വന്തമായിട്ട് തന്നെ ഡെഡിക്കേഷൻ അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാരും അന്വേഷണം പറയണേ. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ട് പോകോ, ഏത് ഡ്രസ്സാണ്, ഏത് കളർ ഡ്രസ്സാണ് എപ്പോഴും ഇടാൻ ഇഷ്ടം? റെഡാണ്. സെയിം ബീച്ച്, അതിൽ എനിക്കും റെഡാ ഇഷ്ടം. അപ്പൊ എന്തായാലും അതിലിന്റെ ഫേവറേറ്റ് പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കേ, ബൈ.

0: ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം ദാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും സന്തോഷമായിരിക്കുക, ഓരോ നിമിഷവും സന്തോഷമായിരിക്കുക. അപ്പോൾ 107.5 FM റെയിൻബോയിൽ യുവ ചോയ്സിന്റെ സമയം ദാ ഇപ്പോൾ അവസാനിക്കുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ നല്ല ഹാപ്പിയാക്കി മാറ്റുക. നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത് നമ്മളെ ഹാപ്പിയാക്കാനില്ലേ? അപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ഇഷ്ടമുള്ള കളറിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, സമയമുള്ളപ്പോൾ നല്ലൊരു പിക്നിക്കൊക്കെ പോയി, അങ്ങനെ നമ്മുടെ ജീവിതത്തെ വളരെ സന്തോഷമാക്കി മാറ്റുക. അപ്പോൾ ഇന്നത്തെ ദിവസം
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: ഇനി കേൾക്കാം 3 മണി മുതൽ വിവിധ് ഭാരതിയിലെ, ശേഷം 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്. സ്റ്റേ ട്യൂൺഡ് ടു 107.5 FM റെയിൻബോ.
0: Musically yours, this is 107.5 FM Rainbow.

ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ശേഖരത്തോടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോൾ ഡീസൽ എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും കേന്ദ്ര സർക്കാർ. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കെടുത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട്

0: ടീച്ചറായ ജീവനക്കാരിയായ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11 മണിക്ക് വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്കിയ സൌത്ത് ആഫ്രിക്ക പോരാട്ടം രാത്രി 9:30.
1: News Rainbow.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: Listening to Rainbow FM 107.5, musically yours.

0: ഒരു കിടിലൻ അടിച്ചുപൊളി പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ദാ എവിടെ ആരംഭിച്ചിരിക്കുകയാണ്.
1: യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ചിങ്ങനെ പോയി തുടങ്ങിയിരിക്കുകയാണ്.
0: യെസ്, അപ്പോ ഇന്ന് ഓൺ ദ ഗോയിൽ ചേരുന്നത് ഞങ്ങൾ രണ്ടുപേരാണ്. ഞാൻ സിമിയാണ്.
1: ഞാൻ സാന്ദ്രയാണ്.
0: യെസ്. അപ്പോ സാന്ദ്ര, ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ.
1: ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് വൺ, ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്.
0: ഇവിടെ വെച്ച് പൂട്ടിക്കെട്ടിട്ട് നമുക്ക്
1: ഒരാളോ. പിക്നിക്കിനെ പറ്റി ഓർക്കുമ്പോ സിമിയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഓർമ്മ എന്താണ്?
0: ആദ്യം വരുമ്പോ നമ്മൾ ഏറ്റവും ചെറുതിലെ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് പോയില്ലേ, ആ ഒരു പിക്നിക്കാണ് ഓർമ്മ വന്നത്. അത് നല്ല രസമായിരുന്നു. നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ പോയിരിക്കുന്ന സ്ഥലത്ത്, കുഞ്ഞാണല്ലോ, അപ്പൊ പോയിരിക്കുന്ന സ്ഥലത്ത് മണ്ണായിരുന്നു വന്നൊരു, എന്താ പറയാ, എനിക്ക് തോന്നുന്നു അത് ഇല്ലിത്തോടാണോ സംഭവം സ്ഥലമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞങ്ങൾ ആ ഒരു പുഴയുടെ സൈഡിലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്തിയിരുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളായതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ തുറന്നു വരുമ്പോ മണ്ണെല്ലാവരുടെ ഫുഡിലോട്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് സ്നാക്സ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനേക്കാൾ ഇഷ്ടം നമുക്ക് സ്നാക്സ് ആയിരിക്കുമല്ലോ. വീട്ടിൽ നിന്ന് ഉച്ചക്ക് ലഞ്ച് തരുന്നതിനേക്കാൾ നല്ലത് സ്നാക്സ്
1: എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ.
0: പക്ഷെ ടൂർ സ്കൂളിൽ നിന്ന് ആയതുകൊണ്ട് അവർ അങ്ങനെ വാങ്ങിച്ചു തരില്ല, വണ്ടിയിൽ തന്നെ കരുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കിട്ടുമ്പോഴത്തേക്കും സന്തോഷമായിരുന്നു.
1: അപ്പൊ അതാണ് ആദ്യത്തെ ഓർമ്മ.
0: അതാണ് ശരിക്കും ആ ഒരു ശരിക്കൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു അരുവിയാണ്. ആ ഒരു പുഴ സൈഡില്ലേ, ആ ഒരു അരുവിയും പിന്നെ കുറെ കുട്ടികളുടെ ബഹളങ്ങളൊക്കെയാണ് പിക്നിക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ.
1: എന്റെ പിക്നിക് എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഒരു പ്ലസ് ടു ഒക്കെ എത്തിയ സമയത്ത് പപ്പ, അമ്മ, ഞാൻ, എന്റെ ബ്രദർ, ഞങ്ങള് നാലു പേരും കൂടി ചീയപ്പാറ വാട്ടർഫോൾസ് കാണാൻ പോയി. അതൊരു വമ്പൻ ട്രിപ്പായിരുന്നു. അന്ന് നമ്മള് വാളറ കണ്ടു, മൂന്നാർ പോകുന്ന വഴി കൂടെ കുറെ നടന്നു. അങ്ങനെ അത് നല്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. എപ്പോ ചോദിച്ചാലും എനിക്ക് ആദ്യം ഓർമ്മ വരുന്നതാണ്. ആ നാലു പേര് കൂടിയിട്ടുള്ള ആ വൈബ്, ഫാമിലിയായിട്ട് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാന്ന് അന്നാണ് ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്.
0: അതൊന്നും പിന്നീട് നമുക്ക് തരാൻ പറ്റില്ല. ഈ ഫാമിലിക്ക് ഫാമിലി ആയിട്ടുള്ള വേറൊരു വൈബാണ്, ഫ്രണ്ട്സിന്റെ

0: അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെയും വൈബ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ശ്രോതാക്കളുടെ വൈബ്സ് ഉണ്ട്, അത് നമുക്ക് വഴിയെ ചോദിക്കാം. അത് നിങ്ങൾ എന്തായാലും പറയണം. അപ്പൊ അത് വഴിയെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ, അധികം ബോറടിപ്പിക്കണ്ട.
1: പാട്ടിലേക്ക് പോവാം.

മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: അപ്പോഴേ ഇന്ന് കുറേ കുറേ ദിവസങ്ങളുടെ പ്രത്യേകത ഉള്ള ദിവസങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു
1: അതെ.
0: അല്ലേ. അതിൽ ആദ്യത്തെ പ്രത്യേകത എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ എല്ലാവരും അടുത്ത് പ്രത്യേകത പറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് മാത്രമുള്ളതല്ലേ പ്രത്യേകത പറയാനുള്ള ദിവസം. ഇവരൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യണല്ലേ?
1: തെറ്റല്ലേ? എനിക്ക് ആ സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നേ, പ്രഭാസിന്റെ തെറ്റ് ചെയ്താൽ.
0: അതെ. ഓക്കെ, അപ്പോ വേറെ ഒന്നല്ല, ഇന്ന് അക്വേറിയം ഡേ കൂടി ആണ്.
1: യെസ്, ക്ലീൻ യു.

0: അക്വേറിയം
1: അങ്ങനെ അറിയൂ, അങ്ങനെ പറയൂ, ക്ലീൻ യുവർ അക്വേറിയം. അപ്പോഴായിരിക്കും വീട്ടിൽ ഇപ്പൊ പലരും ആലോചിച്ചു, അയ്യോ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ക്ലീൻ ചെയ്യാൻ പോലും മറക്കാറുണ്ട് എന്ന് പറയുന്നത് അല്ലെ. സാൻഡേർഡ് വീട്ടിൽ അക്വേറിയം ഉണ്ടോ?
0: എന്റെ വീട്ടിലില്ല, മുന്നേ ഉണ്ടായിരുന്നു. അതിൽ നമ്മള് മറ്റേ കുഞ്ഞു കുഞ്ഞു മീനുകളില്ലേ, ഗപ്പി ഗപ്പി ആയിരുന്നു നിറയെ ഉണ്ടായിരുന്നു. അത് എന്റെ അനിയന് ഭയങ്കര ക്രേസ് ആയിരുന്നു അതിനോട്.
1: എനിക്ക് ആകെ ഗപ്പി എന്ന് മാത്രമേ അറിയുള്ളൂ പേര്. പിന്നെ ഒരു ഗോൾഡൻ ഫിഷ് ഉണ്ട്, പിന്നെ വേറെ
0: കൂടിയുണ്ട്,
1: സക്കറിന് എനിക്കറിയാം, പിന്നെ വേറെ വേറെ എന്തൊക്കെയൊക്കെ കൂടിയുണ്ട്,
0: ഒരുപാട് മത്സ്യങ്ങളുണ്ട്.
1: പക്ഷെ ആ മത്സ്യങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല. അതേസമയം കറിവെച്ചായിരിക്കണം മത്സ്യങ്ങളൊക്കെ എനിക്കറിയാം. തീറ്റ മുഖ്യം ബീഗിലെ എന്ന് പറയുന്ന പോലെ
0: അല്ലേ,
1: കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാകും, പക്ഷെ പേരറിയാത്തോണ്ടാ, അറിയാത്തോണ്ടാ, സത്യമായിട്ട് അറിയാത്തോണ്ടാ കേട്ടോ. അപ്പോ നമ്മള് ക്ലീൻ യുവർ അക്വേറിയം ഡേ എന്ന് പറയുമ്പോ എത്ര പേര് അക്വേറിയം ക്ലീൻ ചെയ്തിട്ടുണ്ടാവും? ഈ ശരിക്കും ഇതൊക്കെ വളർത്തുന്നതിന് ഒരു ശാസ്ത്രീയമായ രീതിയൊക്കെ.
0: അതെ, തീർച്ചയായിട്ടും. ഒരാഴ്ച കൂടുമ്പോക്കെ, ഒരാഴ്ച അല്ല, ഒരു മൂന്ന് ദിവസം കൂടുമ്പോ വെള്ളം മാറ്റുന്നൊക്കെ നല്ലതായിരിക്കും. ശരിക്കും നമ്മുടെ പെറ്റ്സിന്റെ, പെറ്റ്സ് ജീവിക്കുന്ന ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി വെക്കുക.
1: ഓ അങ്ങനെയൊക്കെയാണ് ശരിക്കും. എന്താണെന്നറിയോ, ഞാൻ ഈ പരിപാടി നിർത്തിയെന്ന് അറിയോ, എനിക്കിഷ്ടമാണ് ഇതൊക്കെ, പക്ഷേ ഇതൊക്കെ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര
0: വിഷമം. നമുക്ക് സഹിക്കാൻ പറ്റില്ല.
1: എന്റെ വീട്ടിലുണ്ടായിരുന്നു ചെറിയ ചെറിയ അക്വേറിയം എന്ന് പറയാനല്ല, ചെറിയ ബൗളിലൊക്കെ ഇടില്ല നമ്മള്. അപ്പൊ അതിലേക്ക് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു പറയാമോ, വളരെ ബുദ്ധിമതി ആയതുകൊണ്ട്
0: പറയട്ടെ,
1: ഞാൻ നമ്മളുടെ സിങ്കില്ലേ, കിച്ചണിലെ സിങ്കിൽ, അതില് കയ്യില് രണ്ട് മീനുകൾ ഞാൻ എടുത്തു വെച്ചിട്ട് കിച്ചണിലെ സിങ്കില് മറ്റേ ബൗളിലെ വെള്ളം മാറ്റാനായിട്ട് ഒരു കൈ വെച്ച് മീനെ പിടിച്ചിട്ടുണ്ട്, ഒരു കൈ വെച്ചിട്ട് ബൗളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. ഈ മീൻ ചാടിപ്പോയി സിങ്കിലേക്ക് താഴെ പോയി,
0: അയ്യോ
1: ഉള്ളിലോട്ട് പോയി, അതിന്റെ അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് സങ്കടം വന്നു,
0: കരഞ്ഞോ,
1: പിന്നെ നിർത്തി. അപ്പൊ പിന്നെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക്
0: സഹിക്കാൻ പറ്റില്ല, സത്യമാണത്, നമ്മൾ വളർത്തുന്നത് എന്താണെങ്കിലും.
1: പക്ഷെ എത്ര നന്നായിട്ട് അക്വേറിയം സെറ്റ് ചെയ്ത് അത് നന്നായിട്ട് കൊണ്ടുപോകുന്ന എത്രയോ പേരുണ്ടെന്നറിയാം.
0: അതെ അതെ, അതൊരു പാഷനായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ദിവസം കൂടിയാണിത്.
1: അതെ അതെ അതെ, അങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടോ.
0: അതെ അതെ,
1: നിങ്ങൾ എത്ര മാത്രം നിങ്ങളുടെ അക്വേറിയത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അക്വേറിയം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വിളിച്ച് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കാം 0482428101 0482 8142 8101. കേൾക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്തൊക്കെയാണോ എന്നുള്ളത്. അപ്പൊ ഇനി ഇത് അറിയാത്തവർക്ക് കൂടെ അറിയാലോ.
0: അതെ അതെ അതെ, അതിന് പ്രത്യേക തരം കല്ലുകളൊക്കെ പാകിയിടാൻ
1: പറ്റും. എന്താണ്
0: തോടിൽ നിന്ന് കിട്ടുന്ന പായലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ അതുപോലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമ്മൾ വിളിക്കാം. അതുപോലെ നിങ്ങളുടെ ഈ തരം ഓർമ്മകളെല്ലാം നമ്മൾക്ക് എഴുതിയും അയക്കാൻ പറ്റുന്നതാണ് ഇൻസ്റ്റാ FB. അതിൽ നമ്മുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്.
1: അതെ, അപ്പൊ നിങ്ങളുടെ കമന്റ്സ് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ വാട്സപ്പ് നമ്പർ ഇതാണ് 8547341075 8547341075. അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമും ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്.
0: അതെ, പെട്ടെന്ന് വരൂ.
1: അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ആരോ ഒരാൾ
0: വന്നിട്ടുണ്ട്. ഹലോ, വന്ന വേഗത്തിൽ തിരിച്ചു പോയി,
1: വഴി മാറിപ്പോയതാണോ അറിയില്ല. ഇല്ല, എന്തായാലും വിളിക്കായിരിക്കും, വിളിക്കായിരിക്കും ഉറപ്പായിട്ടും,
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോയാലോ?
1: തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു നല്ല പാട്ടിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

യു ആർ ലിസ്ണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 5 മണി കഴിഞ്ഞിട്ട് 35 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ അക്വേറിയം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അതെ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അക്വേറിയം വൃത്തിയാക്കണം?
0: ആ, എന്തുകൊണ്ട് അക്വേറിയം വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞോട്ടെ.
1: പോരട്ടെ,
0: ആ ഹിസ്റ്ററി ആണല്ലോ എല്ലാത്തിലും
1: പ്രധാനം
0: അറിയേണ്ടത്. അപ്പൊ ശരിക്കും നമുക്കിതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്.
1: തീർച്ചയായിട്ടും
0: ഇത് ശരിക്കും പ്രാചീന കാലം മുതൽ തന്നെ ഇതുപോലെ സസ്യങ്ങളെയും അതുപോലെ തന്നെ ജലജന്തുക്കൾ അതായത് മത്സ്യങ്ങളെയും ഒക്കെ ഇങ്ങനെ ആ ഒരു ഒരു ചെറിയ ഒരു ഇത് സംരക്ഷിച്ച് കുളം പോലെ സംരക്ഷിച്ച് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു വന്നിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഒരു ചൈനക്കാരാണ് ഇതിന്റെയൊക്കെ ആ ഒരു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതെ അതെ, അതിൽ സുങ് രാജവംശത്തിലുള്ള അതിൽ രാജവംശം അവരെ സ്വർണ മത്സ്യങ്ങളെ പ്രത്യേകം ഒരു ജലാശയങ്ങളിൽ സംരക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അത് ഇന്നത്തെ പോലെ പ്രദർശനയോഗ്യമാക്കിയിരുന്ന ഒന്നും ആയിരുന്നില്ല. അവരവരുടെ ഒരു സൗകര്യത്തിനും ഒരു കാഴ്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് വീട് അവരുടെ കൊട്ടാരത്തിനുള്ളിലൊക്കെ ചെയ്തിരുന്നതായിരുന്നു. പിന്നീടാണ് അതൊരു എന്താ പറയുക, പ്രത്യേകം പ്രത്യേകം സംഭരണികളിൽ അതായത് ആ ഒരു പ്രത്യേകം കൂടെന്നല്ലല്ലോ പറയുന്നത്, അതിനെ ആ ഒരു
1: കുളങ്ങളിൽ
0: ചെറിയൊരു കുളങ്ങളിലൊക്കെ അത് വളർത്താനൊക്കെ തുടങ്ങി.

0: പിന്നെ അത് പ്രദർശിപ്പിക്കാനായിട്ട് തുടങ്ങി അവരെ. അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശരിക്കും ഇത് ഈ ഒരു ഇത് വരുന്നത് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലൊക്കെ ഇതൊരു വിനോദമായിട്ട് അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഹോബിയൊക്കെ ആയിട്ട് മാറി ഈ ഒരു മീൻ വളർത്തൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള അലങ്കാര മത്സ്യ വളർത്തൽ പ്രദർശനമൊക്കെ ആയിട്ട്. ശരിക്കും ഈ അക്വേറിയം എന്നൊരു വാക്ക് വന്നിരുന്നത് ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ഹെൻറി ഗോസെ, അദ്ദേഹമാണ് ഈ അക്വേറിയം എന്ന ആ ഒരു വാക്ക് ആ ഒരു വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതെ, യെസ്. അപ്പോൾ 1865 ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു വിനോദം 1900s അമേരിക്കയിലെമ്പാടും വ്യാപിക്കേണ്ടായി. പിന്നീട് അതിപ്പോ ലോകം നിറച്ചായി എന്നാണ് പറയുന്നത്.
1: എല്ലാവരുടെയും വീട്ടിൽ കാണും.
0: അതെ, ഈ
1: ഒരു മത്സ്യം
0: ഒരു കണ്ണാടിക്കൂട്ടിൽ മീനിനെ ഇങ്ങനെ വളർത്തി കൊണ്ടിരിക്കുന്ന ആ ഒരു
1: പ്രക്രിയ.
0: അതെ, പ്രക്രിയ എല്ലായിടത്തും തുടരുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിലാണെങ്കിലും അതെ അതെ അതെ, അവര് സമ്മതിക്കില്ല. അവര് എങ്ങനെയാണെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഗപ്പിയാണെങ്കിലും വിളിച്ചിടും.
1: അതെ, അവർക്ക് കാണുമ്പോ രസമാണല്ലോ. ഒരു കുഞ്ഞ് സാധനം ഒരു വാലക്കാട്ടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഭംഗിയുള്ളതിങ്ങനെ നടക്കുമ്പോ അവർക്ക് കണ്ണിന് കൗതുകം.
0: പക്ഷെ എനിക്ക് ചിലപ്പോൾ കൊടുക്കുന്നത് ഇതുങ്ങൾക്ക് ഇത്രയും സ്ഥലം മതിയാവോ
1: ഞാനും
0: ആലോചിക്കാറുണ്ടല്ലേ. നമ്മള് കൂട്ടിലടച്ചിട്ടൊരു തത്തയെ പോലെയൊക്കെ എന്ന് പറയില്ലേ.
1: വലിയ അക്വേറിയംസ് ഒക്കെ കാണാൻ പോകുമ്പോഴും വിചാരിക്കും നിങ്ങളെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് പോവില്ലേ.
0: പക്ഷേ ചിലപ്പോ അവർ ആ ഒരു ഇതായിട്ട് ആ ഒരു എൻവയോൺമെന്റായിട്ട് പുറത്തുപെട്ടിട്ടുണ്ടാവാം.
1: പുറത്തുവിട്ട് അവർക്ക് ചിലപ്പോ അത്രയും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല,
0: അറിയില്ല കേട്ടോ. ഇതൊക്കെ ഒരു നിഗമനം മാത്രമാണ്,
1: ആധികാരികമായിട്ടൊന്നും നമ്മൾ
0: അറിയില്ല, അത്രയേ ഉള്ളൂ. ആധികാരികമായിട്ടുള്ള അറിവൊന്നുമില്ല. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരാം, അത്രയേ ഉള്ളൂ.
1: നമ്മുടെ തെറ്റൊക്കെ തിരുത്താൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വിളിക്കാം.
0: 0424241 എന്നതാണ് നമ്പർ.
1: അതെ, ഇനി അക്വേറിയം എന്തുകൊണ്ട്
0: വൃത്തിയാക്കണം?
1: ഓക്കെ, വെള്ളത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളൊക്കെ മത്സ്യങ്ങൾക്ക് രോഗമൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമുണ്ട്. അതുകൊണ്ടാണ് അത് മാറ്റണം എന്നുള്ള രീതിക്ക് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ്, ഒത്തിരി വെള്ളം കുറയുന്ന ആൾ വെച്ചാൽ ഓക്സിജന്റെ അളവ്
0: കുറഞ്ഞു പോകും.
1: അപ്പൊ അതുകൊണ്ട് അതും ഒരു കാരണമാണ്. പിന്നെ അതുപോലെ ആഴ്ചയിൽ 20-30% മാത്രമേ വെള്ളം മാറാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഫുൾ വെള്ളം ഒറ്റയടിക്ക് മാറ്റി കളയരുതെന്നാണ്
0: അങ്ങനെയാണോ
1: വിദഗ്ധർ പറയുന്നത്. അതിന്റെ ആധികാരികതയെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയാം കേട്ടോ.
0: സാധാരണ വീട്ടിലൊക്കെ ഞാൻ ചെയ്യുന്നതെന്നറിയോ, ഫുൾ വെള്ളം ഒറ്റയടിക്ക് മാറ്റും. പക്ഷെ അത് എനിക്ക്
1: അത് നമ്മള് പുതിയ മത്സ്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ആ കവറിലെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇട്ട് വെക്കും. മീൻസ് അവരുടെ ശരീരവും
0: അതായിട്ട്
1: എന്നിട്ട് അതിനെ തുറന്നു വിടുള്ളൂ.
0: ഓ ശരിയാട്ടോ,
1: അങ്ങനെ അങ്ങനെ.
0: ഓ, ഇത്ര ബുദ്ധിയൊന്നും എനിക്ക് പോയില്ല.
1: അതെ,
0: ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: അതെ, 0484-248-1 എന്നതാണ് ആ നമ്പര്. അപ്പോ രണ്ട് പാട്ടിന് ശേഷം വീണ്ടും അടുത്ത ടോപ്പിക്കായിട്ട് എത്തുന്നതാണ് സ്റ്റേഡിയം ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5.

0: അപ്പോ നമ്മൾ ഇനി അടുത്ത ടുഡേ സ്പെഷ്യാലിറ്റിയിലേക്ക് പോവാണ്.
1: അതെ, ഇന്ന് ഇന്റർനാഷണൽ പാനിക് ഡേ ആണ്. പാനിക് ആവാറുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. പാനിക് ആവുന്നതിനെ പറ്റി ആലോചിക്കുമ്പോ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു അനുഭവം പറയൂ.
0: പ്രത്യേകിച്ച് അനുഭവം പാനിക്കാവുന്ന, പ്രത്യേകിച്ച് നമ്മള് എന്തെങ്കിലും ഒരു എന്താ പറയാ, എനിക്കെപ്പോഴും കൂടുതൽ പാനിക്കാവുന്നത് സത്യം പറഞ്ഞാല് ബസ് കയറാനായിട്ട് നിൽക്കില്ലേ. ബസ് കയറാൻ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ബസ് കയറുമ്പോൾ കൈ രണ്ടും പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഫോണോ, മാക്സിമം ഞാൻ എടുക്കാറില്ല, ഞാൻ കയ്യിലേക്ക് പെട്ടെന്ന് ഞാൻ പാനിക്കായിട്ട് ഇരിക്കണോ നിൽക്കണോ പോണോ ഓടണോ എന്നുള്ളതല്ല. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് എന്നോട് ആരെങ്കിലും പറയണം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം, ഇന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് നിൽക്കണം. അപ്പൊ പെട്ടെന്ന് പറയും ഇതാ ബസ് വന്നു എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബസ് വരുന്നത് നിൽക്കുന്നത്. പക്ഷെ എനിക്കപ്പോ ടെൻഷനാണ്, എനിക്ക് കയറണോ വേണ്ടേ, പക്ഷെ ഞാൻ കയറിയാൽ എത്തില്ല, എനിക്ക് ചാടിയാൽ എത്തില്ല, ഞാൻ അവിടെ എത്തില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ടും കൂടും. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ബസ് വരുമ്പോ എന്താന്ന് അറിയില്ല, ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പാനിക്കാവും. നേരത്തെ കണ്ടു അവിടെ നിന്ന് ബസ് വരുവാണെങ്കിൽ എനിക്ക് വിഷയമില്ല, അങ്ങനെ ആ ബസ് വരുന്നുണ്ട് ഇനി അത് എനിക്ക് കയറാം എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ ഏറ്റവും അടുത്ത് വന്നിട്ടാണോ ഞാൻ കാണുന്നെങ്കിൽ ഇതിൽ കയറണോ, അയ്യോ തിരക്കാണോ, അയ്യോ വേണോ വേണ്ട അടുത്ത ബസ്സിന് കാത്തു നിൽക്കണോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
1: പലതരം പാനിക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്,
0: ഇതാദ്യമായിട്ടല്ല. ഞാൻ വളരെ വെറൈറ്റിയാണ്. സാധാരണ നമ്മൾ പാനിക്കാവുന്നത് എന്തെങ്കിലും ടെൻഷൻ എന്തെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ച് അൺഎക്സ്പെക്ടഡ്
1: ആയിട്ടുള്ള എന്തെങ്കിലും,
0: അതൊക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്കിതാണ് ഏറ്റവും വലുത്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര പേടിയാ ബസ്സില് കയറുമ്പോ പെട്ടെന്ന്. എന്നുവെച്ചാൽ അതെനിക്ക് എന്താന്ന്
1: എനിക്ക്, അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ അമിത ഭയം, പേടി, ഉത്കണ്ഠ ഇങ്ങനെയൊക്കെയുള്ളവര് ഈ പാനിക്കാവുന്ന സമയത്ത് നല്ലോണം ഡീപ് ബ്രത്ത് എടുക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊക്കെ ശ്വാസം എടുക്കുക,
0: അപ്പോഴേക്കും ബസ് പോകും. എന്തായാലും അല്ല, ഇത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയണല്ലോ.
1: തമാശയാക്കി. ഓക്കെ, പാനിക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പതുക്കെ ഒന്ന് ശ്വാസം വലിച്ചു വിടുക, ഉടനെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. ചിലരുണ്ട് പാനിക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പോട്ടിൽ, ഞാൻ അതുപോലെ ഒരാളാണ്, പെട്ടെന്ന് തീരുമാനം എടുക്കും. അത് മണ്ടത്തരായിരിക്കും,
0: എന്നാലും എടുക്കില്ലേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് രണ്ടു തരത്തിലാണ്, അത് വേണോ ഇത് വേണോ എന്നുള്ളത്. തീരുമാനം പെട്ടെന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും.
1: പാനിക്കാവുന്ന സമയത്ത് മാത്രം, ഇല്ലെങ്കിൽ എനിക്ക് സമയം വേണം, ഇല്ലെങ്കിൽ ഒരുപാട് ആലോചിച്ച് മാത്രമേ എടുക്കുള്ളൂ. ടെൻഷൻ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനം എടുക്കും സ്പോട്ടില്. അങ്ങനെ ചെയ്യാതിരിക്കുക. വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പാതി ആശ്വാസം.
0: ശരിയാണ് കേട്ടോ. ശരിക്കും ആ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാനിക് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വളരെ കൂടുതൽ വഷളാവാനും ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മളൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ചാല് ചിലപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷനും അവിടെ തന്നെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഇങ്ങനെ പാനിക് ആവേണ്ട കാര്യമില്ല, ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് ഞാൻ തന്നെ എന്നെ സ്വയം ആശ്വസിപ്പിക്കും.
1: ഇതും കടന്നു പോകും,
0: ഇതൊന്നും അല്ല, ഇതിനേക്കാൾ അപ്പുറം കടന്നവനാണ് ഈ കെ ജോസഫ് എന്നുള്ള ആ ഒരു ഡയലോഗ്.

0: ഒക്കെ ആലോചിച്ചിട്ടിരിക്കും. എന്നാൽ പോലും എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വെറുതെ പാനിക്കാവും. എന്തിനാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്നൊരു ടെൻഷൻ വരും, പെട്ടെന്ന് എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല.
1: അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടോ?
0: നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പേ അല്ല, നിങ്ങളൊക്കെ മാത്രമായിരിക്കും ഇങ്ങനെ അല്ല. എന്തായാലും ഇന്ന് നമ്മൾ പറഞ്ഞത് ഇന്ന് പാനിക് ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും എന്നാൽ എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലോകമെമ്പാടുമുള്ള ആളുകൾ അനുഭവിക്കുന്ന സമ്മർദ്ദം, അതുപോലെ തന്നെ ഉത്കണ്ഠ, പരിഭ്രാന്തി എന്നിവയെ കുറിച്ചിട്ട് അവബോധം സൃഷ്ടിക്കാനായിട്ടാണ് ഇന്റർനാഷണൽ പാനിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ജീവിതത്തിലെ തിരക്കുകളും വെല്ലുവിളികളും പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. ഒപ്പം തന്നെ അത്തരം സാഹചര്യങ്ങളിൽ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ബ്രത്ത് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഒന്ന് ശാന്തമാവുക. ആ ഒരു സിറ്റുവേഷൻ ശരിക്കും ശാന്തമാവുക എന്നതാണ്. പലപ്പോഴും നമുക്ക് സാധിക്കില്ല, എങ്കിലും ഒന്ന്
1: ശാന്തമായിട്ട്
0: അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഒരു അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. സമയം 5 മണി കഴിഞ്ഞിട്ട് 53 മിനിറ്റ് ആണ്. 6 മണി കഴിഞ്ഞിട്ട് ശേഷം മതിയായിരിക്കും നമുക്ക് കോള്.
1: അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: അങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടുകൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. അതെ അതെ
1: അതെ
0: അതെ അതെ. ഓക്കെ, സമയം 6 മണി കഴിഞ്ഞിട്ട് 3 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളിനി
1: പിക്നിക് ഡേയിലേക്ക് പോവുകയാണ്.
0: യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ന് ഇനി കുറച്ച് പിക്നിക് അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്നത്.
1: അതെ അതെ.
0: നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോ ട്രിപ്പ്, ആ ഓരോ ട്രിപ്പിനെ കുറിച്ചിട്ട് പറയാവുന്നതാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയുള്ള വേറെ എന്തൊക്കെയാണ് ഓർമ്മകള്.
1: അതെ, ഇപ്പൊ ഒരു പിക്നിക് പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്കായിരിക്കും നിങ്ങൾ പോവുക?
0: ഇനി പിക്നിക്കിന് പോകാനായിട്ട് ആ താല്പര്യമുള്ള സ്ഥലം ഏതാണ്? നല്ലല്ലേ.
1: അതെ, പിക്നിക്കിന് കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ വീട്ടുകാരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും കൊണ്ടുപോകാം. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? നല്ലൊരു പ്രശ്നം.
0: അതെ, ഫുഡും ട്രിപ്പും ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും
0: ഒരമ്മ പറ്റ മക്കളാണ്. അതെ, ട്രിപ്പ് പോകുന്നതിനാ ഫുഡ് കഴിക്കാൻ, ഫുഡ് കഴിക്കുന്നതിനാ ട്രിപ്പ് പോകാൻ എന്ന് ചോദിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രിപ്പ് ഏത് ട്രിപ്പ് ഓർമ്മ ഏതായിരുന്നു? അപ്പം തന്നെ ഇനി എവിടെ പോകാനായിട്ടാണ് താല്പര്യം, ഇനിയുള്ള ആ ഒരു ട്രിപ്പിന്റെ പ്ലാൻ ഒക്കെ എന്തൊക്കെയാണോ എന്നുള്ളത് ഷെയർ ചെയ്യാവുന്നതാണ്. അതിന്റെ നമ്പർ എങ്ങനെയാണ്? നമ്പർ പറഞ്ഞു കൊടുക്കുള്ളൂ, കൊടുക്കൂ കുട്ടി.
1: 0484-2428-101.
0: അതെ, പറഞ്ഞോളൂ. 04-8-4-2-4-2-8-1-0-1 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇത് വിളിക്കുന്നവർക്കുള്ളത്. ഇനി വാട്സപ്പിൽ മെസ്സേജ് അയക്കണ്ടേ?
1: വേറെയുണ്ട്,
0: പണി വരുന്നുണ്ട്.
1: അതെ, പണി വരുന്നുണ്ട്.
0: അതെ, അപ്പോ വാട്സപ്പ് ക്വസ്റ്റ്യൻ ഇതാണേ. നമ്മള് അമർ അക്ബർ ആന്റണി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള നന്നായിട്ട് ചിരിച്ച ഒരു സിനിമയായിരുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രവുമായിരുന്നു.
1: ഓക്കെ,
0: അപ്പൊ ആ സിനിമയില് 3 പേരും കൂടി ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേത് സ്ഥലത്തേക്കാണ് അവരെ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? അതോടുകൂടി ആ സ്ഥലം വൈറലായി. പിന്നെ ഇപ്പൊ എപ്പ ചോദിച്ചാൽ എവിടെ പോകുന്നവർ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിൽ ആ സ്ഥലത്തേ പോകുള്ളൂ എന്ന് പോകാൻ താല്പര്യപ്പെടുത്തുള്ളൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അമർ അക്ബർ ആന്റണി എന്ന മൂവിയില് 3 പേരും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഏത് സ്ഥലത്തേക്ക് പോവാനാണ്? ഇത് വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് നമ്പർ ഇതാണ്,
1: 8547-3410-75.
0: അതെ, ഓക്കെ, 8547-3410-75 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അമർ അക്ബർ ആന്റണി മൂവിയിൽ അവർ എവിടെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി വിളിക്കേണ്ടവർ വേഗം വിളിച്ചോളൂ, 04-8-4-2-4-2-8-1-0-1 എന്ന നമ്പറിലേക്ക്.
1: അപ്പോഴേക്കും വന്നു,
0: അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? കിട്ടുമോ? അറിയില്ല. ഹലോ,
1: പോയി.
0: ഓക്കെ, പോട്ടെ, ഇനിയിപ്പോ അടുത്ത ആൾ വേഗം വരുമായിരിക്കും.
1: അപ്പൊ
0: അപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്തിയാലോ.
1: പിന്നെന്താണ്, നല്ലൊരു പാട്ടിലേക്ക് പോകാം.

0: കോള് വന്നിട്ട് രണ്ടുപേരും കട്ടായി പോയതാണ് ശരിക്കും.
1: യെസ്
0: പക്ഷെ ഞാൻ അപ്പോഴേക്കും നമ്മള് ക്വസ്റ്റ്യനിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമർ അക്ബർ ആന്റണി എന്ന മൂവിയില് ആ മൂന്ന് പേരും കൂടി എവിടെയാ ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എവിടെയാ സാൻഡ്ര പറയൂ?
1: പട്ടായ
0: പട്ടായ
1: സവാട്ടിക്ക
0: സവാട്ടിക്ക. ഓക്കെ, അപ്പോ ഫസ്റ്റ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പേര് വായിക്കാം. ജിഷ ജോൺസൺ. അതെ, പാട്ടാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതൊന്ന് നോക്കിക്കേ.
1: പാട്ടല്ലോ, പട്ടായ
0: മനസ്സിലായി. അതെ, ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, പട്ടായ ആണെന്ന് ഞങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നു. ഓക്കെ, പിന്നെ ജലീല് ഫ്രം കൊച്ചി, പട്ടായ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഓക്കെ,
1: സന്തോഷാണ്.
0: ഓക്കെ, പിന്നെ ആരാണ്? ദീപ സുരേഷ് ചാലക്കുടിയിൽ നിന്നിട്ട് പട്ടായ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആരവ് ഷാനോ യു സി കോളേജ് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഷിബു വിനീത ഷിബു പൂച്ചാക്കൽ. പിന്നെ ആരാണ്? ഹായ് സിമി സാൻഡ്ര, ആൻസർ തായ്ലൻഡിലെ പട്ടായ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഞാൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ടൂറ് പോയത് തായ്ലൻഡിലേക്കായിരുന്നു. സ്നേഹപൂർവ്വം ഗിരിജ പെരുമ്പ പാലക്കാട്. അതെ, ഗിരിജ വേഗം വിളിച്ചോളൂ കേട്ടോ, വിളിച്ചോ. ഇത് നമുക്ക് വാട്സപ്പ് മെസ്സേജിൽ കൂടി വേണ്ടത് ഞങ്ങൾ ആൻസർ ആയിട്ട് കണക്കാക്കില്ല,
1: കണക്കാക്കില്ല,
0: ഇത് വിളിച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പൊ നമ്പർ എടുത്ത് ഞങ്ങൾ വിളിക്കുന്നു.
1: ഓക്കെ,
0: പിന്നെ വിളിക്കുന്നത്, പിന്നെ പറഞ്ഞിരിക്കുന്നത് സുനിത ഉണ്ണികൃഷ്ണൻ ആണ് പട്ടായ എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്.
1: അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം
0: കറക്റ്റ് ആൻസർ അയച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത ചോദ്യമായിട്ട് ഞാനിപ്പോ തന്നെ വരാം. പക്ഷെ അതിനു മുമ്പ് തന്നെ വിളിക്കാനുള്ളവർ വിളിക്കുക ട്രിപ്പിനെ കുറിച്ചിട്ട് പറയാനായിട്ട്.
1: അതെ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801.
0: അതെ, ഇനി ഇംഗ്ലീഷിൽ പറയണ്ടായിരിക്കും അല്ലേ, മടുത്തിട്ടുണ്ടായിരിക്കും.
1: പിന്നെ നമ്മുടെ പോസ്റ്റർ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റ ഐ ഡി ഇതാണ് FM Rainbow Kochi 107.5, എഫ് ബി ഇതാണ്
0: ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: യെസ്.
1: അപ്പൊ നമ്മൾ പട്ടായ എന്നുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേറൊരാൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: ഹായ്.
1: ആ, നമ്മളിപ്പൊ ഇപ്പൊ പറഞ്ഞു വെച്ചേ ഉള്ളു, തായ്ലൻഡില് പട്ടായയില് കഴിഞ്ഞ ജൂലൈയില് പോയത്. ആ ആ, അപ്പൊ
0: വരട്ടെ.
1: അങ്ങനെ വിടില്ലല്ലോ ഞങ്ങള്.
0: വിടില്ല വിടില്ല ഞങ്ങൾ
1: വിടില്ല.
2: അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത്, കാരണം നമ്മൾ ഈ ലൈവിൽ അധികം വന്ന് ശീലമില്ല.
1: ഇപ്പൊ ശീലിച്ചില്ലേ?
2: വാട്സപ്പിൽ കൂടെയുള്ള വാചകടിക്കേ അറിയുള്ളൂ, അതുകൊണ്ടാണ് വരാത്തത്.
1: അത് വേണ്ട, ഇപ്പൊ വാട്സപ്പിൽ കൂടി വാചകടിക്കണേ നന്നായിട്ട് നമുക്ക് ഇതിൽ കൂടി വാചകടിക്കാൻ പറ്റും.
0: അതെ, സംസാരിക്കൂ.
1: അതെ, അപ്പൊ പറഞ്ഞ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ആ ഒരു തായ്ലൻഡിലെ ആ ഒരു
0: ഓർമ്മകൾ.
1: അതെ,
2: ഇന്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്തതായിരുന്നു. ഞങ്ങളൊരു 8 പേര്, ഞാനും മോനും ഹസ്ബൻഡും ഹസ്ബൻഡ് പെങ്ങളും മോള് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ, അങ്ങനെ 8 പേര് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആൾക്കാരാണ്. യാത്രയെ കുറിച്ചും ഫ്ലൈറ്റിൽ കയറാനൊന്നും അറിയാത്ത ആൾക്കാര് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് തായ്ലൻഡിൽ പോണെന്ന് തീരുമാനിക്കണം. അങ്ങനെ പാസ്പോർട്ട് പോലും ഇല്ല തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക്. എന്നിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് ആദ്യമായിട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വന്ന് അവിടെ ഇരുന്നിട്ട് ഞാൻ വാട്സപ്പ് ആദ്യമായിട്ട്
1: എടുക്കുന്നത്
2: ഇല്ലാത്ത ഒരാളായിരുന്നു ഇത്രയും നാള്. അപ്പോ തായ്ലൻഡിലേക്ക് പോണെങ്കിൽ വാട്സപ്പ് ഒക്കെ ഉണ്ടെങ്കിലേ കൊണ്ടുപോകുള്ളൂ എന്നുള്ള അവസ്ഥ പറഞ്ഞ് ഞാൻ വാട്സപ്പ് ഒക്കെ എടുത്തു.
1: അങ്ങനെ എടുത്തു
2: ഫ്ലൈറ്റ് രാത്രി 2 മണിക്ക്, ഇപ്പൊ കൃത്യം 2 മണിക്ക് ഫ്ലൈറ്റ് കയറുന്നു. ബാങ്കോക്കില് പോയി ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് നിങ്ങക്ക് പട്ടായ കേക്കേണ്ടതല്ലേ?
1: അതെ അതെ അതെ,
0: പട്ടായയിലേക്ക് വരൂ.
2: ആദ്യം ഞാൻ പോയത് പട്ടായയിലേക്ക് തന്നെയാണ്.
1: ആഹാ,

0: പട്ടായിട പോകുന്നു. പട്ടായിടെ സീറ്റിൽ കൂടെ അന്നയിട്ട് സീറ്റിൽ കൂടെ ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പട്ടായിൽ നല്ല നല്ല നല്ല സുന്ദരികളായ കുറേ കുട്ടികളെ, പെൺകുട്ടികളെ, ആൺകുട്ടികളൊക്കെ
1: കാണുന്നുണ്ടായിരുന്നു. നമുക്ക് വേറെ എന്തൊക്കെയാണ് അവിടെ കാണാനും കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകർഷിക്കുന്നത് വേറെ എന്തൊക്കെയാണ് അവിടെ?
0: ആകർഷിക്കുന്നത് ഞങ്ങൾ പോയപ്പോ അവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ.
0: അവിടെ മാർക്കറ്റില് കുറേ വിശ്രാമിച്ചിരിക്കുന്ന കുറെ സാധനങ്ങൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാണികളൊക്കെ റോസ്റ്റ് ചെയ്ത്,
1: നമുക്കൊരു ബുദ്ധിമുട്ടാവല്ലേ അത്.
0: പല പല ടൈപ്പ് പ്രാണികള്, പിന്നെ കോക്രോച്ച്, മുതല.
2: എങ്ങനെയുണ്ടായിരുന്നു അത് കണ്ടപ്പോ ഉള്ള എക്സ്പ്രഷൻ?
1: ഓക്കെ, അത് അവരുടെ സംസ്കാരമാണ്. അത് നമ്മളൊരിക്കലും നമ്മള് അതെ ബുദ്ധിമുട്ടൊന്നും പറയാനൊന്നും പാടില്ലല്ലോ അല്ലെ.
0: അതെ,
1: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്. അതെ അതെ.
2: അവിടെ പോയിട്ട് ട്രൈ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഏതായിരുന്നു, ഒരു വിഭവം?
1: കൊറേ കൂടി അവരുടെ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ചേർത്തിട്ടായിരിക്കും.
0: അതെ അതെ, നമ്മള് ആദ്യമായിട്ട് പോയത് കൊണ്ട് ഫുഡിന്റെ വല്ലാതെ ഒരു പരീക്ഷ നടത്താൻ ഒരു ചെറിയ
1: ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയാണ്. എല്ലാരും ചോദിച്ചു ചോദിച്ചു പോകുന്ന ആൾക്കാരായതുകൊണ്ട്
0: വേറെ
1: നമുക്കറിയാവുന്ന
0: രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് മനസ്സിലാക്കി എടുക്കാന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പേര് മലയാളത്തിൽ ഒരുപാട് പേരുണ്ട്,
1: മലയാളം തായ്ലൻഡ് ആണെങ്കിലും എവിടെ പോയാലും മലയാളി ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ, ആദ്യ ഭാഷ കാണിക്കാലോ. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അവര് മലയാളം പഠിക്കുന്നുണ്ടാവും ചിലപ്പോ. ഇപ്പൊ എന്താണ് ഓക്കെ, എന്താണ് അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നത് സ്പെഷ്യലായിട്ട്? ഒന്നുമില്ല,
0: അസല്
1: വീട്ടമ്മന്ന്
0: എല്ലാവരും ഒരു വാങ്ങിക്കുന്നൊരു.
1: അതെ, എപ്പോഴും നമുക്ക് പെയിൻ ആണല്ലോ.
2: അതെ,
0: ഉപയോഗിക്കാൻ പറ്റുന്നൊരു
1: ഇതായിരുന്നു. അങ്ങനെ അപ്പൊ ഒരു ഒരു രസകരമായിട്ട് തായ്ലൻഡില് പട്ടായ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു വന്നു അല്ലേ.

0: സിറ്റി നിന്ന് കഴിഞ്ഞ ഒരു ഒരു ഭാഗത്ത് കൂടെ ആ കടലിന്റെ മേളിൽ കൂടെ ഒക്കെ പോയി, കടലില് ബോട്ടിലൊക്കെ
1: പോയി
0: യാത്ര ചെയ്ത് ആ അടുത്ത പോയിട്ട് വന്നു.
2: എൻജോയ് ചെയ്തു.
1: പോയിട്ട് വന്നു. ഓക്കെ, അപ്പൊ അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനും പറ്റി, ഞങ്ങൾക്ക് കേൾക്കാനും പറ്റി. അപ്പൊ സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. അപ്പൊ ഇനി ഇടയ്ക്ക് വിളിക്കാം.
0: ഓക്കെ,
1: എന്തായിരുന്നു, എന്തായിട്ടായിരുന്നു ബാക്കി ചെയ്തോണ്ടിരുന്നേ?
0: ഞാൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യായിരുന്നു.
1: ഓക്കെ, റിട്ടയർഡ് ആയി?
0: ഓഫീസർ ആയിരുന്നു, മാർച്ച് മാസത്തിൽ റിട്ടയർ ചെയ്തു.
1: ഓക്കെ,
0: അപ്പൊ ഇത്രയും നാളെ ജോലിയുടെ ഇടയിലാണ് നിങ്ങളെയൊക്കെ കേട്ടോണ്ടിരുന്നത്. ഒരാഴ്ച വൈകുന്നേരം വരെ നിങ്ങളെ
1: കേൾക്കുന്നുണ്ട്.
2: ഒത്തിരി സന്തോഷം.
0: പരിപാടിയൊക്കെ കേൾക്കുന്നുണ്ട്, പുതിയ ആർജീസിനെ ഒക്കെ കേൾക്കുന്നുണ്ട്. പലരും പേരും ശബ്ദം ഒക്കെ തിരിച്ചറിഞ്ഞ് വരുന്നേ ഉള്ളൂ. ആണ് എല്ലാവരും അറിയുന്നത്. സുന്ദരനെയൊക്കെ
2: എന്നാലും ഇത്തിരി സന്തോഷം ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ പറ്റിയതില്ലല്ലേ.
1: ഓക്കേ, സംസാരിക്കാട്ടോ.
2: ബൈ ബൈ,
1: താങ്ക് യു. അപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ട് 29 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ നല്ലൊരു പട്ടായ വിവരണം കേട്ടു. ഇതുപോലെ, അതെ അതെ, ഇതുപോലെ പട്ടായ ഞാൻ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു പട്ടായ
2: പ്രതീക്ഷിച്ചില്ല.
1: ഓക്കെ, അപ്പൊ വിളിക്കൊന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും പാവം. ഭീഷണിപ്പെടുത്തി പ്രോഗ്രാം ചെയ്യുന്ന രണ്ട് ആർജ്യമാ.
2: എന്തായാലും വിളിക്കണം,
1: വിളിച്ചില്ലെങ്കിൽ
2: തിരിച്ചു വിളിക്കുന്നൊക്കെ.
1: ഓക്കെ, അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മനോഹരമായ ട്രിപ്പിനെ പറ്റി ഷെയർ ചെയ്യാം.
2: യെസ്, ഞങ്ങളെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-24-28-101.
1: ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിരുന്നു. ആരോ ആരെങ്കിലും വരുന്നുണ്ടോ?
2: ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു.
1: പാട്ട് കൊടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല.
2: ഹലോ,
1: ആരാണ്?
3: തുളസി,
1: ഏലൂരിൽ നിന്ന്. ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. സ്ഥലം എവിടെയാ, സ്ഥലം എവിടെയാ, എവിടെ പോയത്?
2: ഏലൂര്.
3: ഞാൻ ഏലൂരുള്ള കേരളം.
1: അത് മനസ്സിലായി, കേരളത്തിലാണ്. ഏലൂര്
2: ട്രിപ്പ് പോയത്?
1: എവിടെയാ
3: ട്രിപ്പ് പോയത്? ഇപ്പൊ ഒന്നുമല്ല, കൊറേ നാളായി ഞങ്ങള് രാമേശ്വരം ഒക്കെ പോയി. നല്ല രസമായിരുന്നു കാണാൻ. പാമ്പം പാലം, അങ്ങനെ അങ്ങനെ അവിടെ ഒക്കെ കണ്ടപ്പോ നല്ല രസമുണ്ട്. പിന്നെ തിരുപ്പതി പോയി, ഒക്കെ സൂപ്പർ ആയിരുന്നു.
1: ഭക്തിമാർഗായിരുന്നു,
3: മലയൊക്കെ നടത്തി കയറി.
1: ഭക്തിമാർഗമായിരുന്നു,
3: അതങ്ങനെ പോയതാ.
2: ഏറെക്കുറെ
3: ട്രിപ്പായിട്ട്,
1: എന്നാലും കുഴപ്പമില്ല, ഞങ്ങക്ക് ട്രിപ്പ് ആസ്വദിക്കാൻ മതി.
3: നല്ല സൂപ്പർ, കേരളത്തിനെക്കാട്ടും നല്ല സൂപ്പർ, നല്ല രസമായിരുന്നു തിരുപ്പതിയൊക്കെ. ഞമ്മടെ പിന്നെ ഈ നടന്ന് കേറി കേറി കേറി പോകുമ്പോഴേ ഇപ്പൊ മെല്ലോട്ടാ കേറി പോകുന്നു. അതൊക്കെ നമ്മളോർക്ക് താഴോട്ട് വീണു പോകുന്നു. പക്ഷെ നല്ല രസം, നല്ല കാട്ടിന്റെ നടുക്കൂടെയൊക്കെ വഴി, ഒരൊറ്റ ഇല പോലും താഴെ കടത്തില്ല. നല്ല രസം കാണാം. പിന്നെ എല്ലാം കൊണ്ടും നല്ല ട്രിപ്പായിരുന്നു. പിന്നെ രാമേശ്വരം പാലം, കടപ്പുറം, പിന്നെ ശംഖുകളുടെ ശംഖുകൾ, പല സൈസിലുള്ള ശംഖുകളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു യാത്ര, ഒക്കെ സൂപ്പർ
2: ആയിരുന്നു.
1: സന്തോഷം
2: നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ വാക്കിൽ തന്നെ. നല്ല രസം.
1: നമ്മുടെ
3: കേരളത്തിലുള്ള ക്ഷേത്രങ്ങളില് പിന്നെ സ്ഥലങ്ങളില് ഒക്കെ പോയിട്ടുണ്ട്. എല്ലാം നല്ല നല്ല നല്ല ഇതായിരിക്കും.
2: മനസ്സിന് സന്തോഷമാണെങ്കിൽ പോകുന്നിടത്ത് നമുക്ക് സന്തോഷം.
1: അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എവിടെ പോകാൻ താല്പര്യപ്പെടുന്നത്? ഏ, അങ്ങനെ പറയാൻ പറ്റില്ല.
2: അതെ,
1: ആരെങ്കിലൊക്കെ ഇപ്പൊ ഇപ്പോ ലേഡീസിന്റെ മാത്രം ട്രിപ്പ് ആണെങ്കിൽ അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. ട്രിപ്പൊക്കെ ഇഷ്ടംപോലെ പേര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ തപ്പി പിടിച്ചിട്ട് ട്രിപ്പ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവുക, യാത്ര ചെയ്യാം. നമുക്ക് മാക്സിമം കാണേണ്ട സ്ഥലങ്ങളെല്ലാം കണ്ട് കാണാം,
3: ആസ്വദിക്കാം.
1: നമ്മളിങ്ങോട്ട് സൃഷ്ടിച്ചുവിട്ടിരിക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിട്ടല്ലേ. മനോഹരമായൊരു രാജ്യമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും മോശമല്ലേ. അപ്പൊ ഇതൊക്കെ കാണാം, മാക്സിമം എൻജോയ് ചെയ്യാട്ടോ.
2: അതിന് മുമ്പ് പോകുന്നേക്ക് മുന്നേ പിക്നിക്കിൽ സംഭവിച്ച ഒരു രസകരമായിട്ടുള്ള അനുഭവം എന്താ ഇപ്പൊ ഓർമ്മയുള്ളത്?
3: അനുഭവം, ഞങ്ങൾ ഒരു പ്രാവശ്യം പഴനിക്ക് അത് അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അനുഭവം, കോമഡി പോലെ വന്നേനെ, അല്ല ട്രാജഡി ആയേനെ. എന്നാന്ന് വെച്ചാൽ ഉറങ്ങിപ്പോയി, ഡ്രൈവർ ഉറങ്ങിപ്പോയി. ഞാൻ മാത്രം വിഴിച്ചിരിപ്പോണ്ടായിരിക്കും. രാത്രിയായിട്ട് കാഴ്ചയൊന്നും കാണുന്നില്ല. എന്നാലും ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വണ്ടി ഈ റോഡിന് ക്രൂസ്

0: എങ്ങനെ പോകുന്നു,
1: ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറുന്നു.
0: വിജനമായിട്ടുള്ള വഴി എല്ലാരും ഉറക്കാ, കുഞ്ഞു പിഞ്ഞു എല്ലാരും ഉണ്ട്, ഫാമിലിയായിട്ടാ, കുഞ്ഞുമ്മള് എല്ലാരും ഉണ്ട്, അച്ഛനും എല്ലാരും. വണ്ടി പാളിപ്പാളി പോകുന്ന ഡ്രൈവർ ഇന്ന് ഉറങ്ങുവാ, ഞാൻ നോക്കിപ്പോയിരിക്കുന്നു, എത്തി നോക്കിപ്പോ ഉറക്കുവാ. ആ പിന്നെ ഞാൻ തട്ടി വിളിച്ചു, എഴുന്നേക്ക് എഴുന്നേക്ക്, ഇതാ വണ്ടി പാളി പോകുന്നു. പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് പെട്ടെന്ന് ഒരു ഒരു എങ്ങനെ ദൈവം പഴഞ്ഞു പോവായിരുന്നു.
1: എന്താണെങ്കിലും ആരാണെങ്കിലും രക്ഷിച്ചു.
0: അല്ല ഞാൻ ഉറങ്ങിയില്ല, ഒരാളെ മാത്രം ഉറക്കാതിരുത്തി.
1: അത് പറഞ്ഞത് കറക്റ്റ് ആട്ടോ, ട്രാജഡി ആവേണ്ട ഒരു ട്രിപ്പ് ആയിരുന്നു
2: തീർച്ചയായിട്ടും.
1: എന്താ
0: കേരളത്തിൽ നിന്ന് പോയിട്ട്
1: ഓ ശരി,
2: സൂക്ഷിച്ചു,
1: ഭാഗ്യം
2: ഭാഗ്യം അത് തന്നെ.
1: ഓക്കെ അപ്പോ പറഞ്ഞോളൂ, ഏതാണ് പാട്ടോ? കുറച്ച് അടിച്ചുപൊളി പാട്ടാണെങ്കിലും വെച്ചു തരാം, കുഴപ്പമില്ല.
2: അതെ
1: ഏതാണ്?
0: എനിക്ക് സിന്ധു ഭൈരവിലെ ഒരു പാട്ട് മതി,
1: പാടറിയ അതില് വെച്ച് തരാം, അതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ഒരു പ്രോഗ്രാമിൽ വെച്ച് തരാം.
2: ബൈ.
1: ഒരാള് വിളിച്ചാ മതി, ട്രിപ്പ് ഇനിയിപ്പോ അനുഭവങ്ങൾ പറഞ്ഞോണ്ടിരിക്കാനായിട്ട് തുരുതിരാക്കോളാണ്.
2: നമ്മള് സംസാരിക്കുമ്പോ തന്നെ നമുക്ക്
1: മനസ്സിലാവുന്നുണ്ടായിരുന്നു,
2: മലയൊക്കെ കണ്ടു, പിന്നെ ഇല വീഴുന്ന ആ സ്ഥലം അതൊക്കെ
1: നന്നായിട്ട് പറഞ്ഞു കേട്ടോ, രണ്ടുപേരും അതുപോലെ തന്നെ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. 0484 248 1 01. ഇനിയൊരു പാട്ട് കൊടുക്കട്ടെ, കൊറേ നേരമായി നമ്മൾ
2: നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ്, www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: അപ്പോ നമ്മളൊരു ട്രിപ്പ് പോയിട്ട് വന്നതായിരുന്നു ചെറിയ.
1: അതെ.
0: അടുത്ത ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ് ആരാണ് വിളിക്കുന്നത്?
2: ഇത് അനിലയാണ്, പെരുമ്പാറിനടുത്ത് വെങ്ങോലയിൽ നിന്ന്.
1: ഓക്കേ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഓ, സൂപ്പർ ആയിട്ടിരിക്കുന്നു.
1: നന്നായിട്ടുണ്ട്.
2: മഴ റെസ്റ്റ് എടുത്തിരിക്കുക, മൂന്നാലഞ്ചല്ല, ഒരാഴ്ചയായിട്ട് മഴ റെസ്റ്റ് എടുത്തിരിക്കുക.
1: അതിന്റെ സന്തോഷത്തിലാണ്.
2: ഇന്നൊന്ന് ചാറി ഞാൻ പോയിട്ടൊന്നുമല്ല, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പോ തിരുവാതിര ഞാറ്റുവേലയുടെ സമയാ, തിരിമുറിയാതെ മഴ പെയ്യേണ്ട സമയാ. മഴ പോയി.
0: ഓക്കെ, അത് ശരി. അപ്പൊ പറഞ്ഞേ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറയട്ടെ.
1: ട്രിപ്പ്
2: 2021 ശാർദാ യാത്രയുടെ ഭാഗമായിട്ട് കേദാറിലേക്ക് പോകുമ്പോ ഗംഗയുടെ കൈവഴികളായ അളകനന്ദ മന്ദാകിനി, അതായത് മന്ദാകിനി ഒരു കളറ്, അളകനന്ദ വേറൊരു കളർ, ഇങ്ങനെ രണ്ട് കളറിലായിട്ടാണ് ആ പുഴ ഒഴുകി പോകുന്നത്. ഒരേ പുഴ രണ്ട് വശത്ത് രണ്ട് കളറാണ്.
0: PSC പഠിച്ച പോലെ ഉണ്ട്.
1: പറഞ്ഞോളൂ.
2: അത് ഒഴുകി ഇങ്ങനെ വരുന്ന മന്ദാകിനി തീരത്ത് വെച്ചിട്ടാണ് എന്റെ 56-ാമത്തെ പിറന്നാള് ഞങ്ങളുടെ
1: ഗ്രൂപ്പിലുണ്ടായിരുന്നു.
2: കേക്ക് മുറിച്ച്
1: ആഘോഷിച്ചു.
2: എനിക്കും ചാ പിറന്നാളൊന്നും ആഘോഷിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ. ലൈഫിൽ ആദ്യമായിട്ട് കേക്ക് മുറിച്ച് ആഘോഷിച്ചതാണ് 56-ാമത്തെ
0: പിറന്നാള്.
1: അതെ, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടപ്പോ തന്നെ.
2: പക്ഷെ ആ യാത്രയെക്കാളേറെ എന്റെ മനസ്സിൽ പച്ച പിടിച്ചിരിക്കുന്നത് 10-ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് കൊണ്ടേ മൂന്നാറിലേക്ക്. അന്ന് 20 രൂപ കഷ്ടിയായുള്ളൂ
0: മൂന്നാർ വരെ പോവാൻ.
2: വിശ്വാസമുള്ളൂ. 81 കാലഘട്ടത്തിലാണ്, 80 കാലഘട്ടത്തില്. ഇത് കഴിഞ്ഞ് ഞാൻ എടപ്പള്ളി കഴിഞ്ഞ് കളമശ്ശേരി എത്തിയപ്പോ പോലെ ഒരു ഷർദലം കൂടെ തുടങ്ങിയ. ഇവിടെ നമ്മുടെ വരാം, ഭക്ഷണമൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് മൂന്നാറിലൊരു പോർഷനിലെത്തിയപ്പോ ഞങ്ങൾ എല്ലാരും ബസ്സിൽ നിന്നൊക്കെ ഇറക്കി ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പിള്ളേരെ ഈ ആട്ടുമറ്റം തുള്ളി ചേർത്തും പോലെ ടീച്ചർമാരും തെളിച്ചു തീർത്തേക്കാം.

0: ആ നിന്നതെപ്പോലെ ഞാനൊന്ന് കറങ്ങി തിരിഞ്ഞു പോയ പണ്ട് തൊട്ട് പുറയിലൊരു ട്രൈബായിട്ടുള്ളൊരു ചേട്ടൻ പോണം. അപ്പൊ പുള്ളി ആ മരത്തിന്റെ ചുവട്ടിൽ വലിയ ഹൈറ്റ് ആയിട്ടുള്ള മരത്തെ എന്റെ ചുവട്ടിൽ വന്നാച്ച ഒരു കയറെ പിടിച്ചു കുലുക്കി. അപ്പൊ മോളിൽ നിന്ന് ഗുഡുഗുഡു ഗുഡു
1: അയ്യോ
2: പോയി
1: അയ്യോടാ
2: കട്ട് ചെയ്തു അയ്യോടാ
1: അല്ല അത് എന്തോ സംഭവിച്ചതാ കട്ടായി പോയതാ അത് അവിടുന്ന് അയ്യോ ഫുൾ പറയാനായിട്ട് പറ്റില്ല ഞങ്ങൾ അതിൽ ലയിച്ചു വരികയായിരുന്നു
2: മരമൊക്കെ കണ്ടോണ്ടിരിക്കുന്നു എന്താണ് വീണത് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു
1: എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒന്ന് വിളിക്കണേ
2: അതെ അനുസരിച്ച് എന്തായാലും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വിളിക്കണം കേട്ടോ
1: എന്ത് പറ്റിന്നാവോ സാറല്ല അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ട്രിപ്പ് ഇപ്പൊ എന്തൊക്കെ വെറൈറ്റി ടൈപ്പ് ട്രിപ്പ് ആണല്ലോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതും വിളിച്ചൊക്കെ സ്ത്രീകളാണെന്ന് ആലോചിക്കണം
2: ആരോ
1: വിളിക്കുന്നുണ്ട് ആരോ വിളിക്കുന്നുണ്ട് ഹലോ
0: എന്നിട്ട് ഞാൻ നോക്കുമ്പോണ്ട് മോളിന്ന് ചുരുള് തുറന്നു വന്ന പോലെ ഒരു കയറിന്റെ ഏണി വരുന്ന താഴത്തോട്ട്
1: കയറിന്റെ ഏണി ഓക്കെ ഓക്കെ
0: ആ ചേട്ടൻ പതുക്കെ ഈ കയറിന്റെ ഏണി ഒരു പ്രത്യേക രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് കയറാൻ പോയപ്പോ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് എന്താ തോണ്ടിട്ട് എന്റെ മുറി തമിഴിൽ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചപ്പോ മുകളിൽ കയറാൻ പോകണം കയറാൻ പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനക്ക് എനക്ക് മുകളിലേറണം മേളിലേറണം പുള്ളി കാണിച്ചു തന്നു കയറൊരു പ്രത്യേക രീതി ഇങ്ങനെ പിടിക്കണം ഇല്ലെങ്കിൽ കയറ് കാറ്റിൽ ആടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല മുകളിലോട്ട് ഞാനത് കണ്ടുപിടിച്ചു
1: അപ്പൊ
0: ഞാൻ മുകളിൽ കയറിയ ശേഷം മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞു ഞാനും കയറി മുകളിലോട്ട് കയറി താഴെ താഴെ ഇവിടെ എന്ന അന്വേഷണ അനിലേന്തി അനിലേന്തി എന്നുവെച്ചാ ചുറ്റും കാടൊക്കെയല്ലേ
1: ഓ അത് ശരി
0: അപ്പൊ ആരോ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോ ഞാൻ മുകളിലെത്തി ഇല്ല കേറി പോണു കുട്ടി കുറഞ്ഞില്ല മോളിൽ കേറി പോണു പറയാൻ ഞാൻ കേട്ടു അവരെന്നെ മോളിൽ കേറി നിന്നിട്ട് ആ ഷെർമാടത്തിൽ കേറി നിന്നിട്ട് ആ നോക്കിയപ്പോ ഈശ്വരാ ഒരു ഒന്നൊന്നര ഫീലായിരുന്നു അത് കഴിഞ്ഞ് ആ ചേട്ടന് ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ഓളിയിട്ട് ഓളിയിട്ട് അക്കര ഇതിന്ന് സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എക്കോയും വന്ന് വേറൊരാളെന്നിട്ടോ മറുപടി ഓളിയിടലും ചെയ്തു എനിക്കൊന്ന് ഓളിയിടുന്നു ഞാൻ ഓളിയിട്ടു അപ്പൊ അപ്പുറത്തൊന്ന് വിളിച്ചു ചോദിക്കാം അതേതാടാ പെൺകുളന്തേടാ സ്ഥലം അപ്പൊ ഇങ്ങ ഒരു കൊച്ചു ഇത് വന്നിട്ടുണ്ടെന്ന് അവരുടെ ഇതിൽ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ടീച്ചർമാര് താഴെ നോക്കി വെക്കാം മേളിലോട്ട് എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്
1: ഞാൻ പറഞ്ഞു
0: കീഴ് ഇറങ്ങണം എന്ന് പറഞ്ഞു പിന്നെ പുള്ളി അല്ല ഞാൻ എന്റെ അടുത്ത് ഈ താഴത്തുനിന്ന് ഒരു 10 സ്റ്റെപ്പ് വരണ രീതിയിലുള്ള കയറിന്റെ ഇണിയമ്മ ചവിട്ടി പിടിച്ചു നിന്നോളാൻ പറഞ്ഞു പുള്ളി എന്നിട്ട് മുകളിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇറക്കി വിട്ടു പിന്നെ സ്റ്റെപ്പ് ഞാൻ താഴത്തോട്ട് ഇറങ്ങിപ്പോന്നു എന്നുവെച്ചാ മൊത്തം അത്ര സ്റ്റെപ്പ് എനിക്ക് താഴത്തോട്ട് നോക്കി ഇറങ്ങി പോറൽ നടക്കില്ല എന്നുവെച്ചാ നമുക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ
1: ഇപ്പഴേ എനിക്ക് ശ്വാസം
2: പതിഞ്ഞു
0: ഒരു 10-12 സ്റ്റെപ്പ് ഇങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിൽ ആ ഏണി ഒരു പ്രത്യേക രീതിയിൽ താഴത്തോട്ട് ഇട്ടിട്ട് എന്നോട് ഇതിൽ കയറിൽ മുറുക്കി പിടിച്ചോ നീ ഒന്നുമേ ചെയ്യണ്ട താഴെ എത്തണ ആ സമയം വരുമ്പോ ഞാൻ പറയാം അപ്പം ഇത് ചെയ്താൽ മതി അപ്പൊ 12 ആ താഴത്തേക്ക് ആ ഇത് എത്തിന്ന് കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇനി കീഴിറങ്ങിക്കോ കീഴിറങ്ങിക്കോളം പറഞ്ഞു
2: അങ്ങനെ ചാടി ഇറങ്ങി പോന്നു
0: ചേട്ടന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഒരു പുറമേ നിന്ന് ഒരു നഗരത്തിൽ നിന്ന് വന്നൊരു പെങ്കൊച്ച് അയാളെ അവിടെ പൂട്ടിട്ട് എന്റെ ഞാൻ അയാളെ കൊണ്ട് ഞാൻ താഴ്ത്തൊട്ടി അവിടെ നോക്കുന്നു
1: അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വെറൈറ്റി ആയുള്ള ഒരു അനുഭവം വിളിച്ചു പറഞ്ഞു അതെ ഒത്തിരി നന്ദി കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം ഓക്കെ ബൈ താങ്ക് യു
0: സോ മച്ച്
2: ബൈ ബൈ
1: അപ്പോഴേ ഇതുപോലെ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ട്രിപ്പ് പോയ ഒരു അനുഭവമൊക്കെ വിളിച്ചു പറയാവുന്നതാണ് അപ്പോൾ നമ്മളുടെ വാട്സപ്പിലെ ലിസ്ണേഴ്സ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു മേടിക്കുക
2: ഇനി നമ്മൾ തരാൻ പോകുന്ന ചോദ്യം ഇതാണ് ആനന്ദം ആനന്ദം ഒരു ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ് അത് ആ കുട്ടികള് എവിടേക്കാണ് ടൂർ പോയത്
1: വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആനന്ദം ആനന്ദം പറയുമ്പോ തമിഴ് സിനിമയുണ്ട് ആനന്ദം മമ്മൂട്ടിയുടെ അപ്പൊ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആനന്ദം എന്ന് പറയുന്ന ഒരു യൂത്തിന്റെ മൂവി ആയിരുന്നു ഒരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു അതിൽ അപ്പൊ ആ ഒരു ഫിലിമില് അവര് ഒരു സ്ഥലത്ത് ട്രിപ്പ് പോകുന്നുണ്ട് അയ്യോ ഞാനിപ്പോ പറഞ്ഞു സോറി പറഞ്ഞില്ല പറയാൻ വന്നു
2: മിടുക്കി ആ സ്ഥലം നമ്മൾ പറയണം രണ്ട് സ്ഥലങ്ങളുണ്ട് അതെ പെട്ടെന്ന് പെട്ടെന്ന് പോന്നോട്ടെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ് 8547341075 8 5 4

0: 8 5 4 7 3 4 1 5
1: എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ, ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കി.
0: അങ്ങനെയൊന്നുമില്ല. അപ്പോ ഗെയിമില്ലേ ഗെയിമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇത് നല്ല ഗെയിമല്ലേ
1: തന്നിരിക്കണ, പെട്ടെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ, ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടി കിട്ടും.
0: ഓക്കെ, സമയം 6 മണി കഴിഞ്ഞിട്ട് 58 മിനിറ്റ് ആയിരിക്കാണ്. ഇത് ഓൺ ദി ഗോ ജൈറ്റ് മ്യൂസിക് ആണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ
1: 107.5.

Musically yours, FM Rainbow 107.5. Stay tuned.

0: ചാട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു
1: ഇത്
0: അവിടുന്ന്
1: പറഞ്ഞു.
0: വല്ലതും പരിപാടി
1: അതെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇവിടുന്ന് പറയാമെന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തു.
0: രണ്ടുപേരും ഒരുമിച്ച് വരുമായിരുന്നു.
1: പറട്ടെ,
0: പറഞ്ഞോളൂ. അപ്പൊ സാൻഡ്ര ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ?
1: പോകുന്നേക്ക് മുന്നേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആനന്ദം എന്ന ചിത്രത്തിൽ ഇവരെങ്ങോട്ടാണ് ടൂറ് പോയത്, അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അതിന് കറക്റ്റ് ആൻസർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണ് പോയെന്ന് അറിയോ?
0: ഇല്ല, എവിടേക്കാണ്? ആ, എനിക്കറിയാം.
1: പറട്ടെ,
0: ഹംപി.
1: യെസ്, പിന്നെ അവര് സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്തോടെ പോയി.
0: ഓ, അതിന്റെ പേര്
1: പോയി വാ എന്ന് പറയുന്നു.
0: ഗോവ.
1: യെസ്,
0: മിടുക്കി. വെൽ ഡൺ മൈ ബോയ്.
1: അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ഒത്തിരി പേര് അയച്ചിട്ടുണ്ടല്ലേ കറക്റ്റ്
0: ആൻസർ. അയച്ചിരിക്കുന്നത് സിൽഫ ഫ്രം നെട്ടൂർ.
1: കറക്റ്റ്.

0: പിന്നെ ഇതാരാണ്? ഗെയിമൊന്നുമില്ല, ഗെയിമൊന്നുമില്ല, ഇതല്ലേ ഗെയിം
1: അതെ,
0: കുട്ടി?
1: ട്രീസ് അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ഹംപി.
0: അയച്ചിട്ടുണ്ട്.
1: ആരും ഗോവ പറഞ്ഞിട്ടില്ല.
0: വേറെ ആരൊക്കെ ഉണ്ട്? അയ്യോ, എനിക്ക് ആ ഞാൻ അടുത്ത് മെസ്സേജ് മാറിപ്പോയിട്ടോ. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നില്ല. ഓക്കെ. അയ്യോ, അത് ഡിലീറ്റ് ചെയ്തിട്ട് പോയോ, ഓടിപ്പോയോ? ആരായിരുന്നു അത്? ഇതാ
1: ദീപ സുരേഷ്.
0: ആ ദീപ സുരേഷ് ചാലക്കുടിയിൽ നിന്നിട്ട് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ അൻവർ അയച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ. ഓക്കെ. പിന്നെ
1: ജീൻ അയച്ചിട്ടുണ്ട്.
0: ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ. ഹംപി ആൻഡ് ഗോവ. അപ്പൊ ഇവിടെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്.
1: ഇവിടെയാണ് അവർ പോയത്.
0: സമയം 7 മണി കഴിഞ്ഞിട്ട് 14 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ 25-ന് നമുക്ക് വാർത്തകൾ വരും. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ?
1: എന്താണ് ചോദ്യം, പറയട്ടെ.
0: ഇത് എത്ര പേർക്ക് അറിയാൻ പറ്റും? എന്നാലും അറിയാൻ പറ്റും. ഇത് പറയണമൊരു മാസാട്ടോ, മാസം,
1: കൊല്ലം, മാസം.
0: അതായത് വാട്സപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രീനിവാസിന്റെ ഒരു ചിത്രമുണ്ട്, ഭാഗ്യവാൻ എന്ന് പറഞ്ഞൊരു ചിത്രം, കണ്ടിട്ടുണ്ടോ?
1: ഇല്ല.
0: കാണണം കേട്ടോ, അത്
1: നല്ല സിനിമയാണ്.
0: ആ, നല്ല രസം അത് കാണാൻ. അതില് ശ്രീനിവാസിന് ഒരു നിധി കിട്ടുന്നതുമായിട്ടുള്ള സംബന്ധിച്ചുള്ള ഒരു ചിത്രമാണത്. ആ നിധി കിട്ടുമ്പോ ഇത് നോക്കാൻ വേണ്ടിട്ട് ജോത്സ്യന്റെ അടുത്ത് ചെല്ലും. ആ ജോത്സ്യൻ ശ്രീനിവാസിന് ജാതകത്തില് ഇന്ന ഒരു യോഗമാണെന്ന് പറയും. അത് എന്ത് യോഗമാണെന്നറിയാമോ? ആ യോഗത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ?
1: ഇല്ല.
0: അതിപ്പോ ശ്രോതാക്കള് പറയും, ലിസ്ണേഴ്സ് പറയും.
1: സാന്ദ്രയ്ക്ക് പറഞ്ഞു തരും അല്ലേ?
0: തീർച്ചയായിട്ടും സാന്ദ്രയ്ക്ക് പറഞ്ഞു തരും. എന്നിട്ട് വേണം ചാന്ദ്ര ആ സിനിമ പോയി
1: കാണാനായിട്ട്.
0: രസകരമായ മൂവിയാണത്, കണ്ടിരിക്കും. നമ്മൾ അങ്ങനെ കാണാത്ത ഒത്തിരി മൂവികളുണ്ട്, രസമാണ് കാണാനായിട്ട്. അപ്പോ ഇപ്പോ എന്താ പറയാ, ഈ ഒരു ഭാഗ്യവാൻ എന്ന ഒരു ചിത്രത്തില് ശ്രീനിവാസന് കിട്ടുന്ന ആ ഒരു യോഗത്തിന്റെ പേര് എന്താണ്? കരമന ജനാർദ്ദനാണ് അതില് എനിക്കൊന്ന് ജോത്സ്യനായിട്ട് വരുന്നത്. അദ്ദേഹം ഇന്നൊരു യോഗ്യം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ആ യോഗത്തിന്റെ പേരെന്താണ് അറിയാവുന്നവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ, വാട്സപ്പ് ചെയ്തോളൂ. 8547-34-1075. മലയാളത്തിൽ പറഞ്ഞോളൂ.
1: 8547-34-1075.
0: യെസ്. ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. രണ്ട് പാട്ടിന് ശേഷം വീണ്ടും വരാം. പക്ഷെ എനിക്ക് തോന്നുമ്പോഴേക്കും സമയമാവുന്നു. എന്തായാലും വേഗം ഇട്ടോളൂ.
1: യെസ്.

0: സമയം 7 മണിയായിട്ട് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ ഓട്ടപ്രദക്ഷിണം നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഭാഗ്യവാനെന്ന സിനിമയിൽ ഏത് യോഗമായിരുന്നു ശ്രീനിവാസൻ അനുഭവിച്ചിരുന്നത്?
1: അതായിരുന്നു നമ്മുടെ ചോദ്യം.
0: അത് മറ്റൊന്നുമല്ല,
1: അലഭ്യ ലഭ്യശ്രീ.
0: യെസ്, അലഭ്യ ലഭ്യശ്രീ എന്ന് പറയുന്ന ഒരു യോഗമാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്.

0: വോയിസ് മെസ്സേജ് ഇടരുത്, ദൈവത്തെ ഓർത്ത് എനിക്ക് കിട്ടില്ല. ദീപ സുരേഷ് ചാലക്കുടിയിൽ നിന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രദീപ് ഫ്രം കൊരട്ടി. പുതിയ പുതിയ ആൾക്കാരൊക്കെയാണല്ലോ. അതെ, രമേശൻ കോട്ടക്കൽ മലപ്പുറം, പിന്നെ ഗിരിജ പെരുവമ്പ്, സ്മിത രാജീവൻ കണ്ണൂരിൽ നിന്നിട്ട്, അലസ്യ എന്നല്ല അലഭ്യ ലഭ്യ ശ്രീ അഭ മാറിപ്പോയതാണ് കേട്ടോ, ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ അനില ഫ്രം ബംഗോല, ശ്യാം മൂവാറ്റുപുഴ, വൈക്കത്ത് നിന്ന് രമേശ്, പിന്നെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഇനി ആരെങ്കിലും നസീറ ഓക്കെ, അയ്യോ നസീറ പള്ളുരുത്തി ആയിരുന്നില്ലേ, നസീറ ഫ്രം പള്ളുരുത്തി. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ, ക്ഷമിക്കണം. അല്ല ഇതാരാണ് അടുത്ത ആള് പേര് വന്നിട്ടില്ല, ലഭ്യ ലഭ്യശ്രീ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ.
1: ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: സമയം 7 മണി കഴിഞ്ഞിട്ട് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ നമുക്ക് 7:25 മലയാളത്തിൽ വാർത്തകളുണ്ട്, അപ്പൊ വാർത്തകൾക്ക് പോണം. അപ്പൊ അയച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. കണ്ണൻ, കണ്ണനാണ് ലാസ്റ്റ് അയച്ചിരിക്കുന്നത്, ഞാൻ കണ്ണൻ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് പോവാം. അപ്പൊ അലഭ്യ ലഭ്യശ്രീ എന്ന് എഴുതിയ എല്ലാവർക്കും.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് UAE. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
3: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms. We are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
2: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് UG പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം

0: ആശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പിഎം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയിലെ
1: കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്.
0: പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25 താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച്

0: യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
2: Let's play football.
1: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 19th തീയതി പുലർച്ചെ 12:30 സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. പുലർച്ചെ 3:30 കാനഡ വേഴ്സസ് ഖത്തർ. രാവിലെ 6:30 മെക്സിക്കോ വേഴ്സസ് സൗത്ത് കൊറിയ. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദ കളേഴ്സ് ഓഫ് ഫുട്ബോൾ. എഫ് എം റെയിൻബോ ജോയിൻസ് ദ സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.

0: യെസ്. അപ്പോ ഫുട്ബോളിന്റെ ഒരു മനോഹരമായ, ഇതിലും മനോഹരമായ ഒരു പാട്ട് നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് സമ്മാനിക്കാനില്ല അല്ല സഞ്ജ.
1: യെസ്.
0: അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ രണ്ടുപേരും മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ക്യാമിയോ അപ്പിയറൻസ് എത്തിയിട്ടുണ്ട്.
2: യെസ്, ക്യാമിയോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ സിമി, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പിടിച്ചാലോ
0: അങ്ങോട്ട്.
2: ഞാൻ വേറൊരു അധികാര പരിധിയും കൂടെ ഇവിടെ ലംഘിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ചേഞ്ച് ചെയ്യാണ്. വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിലൊരു ചേഞ്ച് വരണല്ലോ. അതെ, അപ്പൊ നോക്കി, ഇപ്പോ ഈ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും ഈസ്റ്റ് ഓർ വെസ്റ്റ് സൗത്ത് അല്ലെ, ദിശകൾ ഏതെടുത്താലും ഒരേ ഒരു ഒരു സ്പന്ദനം
0: മാത്രമേ ഉള്ളൂ.
2: ഒരു വികാരം മാത്രമേ ഉള്ളൂ. നാടും നാട്ടുകാരും മുഴുവൻ ഒരു ലഹരിയുടെ പിന്നാലെയാണ്. ആ ലഹരി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച, അത് 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരുന്നെത്തുന്നതാണ് അല്ലെ.
0: അതെ, തീർച്ചയായിട്ടും അതെ. ഫുട്ബോൾ എന്ന ആ ഒരു മാമാങ്കം,
2: ഒരു മാന്ത്രികത നിറഞ്ഞ ഒരു ഗെയിം. അപ്പോ സാൻഡ്ര, സാൻഡ്ര ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചതിന് ശേഷം ഈ അടുത്ത കാലത്തൊന്നും ഫുട്ബോൾ കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ആ ഇരിപ്പൊക്കെ കണ്ടിട്ട്
0: സാൻഡ്ര ക്ഷീണിച്ചിരിക്കുകയാണ്.
2: സാൻഡ്ര ക്ഷീണിച്ചിരിക്കുകയാണ്. സാൻഡ്ര ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലൂടെ കുറെ ഗെയിംസ് ഒക്കെ അല്ലെ
1: ഇരിക്കുകയായിരുന്നു.
2: പക്ഷെ ഇവിടെ ഇനി നമ്മൾ അങ്ങോട്ട്
1: മാമാങ്കത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്.
2: മാമാങ്കം, അതായത് ഫുട്ബോളിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയ സിമി, നമ്മൾ ഗ്രൂപ്പ് 12 ഗ്രൂപ്പുകൾ ആയിട്ട് 4 ടീമുകൾ, 12 x 4 എത്രയാ? ഇപ്പൊ ആരെ വിളിച്ചിട്ടുണ്ട്? ആരെ
0: വിളിച്ചിട്ടുണ്ട്? 48.
2: അപ്പൊ സാൻഡ്ര 12 ഗുണിയപ്പട്ടിക
0: പഠിച്ചിട്ടുണ്ട്.
2: സാൻഡ്ര ഇങ്ങനെ എന്തായാലും വെറുതെ ഇങ്ങനെ പറയണം, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടിച്ചുകൊണ്ട്
0: വിനയാണ്.
2: അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഈ കോർട്ട് വിട്ടു നിന്നേക്കാന്ന് പറയണേ, ഫുട്ബോൾ കോർട്ട് ഇങ്ങനെ വിട്ടു നിന്നേക്കാന്ന് പറയാ, ഒരു ഗോൾ പോസ്റ്റിന്റെ ഒരു സൈഡിൽ പോയി ഗോളി നിക്കണ പോലെ നിൽക്കുകയാണ്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് സേവ് ചെയ്തോണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈസ് കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ വേൾഡ് കപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും ഓരോ ടീമിന്റെ ഓരോ കളികൾ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇന്നലെ രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഇന്നലെ രാവിലെയോടുകൂടി തന്നെ 12 ഗ്രൂപ്പുകളിലെയും ഓരോ ടീമിന്റെ ഓരോ കളി കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ മുതൽ നമ്മുടെ ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിന്റെ ആ ഒരു ട്രെൻഡാണ് മൊത്തം സോഷ്യൽ മീഡിയ മുഴുവൻ ഇങ്ങനെ തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിയാൽ നമുക്കറിയാം, ലയണൽ മെസ്സിയുടെ ഈ ഒരു ഹാട്രിക്കിന് വേണ്ടി വെയിറ്റ് എല്ലാം ബാക്കി എല്ലാം പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞായിരുന്നു. ഹാട്രിക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഹാട്രിക്ക് അവിടെ കിട്ടി. മാത്രമല്ല ഈ ഒരു പ്രായത്തിൽ വന്നിട്ട് വളരെ സിമ്പിളായിട്ട്, സിമി പ്രായം ഒരു
0: ഘടകമല്ല
2: എന്ന് തെളിയിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ 41 വയസ്സിൽ
0: വന്നിട്ട്
2: അദ്ദേഹം കളിക്കുന്നു, ലയണൽ മെസ്സി കളിക്കുന്നു. ഇതൊന്നും കൂടാതെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം സ്പെയിനെ വിറപ്പിച്ച് നിർത്തിയ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു,
0: ഒസീനിയ.
2: അതെ, അപ്പൊ പുള്ളി എന്ന് പറയുന്ന ഒരു 40-കാരൻ പയ്യന്റെ ഫ്ലെക്സിബിലിറ്റി, അതെ, പയ്യന്നാണ് എന്റെ വായിൽ വന്നത്.
0: അല്ല, അത് കറക്റ്റാണ്, കറക്റ്റാണ് ആ പദം. അതൊന്നും ഒരു പ്രായം ഒരു ഘടകമേ അല്ല, 40 പ്രായമല്ല.
2: എന്തിനാണല്ലോ നമ്മള് മോട്ടിവേഷന് വേണ്ടിട്ട് വേറെ ഈ പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോണത്?
0: ഇതുപോലെ അതെ തന്നെ, ഇതുപോലുള്ള ഒരു മാച്ച് കണ്ടാ പോരെ,
2: മാച്ച് കണ്ടാ മാത്രം മതി. അപ്പൊ ഒസീഞ്ഞ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയുടെ ഹാട്രിക്ക് തൊട്ട് ഇങ്ങോട്ട് ജർമ്മനിയുടെ 7-up തുടങ്ങി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞ ഒരു വേൾഡ് കപ്പ്. അതിപ്പോ അതിന്റെ മൊത്തത്തിലുള്ള ഒരു നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒരു ഹരം ഈ കമന്റേറ്റേഴ്സ് ഇതിന്റെ ഈ ഒരു രംഗങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഫീൽ ഇല്ലേ?
0: തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ
2: പെട്ടെന്ന് നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ടിവിയുടെ സ്പീക്കർ അടിച്ചു പോയി.
0: അയ്യോ,
2: അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ. അപ്പൊ എന്തായിരിക്കുന്നു പിന്നെ നമ്മുടെ കളിയുടെ?
0: മരിച്ചു, നമ്മൾ മരിച്ചു ഇത്രയ്ക്കും. ആ ഒരു എന്താ പറയാ, ശരിക്കും ആ ഒരു കമന്റേറ്റേഴ്സിന്റെ ആ ഒരു ആവേശം ശരിക്കും നമ്മളിലേക്ക് എത്തുകയാണ്. നമ്മളും ആ ഒരു കളിയിലേക്ക്, നമ്മൾ ആ ഒരു എന്താ പറയാ, അവിടെ പോയി ഇരുന്ന് കാണുന്ന ആ ഒരു ഫീല് കിട്ടുന്നത് ശരിക്കും അവരുടെ ആ ഒരു കമന്റ് കൊണ്ട് തന്നെയാണ്.
2: ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഈ കയ്യിലൊക്കെ ഇങ്ങോട്ട് ഒരു സിനിമകളിലൂടെ ഗൂസ്ബംസ് വരാനുള്ള കുറച്ച് നിമിഷം.

0: വിഷയങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് ഒക്കെ വേൾഡ് കപ്പ് തുടങ്ങിയ തൊട്ട് ഇങ്ങോട്ടേക്ക് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഹൈലൈറ്റ്സ് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അതങ്ങോട്ട് കേൾക്കാം. Messi flying forward. Leo Messi! He transcends time. His 200th cap, his 6th World Cup. Another majestic moment for Lionel Messi. From range, big deflection, guided home. That's 2 for Messi. The second leading scorer in the history of the World Cup now. Back to Messi. Messi! One of one, never to be replicated. Lionel Messi stands alone. Clips it over room for number 7. And that's the end of it. Germany begin in style. Curaçao scoring their first ever World Cup goal. Conclusion to USA 4, Paraguay 1. Vinny Jr. again. Vinicius Jr. lashes in the equaliser. A superstar goal for Brazil. Senior chips it over this time. Extraordinary. The clearest moment of the match so far. Oh, and taken away. And so for Senior again. Cabo Verde with a result of a lifetime. And this will be remembered for a long, long time. യെസ്, ഒരുപാട് കാലത്തേക്ക് ഓർത്തു വെക്കാനുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നിമിഷങ്ങൾ എല്ലാം വേൾഡ് കപ്പ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഈ വേൾഡ് കപ്പും കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, ഒസീഞ്ഞ എഗെയിൻ എഗെയിൻ, പുള്ളി ഒരു ഗോൾ പോസ്റ്റിൽ കൊണ്ടിട്ട് ഒരു ഒരു ലോറി കൊണ്ട് ഇട്ടേക്കണ പോലെ കൊണ്ട് പാർക്ക് ചെയ്തേക്കണ പോലത്തെ ഒരു സെറ്റായിരുന്നു അവിടെ ചെയ്തു വെച്ചിരുന്നത്. സോ അമ്മാതിരിയുള്ള പെർഫോമൻസ് ആയിരുന്നു ഒസീഞ്ഞയുടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റി. സോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന ഫിഫ വേൾഡ് കപ്പിന്റെ മത്സരങ്ങളിലേക്ക് അതിന്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടുത്ത വിശേഷങ്ങൾ നമുക്ക് ഇനി പാട്ടുകൾക്ക് ശേഷം പറയാം. ലക്ഷ്മി, അതാകുമ്പോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു.
1: തീർച്ചയായിട്ടും പാട്ട് വേണം.
0: പാട്ടില്ലാതെ ഒരു ഏർപ്പാട്.

0: സൂപ്പർ സ്റ്റാർസ് എല്ലാം പെർഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 95% സൂപ്പർ സ്റ്റാർസും പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്ന എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. അതിന് ഓൺ ദ ഗോയില് സാൻഡ്ര ആൻഡ് സിമി ആയിരുന്നു സോഫാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും ചായ കുടിക്കാനൊക്കെ ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ വന്നിട്ട് കുറച്ച് ഫിഫയുടെ അപ്ഡേറ്റ്സ് സ്പെഷ്യലി തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഫിഫ വേൾഡ് കപ്പിനെ ഫുട്ബോളിനെ ചങ്കിലേറ്റുന്ന മറ്റൊരു ചങ്ങായി ഫുൾ സ്പിരിറ്റു ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ ആൻഡ് വെൽക്കം ടു ദി ഷോ.
1: ആർജെ അബി ആണ് കൂടെ ഉള്ളത്.
0: അബി എന്ന് പറഞ്ഞോ എല്ലാം കറക്റ്റ് ടൈമിൽ വന്ന് കയറുന്നുള്ളതാണ്.
1: ഇന്ന് സത്യം പറഞ്ഞാൽ വരാനും കൂടെ പാടില്ല. നമ്മളൊരു പോർച്ചുഗൽ ആരാധകൻ എന്ന നിലയ്ക്ക് നമ്മൾ മുങ്ങി നടക്കുകയാണ്.

0: ഇരുന്ന് ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ.
1: ശരിക്കും പോർച്ചുഗലുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു
0: ഒരു വല്ലാത്തൊരു അപമാനമായി.
1: കാരണം ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ സൂപ്പർ സ്റ്റാർസ് എല്ലാം പെർഫോം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ എംബാപ്പ് 2 ഗോൾ അടിച്ചു
0: അടിച്ചു.
1: നോർവേ വർഷങ്ങൾക്ക് ശേഷം നോർവേ കളിക്കാൻ വരുന്നു, നമ്മുടെ ഹാലൻഡ് എർലിംഗ് ഹാലൻഡ് അവിടെ ഡബിൾ അടിക്കുന്നു, ലയണൽ മെസ്സി 3 അടിക്കുന്നു.
0: അതെ,
1: ഓൾമോസ്റ്റ് നമ്മൾ കാണുന്ന സൂപ്പർ സ്റ്റാർസ് എല്ലാം പെർഫോം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇന്നലെ ആകെപ്പാടെ ടച്ച് ചെയ്യാൻ കിട്ടിയത് വളരെ കുറച്ച് അവസരം.
0: ആ ടച്ച് ആണെങ്കിൽ ഒരു വൃത്തിയായിട്ട് ടച്ച്,
1: വൃത്തിയുടെ ടച്ച് ആണ്. മാത്രമല്ല 2 ചാൻസസ് മിസ് ചെയ്യുന്നത് നമുക്ക്.
0: പക്ഷെ അതെന്താ എന്താണെന്നറിയും, ഇതിനെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറ്.
1: സത്യം, കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന സൗദി അറേബ്യ തോറ്റപ്പോഴും അവർ പറഞ്ഞിരുന്നു ഒന്ന് തോറ്റ് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി പിടിച്ചാൽ കിട്ടില്ല.
0: ഇതാണ് നമ്മൾ ഇനി ഒരു 2-3 ദിവസത്തേക്ക് നമ്മൾ പറയാൻ പോകുന്ന ഡയലോഗ് ഇതാണ്. പോർച്ചുഗൽ ഫാൻസ് എല്ലാവരും കയ്യിൽ വെക്കേണ്ട സാധനം ഇതാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, പിടിക്കപ്പെട്ടാൽ ആദ്യം പറയേണ്ടത് ഇതാണ്, ദൈവത്തിന്റെ പോരാളികൾ.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആയിരുന്നു.
0: അതെ,
1: ജർമ്മന്റെ സ്റ്റാർട്ട്, ജർമ്മനിയുടെ സ്റ്റാർട്ട് നമുക്കറിയാം, 7 തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആയിട്ടാണ്.
0: അതെ, ഒരു ഭയങ്കര ടീമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷമുണ്ട് കാണുമ്പോൾ.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും അവരുടെ ഫേവറേറ്റ് ടീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ത്രസിപ്പിച്ച കുറെ കാര്യങ്ങൾ, നമ്മൾ ഏഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ, ജപ്പാൻ ഏഷ്യൻ പവർ ഹൌസ് ആണ്. ജപ്പാൻ ഡച്ചിനെ 2-2 സമനിലയിൽ തളച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അതായത് പുറകിൽ നിന്നതിന് ശേഷം തിരിച്ചടിക്കാനുള്ള പവർ ജപ്പാൻ എപ്പോഴും കൂടുതലാണ്.
0: അതെ അല്ലെ? അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏഷ്യൻ കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അവരൊക്കെ മത്സരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ആവേശമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാണ് അന്തരംഗം എന്ന് പറയുന്നത് പോലെ, ഏഷ്യ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം കുറച്ച് ചോര ഞരമ്പിൽ വരാറുണ്ട്. നമുക്ക് അങ്ങനെ ഏഷ്യൻ ടീമുകൾ കളിച്ച് അടിച്ച് കയറി വരുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷമുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. നമുക്കൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഭൂഖണ്ഡം എന്നൊരു രീതിയിൽ റെപ്രസെന്റേഷൻ ഈ ഒരു കേസിൽ,
0: നമ്മുടെ രാജ്യം പോകുന്നില്ലെങ്കിലും നമ്മുടെ ഭൂഖണ്ഡം പോകുന്നതിന്റെ ഒരു വേറെ സന്തോഷം. അതെനിക്ക് പലപ്പോഴും ഏഷ്യൻ രാജ്യങ്ങളാണ് കളിക്കുന്നതെങ്കിൽ നമ്മുടെ സ്വന്തം ടീമല്ല ഓപ്പോസിറ്റ് എങ്കിൽ പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട് അവർ കളി ചെയ്യുമ്പോൾ.
1: തീർച്ചയായിട്ടും. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പൊ ഇന്ത്യ ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ടീമുകളെ കുറിച്ച് നമ്മൾ മിണ്ടത്തില്ല. കാരണം നമ്മുടെ ടീം അടിച്ചു കയറാൻ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറയുള്ളൂ. എന്നാലും ഡൈ ഹാർഡ് ആയിട്ടുള്ള ചില ആരാധകർ പറയുന്നുണ്ട് അർജന്റീന വിട്ട കളിയിൽ,
0: അർജന്റീന വിട്ട കളിയിൽ, അർജന്റീനയാണ് രക്തത്തിൽ അല്ലേ.
1: യെസ്. അപ്പൊ ഏതായാലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു എല്ലാ ടീമുകളുടെ ഓരോ മത്സരങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളെ ഞെട്ടിച്ച കുഞ്ഞൻ ടീമുകൾ, എസ്പെഷ്യലി സ്പെയിനെ വരച്ച വരയിൽ നിർത്തിയ കാബോ വേർദെ, അവർ വെറുതെ വന്നതല്ല, കാബോ വേർദെ വെറുതെ വന്നതല്ല എന്ന് നമ്മൾ തെളിച്ചു. അതുപോലെ കുറസാവ് ജർമ്മനിക്കെതിരെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ് അവരൊരു ഗോൾ സ്കോർ ചെയ്ത് അവരുടെ ടീമിന്റെ ആദ്യത്തെ വേൾഡ് കപ്പ് അവർക്ക് സ്കോർ ചെയ്യാനും പറ്റി. 30 മിനിറ്റോളം 1-1 ജർമ്മനിയെ പിടിച്ചു നിർത്താനും ഈ പറഞ്ഞ കുറസാവ് എന്ന കൊച്ചു ടീമിനായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ കോങ്കോ, ഇപ്പൊ ഈ കോങ്കോ കുറസാവോ ഈ പറഞ്ഞ ടീമുകളൊക്കെ തന്നെ, കാപ്പോ വേർദെ, ഈ പറയുന്ന ടീമുകളെല്ലാം വെറുതെ വന്നിരിക്കുന്നതല്ല ഈ വേൾഡ് കപ്പ് കളി.
0: ഇതിന്റെ ഒരു വേറൊരു രസം തെറിയുമ്പോൾ, ഇപ്പൊ കേപ്പ് വേർദെയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ജനസംഖ്യ എടുത്തു നോക്കി കഴിഞ്ഞാൽ 600,000 താഴെയുള്ള ആളുകളാണ്. നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിക്കുള്ള ആള് പോലും കൊച്ചിൻ, കൊച്ചി എറണാകുളം ജില്ല മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആളുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അത്രയും ചെറിയ ഒരു പോപ്പുലേഷൻ അല്ല, അത്രയും ചെറിയൊരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു ടീമിനെ കൊണ്ടുവന്ന് സ്പെയിൻ പോലൊരു ടീമിനെ അട്ടിമറിക്കാൻ രീതിയിലുള്ള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ,
1: തീർച്ചയായിട്ടും.
0: പലപ്പോഴും ഇങ്ങനെ ചെറിയ രാജ്യങ്ങളല്ലേ, ചെറിയ പോപ്പുലേഷൻ അല്ലെങ്കിൽ ചെറിയ ഇൻഫ്രാസ്ട്രക്ചറുകളുള്ള രാജ്യങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും അടിച്ചു കയറി എന്തെങ്കിലുമൊക്കെ ഒരു അട്ടിമുറി നടത്താറ്
1: അവരെ സംബന്ധിച്ചിടത്തോളം. ചെറിയ പോപ്പുലേഷൻ ആയിട്ട് അത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയാലും മതി. അപ്പൊ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഏതായാലും നമുക്ക് നോക്കിയാൽ ഹോസ്റ്റ് നേഷൻസ് എല്ലാം തന്നെ കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടിംഗ്, മെക്സിക്കോ ജയിച്ചു തുടങ്ങിയിട്ടുണ്ട്. USA പരാഗോയ്ക്കെതിരെ 1-0, 4-1 വിജയമാണ് നമുക്ക് അനുസരിച്ച്. നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം വന്ന ടീമുകളുണ്ട് കേട്ടോ. അപ്പൊ നോർവേ 28 കൊല്ലങ്ങൾക്ക് ശേഷമാണ് വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നത്. സ്കോട്ട്ലൻഡ് ഇതുപോലെ തന്നെ 28 വർഷങ്ങൾക്ക് ശേഷം കളിക്കാൻ വരുന്നത്. ബോസ്നിയ 12 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ഇറാഖിന് ആയിരുന്നു നോക്കി 40 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ. സോ അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു വേൾഡ് കപ്പ് ആണ്.
0: സ്ഥിരം കളിക്കുന്ന ചില രാജ്യങ്ങൾ
1: ഇല്ലതാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷെ മറ്റൊരവസരത്തിലാവട്ടെ എന്നാണ് പറയാനുള്ള കാരണം. നമുക്കിപ്പോ അങ്ങോട്ട് ഫിഫയുടെ അപ്ഡേറ്റ്, വേൾഡ് കപ്പിന്റെ തന്നെ ഇന്നത്തെ മറ്റു അപ്ഡേറ്റുകളൊക്കെ പറയാനായിട്ട് ഡൽഹി ആൻഡ് BBC ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾക്കായിട്ട് തരാനായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓൺ ദ ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇപ്പൊ തുടങ്ങിയവർ എവിടെ നിൽക്കണമെന്ന് അറിയാം, അവർ പറയാം ഞങ്ങൾ പാരായി, അവരോട് വരാൻ പറയാം,
0: അവര് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ.
1: അതെ, നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, നമ്മൾ ഏതൊരു മത്സരത്തിലാണെങ്കിലും ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കളി ഒരു പരിധി എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റിന് വേണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇറക്കും. ഞങ്ങൾ സൂപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നാണ് ഞാനും അബീം വന്നത്.
2: തീർച്ചയായിട്ടും. അതെ, പക്ഷേ സാറില്ല, ഇപ്പൊ സാൻഡ്രയും സിമിയും ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ്. അബിയും ഇതിനും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളെ ഏൽപ്പിച്ചു. തോൽപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് അവിടെ തിരിച്ച് ഇറങ്ങുകയാണ്.
0: വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഇവിടെ
2: തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞില്ല പോർച്ചുഗൽ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ
0: ഞാൻ
2: മാർദിക്കായിരുന്നു ആ ഒരു വിഷമം കാരണം.
1: രണ്ട് പോർച്ചുഗൽ
0: ആരാധകരാണ്,
1: പക്ഷെ ബ്രസീൽ
0: രണ്ട് ഗോൾ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്.
1: അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷീണം പോർച്ചുഗലിനും ബ്രസീലിനും ഒരു ക്ഷീണം ഉണ്ടായി, പക്ഷെ അത് റീബൗണ്ട് ചെയ്യും.
2: തീർച്ചയായിട്ടും.
1: ശരി, ഏതായാലും നമ്മള് ജർമ്മനിയുടെ 7 അഭിമാനത്തോടുകൂടി ഞാനും പതുക്കെ

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെയും നേരിടും.
1: ന്യൂസ് റെയിൻബോ. No breaks, no boring. Just your favorite tracks back to back. You are listening.

ഹായ് ഹലോ, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കരിയർ കണക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം കൂട്ടുകൂടാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ജോബ് വേക്കൻസികൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കരിയർ കണക്റ്റിലേക്ക് കടക്കാമല്ലേ. യെസ്, കരിയർ കണക്റ്റുമായി നിങ്ങളോടൊപ്പം കൂട്ടുകൂടുന്നു ഞാൻ കിരൺ ബേബി. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ കരിയർ കണക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ തൊഴിലവസരം എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 4500 അപ്രന്റീസ് ഒഴിവുകൾ ഉണ്ട് എന്നാണ്. നമ്മുടെ മുംബൈ ആസ്ഥാനമായിട്ടുള്ള പൊതുമേഖലാ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 4500 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ 116 ഒഴിവുകൾ നമ്മളുടെ കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് ഇതിന് അവസരമുണ്ടായിരിക്കുക. ഒരു വർഷമായിരിക്കും പരിശീലനം ഉണ്ടാവുക. ഇതിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായിട്ടുള്ള ഓൺലൈൻ പരീക്ഷ ജൂലൈ 1 വീക്കാണ് നടക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 60, SC 12, ST 1, OBC 31, EWS 12 എന്നിങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സംവരണം തിരിച്ചുള്ള ഒഴിവുകൾ. സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് 15,000 രൂപയാണ്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അത് 2022 ജനുവരി 1 അതിന് ശേഷമോ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുന്നതായിരിക്കണം. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ, അതായത് നമ്മുടെ കേരളത്തിലും ലക്ഷദ്വീപിലും മലയാളമാണ്. എഴുതാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിയണം. യോഗ്യതകളെല്ലാം 2026 May 31 മുമ്പ് നേടിയതായിരിക്കണം. പ്രായം 20 മുതൽ 28 വരെയാണ്. അപേക്ഷകർ 1998 May 31 മുമ്പോ 2006 May 31 ശേഷമോ ജനിച്ചവർ ആകരുത്. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. വിധവകൾക്കും പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതരായവർക്കും നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ഉണ്ട്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് സെക്ടേഴ്സിൽ കൗൺസിൽ നടത്തുന്ന ഓൺലൈൻ പരീക്ഷയിലൂടെയായിരിക്കും തിരഞ്ഞെടുപ്പ്. 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 1 മണിക്കൂറായിരിക്കും സമയം. ജനറൽ ഫിനാൻഷ്യൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ ഇംഗ്ലീഷ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്നീ വിഷയങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. ഓരോ വിഷയത്തിനും അനുവദിച്ചിട്ടുള്ള മാർക്കും മറ്റ് വിവരങ്ങളും അറിയാനായിട്ട് നിങ്ങൾ സെൻട്രൽ ബാങ്ക് .bankin എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ ഇതിൻ്റെ അപേക്ഷാ ഫീസ് പുരുഷന്മാർക്ക് 944 രൂപയും വനിതകൾക്ക് 708 രൂപയുമാണ്. SC ST വിഭാഗക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും 236 രൂപ മതിയാകും. അപേക്ഷ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലിൽ

രജിസ്റ്റർ ചെയ്ത ശേഷം www.beep.bf.sisc.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ പൂർത്തിയാക്കണം. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. കൂടുതൽ വിവരങ്ങൾക്ക് www.centralbank.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

തിരികെ എത്താം കരിയർ കണക്റ്റിലേക്ക്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 90 ഒഴിവാണ് ഉള്ളത്. ഇതിൽ 86 ഒഴിവും അധ്യാപകരുടേതാണ്. ഹിമാചൽ പ്രദേശിലുള്ള വേദ വ്യാസ്, ഉത്തരാഖണ്ഡിലുള്ള ശ്രീ രഘുനാഥ് കീർത്തി, ത്രിപുരയിലുള്ള ഏകലവ്യ ക്യാമ്പസുകൾ

ിലായിരിക്കും ഈ നിയമനം ഉള്ളത്. അസോസിയേറ്റ് പ്രൊഫസർ 23 ഒഴിവും അസിസ്റ്റന്റ് പ്രൊഫസർ 63 ഒഴിവുകളും അസിസ്റ്റന്റ് ഡയറക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ 2 ഒഴിവുകളും അസിസ്റ്റന്റ് ലൈബ്രറിയൻ 2 ഒഴിവുകളുമാണ് ഉള്ളത്. ഈ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അഭിമുഖത്തിന്റെയും വീഡിയോ പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവയുടെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. മറ്റ് തസ്തികകളിലേക്ക് എഴുത്ത് പരീക്ഷയാണ് നടത്തുന്നത്. ഈ തസ്തികകളിലേക്കുള്ള അപേക്ഷാ ഫീസ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2,000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1,500 രൂപയുമാണ്. SC ST വിഭാഗം, അതുപോലെ വനിത, ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ എന്നിവയ്ക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1,000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയും മതിയാകും. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായിട്ടാണ്. അവസാന തീയതി ജൂലൈ 10. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് www.sanskrit.nic.in എന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കരിയർ കണക്ട്.

കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലുമുള്ള വിവിധ ഒഴിവുകളെക്കുറിച്ചാണ് കരിയർ കണക്കിലൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒഴിവ് എന്ന് പറയുന്നത് ISROയ്ക്ക് കീഴിൽ ബംഗളൂരുവിലെ URRAVU സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം വന്നിട്ടുണ്ട്. 17 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 37

₹10,000 HRAയുമാണ്. യോഗ്യത ME, MTech, എഞ്ചിനീയറിംഗ്, MSc, നെറ്റ്, ഗേറ്റ്, PhD എന്നിവയോടൊപ്പം പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷകൾ വിജയിച്ചും ഇരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 11 ആണ്.

നല്ല രണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജൂനിയർ സൂപ്പർവൈസർ ഹവിൽദാർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 14 ഒഴിവുകളാണുള്ളത്. ബംഗളൂരുവിലാണ് ഒഴിവ്, സ്ഥിര നിയമനമാണ്. സായുധ സേനകളിൽ നിന്ന് വിരമിച്ചവർക്കാണ് ഈ ഒരു അവസരമുള്ളത്. ജൂനിയർ സൂപ്പർവൈസർ ഒഴിവ് ഒന്നാണ്, ശമ്പളം 24,000 മുതൽ 90,000 രൂപ വരെയാണ്. യോഗ്യത SSLC-യും സായുധ സേനകളിൽ JCO റാങ്കിൽ 15 വർഷത്തെ സേവനവും, പ്രായം 43 വയസ്സ് കവിയരുത്. ഹവിൽദാർ ഒഴിവ് 13, ശമ്പളം 20,500 മുതൽ 79,000 രൂപ വരെയാണ്. യോഗ്യത SSLC-യും സായുധ സേനകളിൽ 15 വർഷത്തെ സേവനവും, പ്രായം 43 കവിയരുത്. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മുഖേന അയക്കണം. അതിന്റെ വിലാസം ഇതാണ്: മാനേജർ HR CSG ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജാലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. അപേക്ഷാ കവറിന് പുറത്തെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സൂപ്പർവൈസർ സെക്യൂരിറ്റി ഓർ ഹവിൽദാർ സെക്യൂരിറ്റി എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 1. കൂടുതൽ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനവും അപേക്ഷാ ഫോമും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് BEL BEL-India.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ലഭിക്കുന്നതാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

പ്രിയപ്പെട്ടവരെ, ഇത്രയും സമയം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കരിയർ കണക്ട് ആണ്. നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും ആനുകൂല്യ വിതരണ പരിപാടി നടക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെയും നേരിടും.
1: News Rainbow.

0: എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എന്താ പറയുക, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നോ പറയേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അത് പറയേണ്ടതുണ്ടോ? അത് ഞാൻ പഠിച്ചു, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനത് പഠിച്ചു. ഇനി ഞാൻ നോ പറയേണ്ടിയിരിക്കുന്നു എന്ന് പഠിച്ചു എന്ന് പറയാനായിട്ട് എത്ര പേർക്ക് കഴിയും? അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ?
1: അതെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർക്ക് വിഷമമാകുമോ, ബന്ധം മോശമായി പോവോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല കാര്യങ്ങളും അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
0: അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ.
1: അതെ
0: അതെ,
1: അതങ്ങനെയുള്ള നിങ്ങളുടെ സിറ്റുവേഷൻസ്.
0: അതെ, ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതിന് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 04-44-2-4-2-8-1-01. ജീവിതത്തിൽ നോ പറയാൻ പഠിക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് നമ്മളിന്ന് തരുന്നത്.
1: യെസ്.

0: അപ്പോൾ സാൻഡ്ര, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് തൻസില. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ഓക്കെ ഓക്കെ. തൻസില, അപ്പൊ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ, ലൈഫില് നോ പറയേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ?
1: ചില സിറ്റുവേഷനില് നമ്മളത് നോ പറയണം, പക്ഷെ ചില സിറ്റുവേഷനില് നമ്മളത് പറയണോ വേണ്ടെന്ന് ആലോചിക്കണം.
0: എന്താണത്? ലൈഫായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമത്?
1: ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല് എന്താ പറയാ, എന്നെ ഇപ്പൊ നോ പറയാൻ പഠിപ്പിച്ചു തന്നത് എന്റെ അമ്മയമ്മയാണ്. കാരണം ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോ അങ്ങനെ അധികം സംസാരിക്കൂല, മിണ്ടാതേക്കാം, ആരെന്ത് പറഞ്ഞാലും അങ്ങനെ വയലന്റ് ആവാത്തൊരു ടൈപ്പായിരുന്നു, തിരിച്ചൊന്നും സംസാരിക്കൂല. പക്ഷെ എന്റെ അമ്മായിയമ്മയാണ് എന്നോട് പറഞ്ഞത്, നമ്മള് ആവശ്യത്തിന് സംസാരിക്കണം, പറയേണ്ടടുത്ത് പറയണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇപ്പൊ ജീവനോടെ ഇല്ല, അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചതും. ഒരു പൊസിഷനില ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിലാണോ ഉള്ളത്, അപ്പൊ നമ്മള് ആവശ്യത്തിന് സംസാരിക്കണം എന്ന് പറഞ്ഞു തന്നത് ആ
0: പുള്ളിക്കാരിയാണ്.
2: സപ്പോർട്ടീവ് ആയിട്ടുള്ള
0: ഒരാളായിരുന്നു.
2: അതെ,
1: എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയും അപ്പയൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു.
0: അത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സാധാരണ എപ്പോഴും മറിച്ചാണ് അഭിപ്രായം, അതിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം
2: കേട്ടത്.
1: എന്റെ വിവാഹത്തിന് മുമ്പുള്ള ജീവിതം വെച്ച് നോക്കി അവര് എന്നെ നന്നായിട്ട് കെയറും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും, അത് നമ്മള് കോംപ്രമൈസ് ചെയ്ത് പോലെ പോകും. ഞാൻ ഹാപ്പി ആയിരുന്നു ആ ലൈഫിൽ.
0: അപ്പൊ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ നോ പറയേണ്ട അടുത്ത് നോ പറയാൻ തന്നെ വേണം അല്ലേ?
1: അതെ, അത് പറയാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്.
2: തീർച്ചയായിട്ടും സന്തോഷം.
0: അതാണ് കറക്റ്റ്, അതാണ് അതിന്റെ ഒരു പോയിന്റ്.
1: അതെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ അരിക്ക എന്നുള്ള പ്രോഗ്രാം തുടങ്ങി ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കറക്റ്റ് ഈ ടൈം 10 മണി എന്നുള്ള ടൈം എന്ന് പറയുമ്പോ നമ്മള് രാത്രി കിടക്കാനിരിക്കുന്ന ഒരു ടൈമാണ്, ഉറങ്ങാനുള്ള
2: തയ്യാറെടുപ്പ്.
1: അതെ, ആ സമയത്താണ് നിങ്ങൾ ഇതുപോലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നൊസ്റ്റാൾജിക് മൂഡിലേക്കാണ് പോകുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളായ വിറക്കും, നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ പഴയ കാര്യങ്ങളാണെങ്കിലും സന്തോഷിപ്പിക്കേണ്ടതാണെങ്കിലും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും എന്താ പറയാ, ശരിക്കും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കണേല്.
2: ഒത്തിരി സന്തോഷം.
0: ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ ഞങ്ങളുടെ സാറിനും കൂടിയാണ്. തീർച്ചയായും ഞങ്ങളെ ഇത്രയും അഭിനന്ദിച്ചതിനും ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ പരിപാടി കേൾക്കുന്നതിനും ഒക്കെ
2: ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഉത്തരമാണ് തൻസില നമുക്ക് തന്നത്.
0: അതെ, താങ്ക് യു, താങ്ക് യു തൻസില. ഓക്കെ, ഇതുപോലെ ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് അതില്. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ
2: അതെ
0: നമുക്ക് ചിലപ്പോൾ ജീവിതം തന്നെ കൈവിട്ടു പോകും.
2: അത് തന്നെയല്ല, നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും?
0: അതെ,
2: രാത്രി കിടന്ന ഉറക്കം പോലും വരില്ല.
0: ശരിയാ, നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് പറയാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല അല്ലേ. ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആരുടെയെങ്കിലൊക്കെ എന്താ പറയാ, നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നടത്തുകയും ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളുടെ ആത്മാഭിമാനത്തെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
2: കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രമേ കോംപ്രമൈസ് ചെയ്യാവുള്ളൂ. ആ ഒരു പോയിന്റ് ആണ് എനിക്ക് ഇതിന്ന് മനസ്സിലായത്.
0: കറക്റ്റാ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത്
2: എങ്ങനെ കണക്ട് ചെയ്യാം?
0: കണക്ട് ചെയ്യുന്നു.
2: അതെ,
0: അപ്പൊ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 84 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്ക്.

0: അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: അംബിക.
2: ഇവിടുന്നാണ്
0: അംബിക.
2: വിളിക്കുന്നത്
0: അംബിക എവിടുന്നാ?
1: ഞാൻ വളയഞ്ചിറങ്ങര.
0: വളയഞ്ചിറങ്ങര
2: പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരുന്നോ? കേൾക്കുന്നുണ്ടായിരുന്നോ?
1: ഞാൻ നിങ്ങള് 10 മണി
0: നോക്കിയിരിക്കുകയാണ്.
1: ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പൊ നിങ്ങളുടെ പരിപാടി കേട്ടാണ് ഞാൻ ഉറങ്ങണേ.
0: കഴിഞ്ഞിട്ടുള്ള
1: മുറിയിലെ റേഡിയോ, പുറത്ത് റേഡിയോ ഉണ്ട്, അപ്പൊ ഞാൻ മൊബൈലിൽ തന്നെ വെക്കും. പാട്ട് നിൽക്കുമ്പോ അപ്പൊ തന്നെ ഓഫ് ഓൺ ഓഫ് ആക്കി

0: നിങ്ങളെ വിളിക്കുക.
1: ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് കേട്ടുകാണല്ലോ അല്ലേ. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇല്ല എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ?
0: പറയേണ്ട കാര്യം വന്നിട്ടുണ്ട്.
1: എന്താ,
0: എന്നെ ഒരാൾക്ക് ഇഷ്ടമായിരുന്നു, ആൾക്കും എനിക്കും ഇഷ്ടമായിരുന്നു, പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തോണ്ട് എന്നോ പറയേണ്ട വന്നിട്ടുണ്ട്.
1: അത് എന്നിട്ട് ആ ഒരു കാര്യം പിന്നീട് അത്
2: നല്ലതായിട്ടാണോ
1: അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ടോ, എങ്ങനെയാണോ അത്?
0: അതിന്റെ എനിക്ക് വിഷമം തോന്നിട്ടില്ല, കാരണം പിന്നെ എനിക്ക് കിട്ടിയ ജീവിതം, കാര്യം മക്കളൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നെ പൊന്നു പോലെ നോക്കണം പറഞ്ഞു എന്റെ ചേട്ടൻ.
1: ഓ, അത് ശരി.
0: ഭയങ്കര ഇഷ്ടമായിരുന്നു, വെള്ളമൊക്കെ കുടിക്കാന്ന്, പക്ഷെ എന്നെ ജീവനായിട്ട് കൊണ്ടെടുക്കാറുണ്ട്. ഇപ്പൊ മരിച്ചിട്ട് 3 വർഷമാവുമ്പോണ് ഞാൻ ഒറ്റയ്ക്കുള്ളു. ഇപ്പൊ അതിന് എനിക്ക് വേറെ ഒരു ഒത്തിരി പൈസ ഒക്കെ ഉള്ള ഒരു കല്യാണക്കാരി വന്നു, അതും ഞാൻ നോ പറഞ്ഞു. എനിക്ക് എന്റെ ചേട്ടന്റെ ഓർമ്മകളായിട്ട് ജീവിക്കാൻ മതി.
1: ഗ്രേറ്റ്.
0: പിന്നെ ഞാൻ നോ, പിന്നെ പരമാവധി എല്ലാവർക്കും ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. എനിക്ക് അത് ഭയങ്കര
1: സന്തോഷമാണ്. സന്തോഷം.
0: ഒരാള് ചെയ്യാന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും.
2: ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ.
1: തിരിച്ചും കേട്ടോ, തിരിച്ചും. എനിക്കറിയാം ഞങ്ങൾക്ക് പറഞ്ഞോളൂ.
0: ഞാൻ 10 മണി ആവുന്നത് നോക്കിയിരിക്കാൻ, എന്നിട്ട് എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ വിളിക്കണം എന്നും പറഞ്ഞ് നമ്പറും കൊടുത്തു ഞാൻ അവർക്ക്.
1: ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ പ്രതീക്ഷിച്ച്
2: ഒരുപാട്
1: പ്രത്യേകിച്ച് ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരൊക്കെ കാത്തിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
0: എനിക്ക് സുഖമില്ലാടാ, യൂട്രസിൽ മുഴുവൻ നാളെ സ്കാനിങ്ങിന് പോവാ കുറെ നാളുകളായിട്ട്. ഞാൻ നിങ്ങളുടെ ഇത് കേട്ടാണ് സന്തോഷിച്ച് ജീവിക്കുന്നത്.
1: ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ഏതാണോ പ്രാർത്ഥിച്ചിട്ടും
2: ധൈര്യമായിട്ട്
1: പോവാട്ടോ. ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളും പ്രാർത്ഥിക്കാം.
0: ആരുടെ?
1: ശരത്താണോ? പറഞ്ഞോളാം, പറഞ്ഞോളാം. അതെ, ഞങ്ങള് അമ്മയായിട്ട് കണ്ടു പോരെ. പിന്നെ അതേ, നാളെ ഒരു റിസൾട്ട് കിട്ടുമ്പോ പറയണോട്ടോ, ഞങ്ങളെ വിളിച്ചിട്ട്. ഒന്നും ഇല്ലാന്ന് തന്നെ വിളിച്ച് പറയണം.
0: ഓ,
1: റിസൾട്ട് പിന്നീടാണ് വരുന്നത്. അപ്പൊ ഒന്നും
0: അറിയില്ല, വീട്ടുപണിക്ക് പോയാണ്
1: ജീവിക്കുന്നത്.
0: വീടുകളിൽ പണിക്ക് പോയി, ക്ലീനിങ്ങിന് പോയാ ജീവിക്കുന്നത്. പിന്നെ തൊള്ളവർക്കും നാളെ ഇച്ചിരി പൈസ ശരിയാക്കി വെച്ചിട്ടുണ്ട്.
1: തിരിച്ചു വേണ്ടോ, ഞങ്ങൾക്ക് എല്ലാവരെയും വേണം. നിങ്ങൾ എല്ലാവരെയും വേണ്ടേ ഞങ്ങൾക്ക്?
0: നിങ്ങളെ നോക്കിയിരിക്കാൻ ഞാൻ രാത്രി നിങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് മൊബൈലേക്ക് സാധാ മൊബൈല മക്കളെ അതിനെ കേക്കണൊക്കെ അത് എന്നെ കൊണ്ട് അതൊക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര
1: പാടാണ്.
0: സാധാ മൊബൈലാവുമ്പോ ഒന്ന് ഓഫ് ആക്കിട്ട് പിന്നെ ഓൺ ചെയ്ത് നിങ്ങളുടെ ഇത് കേട്ട് ഞാൻ പിന്നെ 10:30 കഴിഞ്ഞ് നിങ്ങളുടെ പരിപാടി കഴിയുമ്പോ ഞങ്ങൾ ഇറങ്ങുന്നു.
1: അപ്പൊ ശരി എന്നാ, എന്നാ ഞങ്ങള് വെക്കട്ടെ നാളെ. ഓക്കെ, അപ്പൊ നാളെ ധൈര്യമായിട്ട് പോയിട്ട് വാട്ടോ.
0: ആ ആ ശരി,
1: ഓക്കെ ഓക്കെ.

0: അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇതായിരുന്നു, ലൈഫിൽ നമ്മൾ നോ പറയാൻ പഠിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു. അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒരു നോ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു നൽകിയത് അല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്നൊക്കെയായിരുന്നു. ശരിക്കും പലപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ മറന്നു
1: പോകാനായിട്ട്
0: തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ, ഞാൻ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആവശ്യമായ സംഭവങ്ങൾ സ്ഥലങ്ങളിലൊക്കെ വേണ്ട, അയ്യോ അതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആരെയും അവഗണിക്കുന്നതല്ല, മറ്റുള്ളവരെ അവഗണിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് വില നൽകാതെ ആക്കുന്നതോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ ഉപരി മറിച്ച് നമ്മൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മളുടെ സമയത്തെയും നമ്മളുടെ ആരോഗ്യത്തെയും പ്രധാനമായിട്ടും നമ്മുടെ മനസമാധാനത്തെ
1: അതൊക്കെ
0: സംരക്ഷിക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു നോ പറയേണ്ടിടത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്കിതെല്ലാം കിട്ടുകയുള്ളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ വരും.
1: തീർച്ചയായിട്ടും
0: ഇല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വിളിക്കാം 0484-242-8101 എന്ന നമ്പറിലേക്ക്.

0: സമയം 10 മണി കഴിഞ്ഞിട്ട് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരാളെത്തിയിട്ടുണ്ട് കോള്.
1: ഹലോ
0: ഹലോ ഹലോ ഹലോ, നമസ്കാരം. ആരാണ്?
2: ഹലോ, ഞാൻ നോർത്ത് വരുന്നു.
0: ആരാണ് വിളിക്കുന്നത്? പേര് പറയൂ.
2: ബിന്ദു.
0: ബിന്ദു, പകുതി ഉറക്കത്തിലാണോ? ഇല്ല അല്ലെ.
2: ഞാനിത് കഴിഞ്ഞാൽ
0: എടുക്കുള്ളൂ. ഇപ്പൊ എത്ര പേരായി നോക്കി?
2: ഞാനിത് തലക്കുമ്പോക്കുന്നു.
1: ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ?
0: കിടന്നോണ്ട് കേൾക്കുകയാണല്ലേ.
2: അതെ, കിടന്നുണ്ട്. റൂമിൽ വരുമ്പോ ഇങ്ങടും ഉണ്ട്, കിച്ചണിൽ പോകുമ്പോ ഇങ്ങടും ഉണ്ട്.
0: ഓട്ടാണ് അപ്പോഴേ.
2: ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി.
0: അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? നമ്മള്
2: എന്നാ
0: പറഞ്ഞു, എന്താണ് അഭിപ്രായം?
2: അത് എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞത് എന്റെ മുറച്ചക്കനാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ നമ്മള് തലേലെടുത്തണ്ടല്ലോ, പുള്ളിനോട് നോ പറഞ്ഞിട്ട് പുള്ളി എന്നെ വിടാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ പുള്ളി ചേച്ചിനോട് പറഞ്ഞു. ചേച്ചി പറഞ്ഞു, അവള് കൊച്ചല്ലേ, ചെറുതാവട്ടെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അത് ഇനി 18 വയസ്സ് കഴിഞ്ഞപ്പോ പുള്ളി പിന്നെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ 38 വർഷമായി.
0: അത് ശരി, ഒരുമിച്ചുണ്ട്.
2: ആലോചിച്ചുണ്ട്. ഒരു മോളുണ്ട്, മൂക്ക് രണ്ടു പിള്ളേരുണ്ട്. അങ്ങനെ
1: സുഖമായിട്ടും
0: സന്തോഷമായിട്ടും പോകുന്നു.
2: സന്തോഷമായിട്ടും പോകുന്നു.
0: അപ്പൊ ആദ്യം ഒരു നോ പറഞ്ഞതാണ്.
1: അതെ,
2: നോ പറഞ്ഞതാണ്. അപ്പൊ തലയിൽ എടുത്തതാണേ.

0: പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് നന്നായിട്ടാണ് എഴുതിയതെന്ന്.
1: അതെ, നല്ല എഴുത്തായിരുന്നു.
0: അങ്ങനെ തന്നെ പോട്ടെ.
1: സന്തോഷം
0: എല്ലാരോടും പറഞ്ഞേക്ക, എല്ലാവരും. എന്തോ ശരത്തിനാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ.
1: പറയാട്ടോ, പറഞ്ഞു ശരത്തിന്റെ അടുത്ത് പറയാം, അന്വേഷിച്ചു.
0: ഓ, അങ്ങനെയല്ലേ. അത് ശരി, ശരത്തിന്റെ ഡിമാൻഡ്
2: സംസാരിക്കാനായിട്ട്.
0: ഇനി ഞാൻ പറയാടിക്കാനായിട്ട് ഇനി
1: വരുമ്പോട്ടെ.
0: ഓക്കെ എന്നാ, ഓക്കെ അപ്പൊ ഇടയ്ക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ ബൈ.
2: ആയിക്കോട്ടെ.

0: അപ്പൊ ബിന്ദു ചേച്ചിയായിരുന്നു നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത്.
1: അതെ,
0: ചില സമയത്ത് നമ്മൾ നോ പറയുന്നതും അത് നമ്മുടെ തലയിലെഴുത്തായിരിക്കും ചിലപ്പോ ചേച്ചി പറഞ്ഞതുപോലെ, പക്ഷെ അത് നല്ല എഴുത്തായിരിക്കും. എല്ലാ കാര്യത്തിനും നമ്മൾ അതെ എന്ന് പറയുന്നതും അത്ര നല്ലതല്ല അല്ലേ. ചിലപ്പോ നമ്മുടെ സമയവും നമ്മുടെ എനർജി നമ്മുടെ മാനസിക സമാധാനം ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വന്തം പരിധികൾ തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ളപ്പോ വിനയത്തോടെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്,
1: ഏറ്റവും നല്ലത് അല്ലേ. ശരിയാണ്. അപ്പോ
0: പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: അതെ, തീർച്ചയായിട്ടും മനോഹരമായ ഒരു പാട്ടിലേക്ക്.

0: അമ്മനായിട്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അരികെ ഇന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്.
1: അതെ, നമ്മൾ വിട
0: പറയുകയാണ്
1: ഈ
0: നമുക്ക്
1: സമയത്ത്.
0: ഒത്തിരി കോള് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്തി പോവുകയാണ്. അപ്പോൾ ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിമിയാണ്,
1: ഞാൻ സാന്ദ്രയാണ്.
0: സ്റ്റേഡിയം ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.